ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 23-ന്റെ തട്ടകത്തിലാണ്. 1921 ജൂലൈ 23 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1st ദേശീയ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. 1952 ജൂലൈ 23 ഈജിപ്തിലെ സൈനിക വിപ്ലവം ആരംഭിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചുകളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്ന് വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നുവരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും വിചിത്രമായിരുന്നു. അതെല്ലാം അവന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ അതേറാൻ മൂളി. എന്നാൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ചോദിച്ചു, 4300 മതങ്ങളിലെ ഏതൊരാളിന്റെ ഇച്ഛയായിരിക്കാം ഇതിനൊക്കെ കാരണം? അതോ ഈ മതങ്ങളിലെയൊക്കെ നാഥന്മാർ തമ്മിൽ മത്സരിച്ച് ഒടുവിലെത്തുന്ന ആളുടേതായിരിക്കുമോ? മനുഷ്യൻ ചൊവ്വ കീഴടക്കിയതോടെ ചൊവ്വാദോഷത്തിന് തീർപ്പായി. ഇനി ശനിയിലൊക്കെ എത്തുന്ന കാലം വരും. അതോടെ കണ്ടക ശനിക്കും ഏഴരാണ്ട ശനിക്കുമൊക്കെ വിരാമമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ആരാണ് മനഃശാന്തി ആഗ്രഹിക്കാത്തത്? പ്രപഞ്ചത്തിന്റെ താളക്രമം തകരാറിലാകുകയും മനുഷ്യന്റെ മൂല്യങ്ങൾ തകിടം മറിയുകയും അപരനെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയേണ്ടിയും വരുമ്പോൾ മനഃശാന്തിയോടെ എങ്ങനെ ജീവിക്കും? കൊറോണ എന്ന വൈറസ് ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായി. 60 ലക്ഷത്തോളം ആളുകൾ മരണമടഞ്ഞു. ധാരാളം രാജ്യങ്ങൾ മാസങ്ങളോളം ലോക്ഡൌണിലായി. സാമ്പത്തിക രംഗം എല്ലായിടത്തും താറുമാറായി. സിനിമകൾ അന്യം നിന്നു പോകുമോ എന്ന ആധിയായിരുന്നു സിനിമാക്കാർക്ക്. തൊഴിൽ നഷ്ടമായതിന്റെ സങ്കടം ഒരു വശത്ത്, കോവിഡ് മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മറ്റൊരിടത്ത്. ആരുടെ പക്കലാണ് രോഗകാരണമായ വൈറസ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കാത്തതിനാൽ എല്ലാവരെയും ഭീതിയോടെ കാണുന്ന അവസ്ഥ. സാമൂഹ്യ അകലം പാലിക്കുന്നതുകൊണ്ട് ഊഷ്മള ബന്ധങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥ. യാത്രകൾ ഒഴിവാക്കുമ്പോൾ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകുന്നു. ബിസിനസ് ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുവാൻ കഴിയാതെ വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം ഭവനത്തിനുള്ളിൽ പോലും മാനസിക അകലം സൃഷ്ടിക്കുന്നു. ഇത് മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. മനഃശാന്തി എക്കാലത്തേക്കാളും അധികം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ആവശ്യമായിത്തീരുന്നു. മാനസിക ആരോഗ്യവും അതിലൂടെ അനുഭവിക്കുന്ന മനഃശാന്തിയുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ശരീരം ക്ഷീണതമായിരുന്നാലും മനസ്സിന് സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചാൽ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അത് പ്രയോജനകരമായി തീരും. ദുഷിച്ച ചിന്തകളും തെറ്റായ സമീപനങ്ങളും ദുരാഗ്രഹങ്ങളും സ്വയം മതിപ്പില്ലായ്മയും ഒക്കെയാണ് മനസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങൾ. നിഷേധാത്മക ചിന്തകളും അത്തരത്തിലുള്ള ആളുകളുമായുള്ള നിരന്തര സഹവാസവും മനഃശാന്തി നഷ്ടപ്പെടുത്തും. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിതത്തിലെ സംതൃപ്തിയില്ലായ്മ മുതലായവ മനക്ലേശമാണ് സമ്മാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളും സമീപനങ്ങളും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ആധിയായും അതിലൂടെ അനേക വ്യാധികളായും പരിണമിക്കും. ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇതിലൂടെ ഇടയാകും. മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായത് സ്വയംമതിപ്പാണ്. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവബോധത്തിലൂടെയാണ് സ്വയംമതിപ്പ് വികസിപ്പിക്കേണ്ടത്. സ്വന്തം കഴിവുകളും ദൗർബല്യങ്ങളും ശരിയായ രീതിയിൽ വിലയിരുത്തണം. ഇത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ പ്രതിലോമ ചിന്തകളായിരിക്കും അനന്തരഫലം. നിത്യജീവിതത്തിലെ പാളിച്ചകളെയും വീഴ്ചകളെയും തന്റെ കുറവുകളായി മാത്രം കാണാതെ സാഹചര്യങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും തനിക്ക് എന്തൊക്കെ സാധ്യമായി എന്നത് ചികഞ്ഞെടുക്കാനാകും. അതിനെ അതിജീവിക്കാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞുവരും. അങ്ങനെയുള്ള കാഴ്ചകളിൽ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ജീവിതം പ്രകാശപൂരിതമായിത്തീരും. മനഃശാന്തി അനുഭവിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, പെട്ടെന്ന് കോപം വരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്വയം മനസ്സിലാക്കുന്നത്? ഞാനൊരു മുൻകോപിയാണ് എന്ന് മനസ്സിലാക്കുന്നത് ലോലമായ മനസ്സിലാക്കലാണ്. കോപം തന്നിലേക്ക് വരുന്ന വിധങ്ങളെ തിരിച്ചറിയുകയാണ് പ്രഥമമായ ആവശ്യം. അത് തന്നെ പിടിച്ചടക്കുന്ന തന്ത്രങ്ങളാണ് പിന്നീട് തിരിച്ചറിയേണ്ടത്. അത് വരുത്തിവെക്കുന്ന വിനകളാണ് ചിന്തിക്കേണ്ടത്. അതിൽ നിന്ന് വിമോചിതനായാലുള്ള മാനസിക സന്തോഷവും അതിന്റെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ച് ബോധവും ഉണ്ടാകുമ്പോൾ ദൃഢമായ സ്വയം മനസ്സിലാക്കലാണ്. ഇത് മാനസികാരോഗ്യം നിലനിർത്താനും മനഃശാന്തി നേടിത്തരുവാനും ഇടയാകും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

പുകയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച KPCC ഓഫീസ് മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSK പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക PM ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. PM പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോപാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമര കാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
0: വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കലക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ് ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോധാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളും, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ആർഷ അഭിലാഷ് രചിച്ച കാത്തിരിക്കുന്നവർക്കായി എന്ന കഥ കേൾക്കാം. പലവരും വായിച്ച് മനഃപ്പാഠമാക്കിക്കഴിഞ്ഞ ആമുഖത്തിലേക്ക് അവൾ ഒരിക്കൽ കൂടി നോക്കി. ജീവിതമെന്ന മരുഭൂമിയിലെ മരപ്പച്ചകളാണ് കാത്തിരിപ്പ്. എന്തിനെങ്കിലുമൊക്കെ വേണ്ടി കാത്തിരുന്ന് ദിനരാത്രങ്ങളെ നാം തള്ളി നീക്കുന്നു. മടങ്ങി വരാതെ പോയ ബാല്യത്തിനു വേണ്ടിയോ, സ്വപ്നങ്ങളിലെ രാജകുമാരന്മാർക്ക് വേണ്ടിയോ, നല്ല നാളേക്ക് വേണ്ടിയോ, അസ്തിത്വത്തിൻ്റെ തിരിച്ചറിവിന് വേണ്ടിയോ എല്ലാവരും കാത്തിരിക്കുന്നു. ഞാനും എൻ്റെ ഈ കഥയും ഈ കാത്തിരിപ്പിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങളുടെ സ്വന്തം മാളവിക, തോളത്ത് നനഞ്ഞൊരു വിരൽ, ആൻ നിനക്കെന്താ ഇന്ന് ഓഫീസില്ലേ, മമ്മിയുടെ പതിഞ്ഞ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് ആൻ ചുവർ ഘടികാരത്തിലേക്ക് നോക്കി. ഈശോയെ, സമയം പോയത് അറിഞ്ഞതേയില്ലല്ലോ. പ്രിയപ്പെട്ട കഥാകാരിക്ക് അവാർഡ് കിട്ടി കൃതികളിൽ ലയിച്ചിരുന്ന് ഇന്നത്തെ ദിവസത്തിന്റെ ആസ്വാദ്യത കളഞ്ഞു. ഇനി കാൽപ്പനികമായി നീങ്ങാനുള്ള നേരമില്ല. ആരാധിക്കുന്ന കഥാകാരിയെ ഇന്റർവ്യൂ ചെയ്യേണ്ടതാ. വൈകിച്ചെന്ന് എന്തിനു വെറുതെ ഇംപ്രഷൻ കളയുന്നു, കണ്ണാടിയിൽ കണ്ട തന്നോട് തന്നെ പറഞ്ഞവൾ. ഈ മമ്മിക്ക് എന്തായിരുന്നു ഇച്ചിരി നേരത്തെ വിളിച്ചാലെന്ന് വൈകിയതിന്റെ അരിശം അമ്മയോട് തീർത്ത് സ്കൂട്ടിയുടെ കീയുമായി ഓടവേ പുറകിൽ നിന്നുള്ള ടിഫിൻ വേണ്ടേ വിളി അവൾ തീർത്തും അവഗണിച്ചു. 10 മിനിറ്റിലെ കഠിന പ്രയത്നത്തിന് ശേഷം മയിൽവാഹനം അനങ്ങാതെയായപ്പോൾ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ആൻ ധൃതിയിൽ നീങ്ങി. അവിടെ ചെന്ന് ബസ്സിന് വേണ്ടി കാത്തു നിൽക്കവേ അവൾക്ക് തോന്നി, മാളവിക നമ്പ്യാർ എത്ര സത്യമാണ് എഴുതിയത്. നമ്മൾ ഓരോ നിമിഷവും എന്തിനെങ്കിലുമൊക്കെ വേണ്ടി കാത്തിരിക്കുന്നു. ബസ്സിന് വേണ്ടിയാണെങ്കിലും കാത്തിരിപ്പ് കാത്തിരിപ്പ് തന്നെയാണല്ലോ. തീരെ ബോധമില്ലെന്ന് മമ്മി പറയാറുള്ള ആ പൊട്ടിച്ചിരിച്ചിരിക്കാൻ വെമ്പലുണ്ടായെങ്കിലും ബസ് സ്റ്റോപ്പിലെ മോശമല്ലാത്ത തിരക്ക് അവളെ തടഞ്ഞു. ഹോട്ടൽ ഐലൻഡ് ടെമ്പിൾ റോഡ് കാലിയായി വന്ന ഓട്ടോക്കാരനെ മറ്റാരും കൊണ്ടുപോകാതെ, ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്ന് തന്നെ ചിന്തിക്കാതെ, ആവശ്യത്തിൽ കൂടുതൽ ഉച്ചത്തിൽ പോകേണ്ട സ്ഥലം വിളിച്ചു പറഞ്ഞ് ഒറ്റച്ചാട്ടത്തിന് ആൻ ഓട്ടോയ്ക്കകത്തെത്തി. ഹവോ ഭാഗ്യം ഈ ചേട്ടച്ചാർക്ക് ഇതുവഴി വരാൻ തോന്നിയത്. 10 മിനിറ്റ് ലേറ്റ് ആയാലും ട്രാഫിക് ജാമിൽ കുറ്റം ചുമത്താം. ഈ മാളവിക നമ്പ്യാർ എങ്ങനെയാവും? അവരുടെ സമന്വയത്തിലെ ദേവിയെപ്പോലെ ഗൗരവക്കാരിയാകുമോ? അതോ ഗൃഹാതുര ദുരവസ്ഥകളിലെ ഊർമിളയെപ്പോലെ ശാന്തഗംഭീരയാകുമോ? ഏയ്, ആവില്ല. അവർ തീർച്ചയായും കാത്തിരിക്കുന്നവർക്കായാലേ ബാലയെപ്പോലെയാകും, മിഴി നിറയുമ്പോഴും ചിരിക്കുന്നവൾ. ഈശോയെ, ഇനി ഇതൊന്നുമല്ലാതെ അവാർഡിന്റെ ഭാരം തലയ്ക്കുമുകളിൽ നിന്നിറങ്ങാത്ത ജാഡറാണി ആയിരിക്കുമോ അവർ? എങ്കിൽ തൊലഞ്ഞു. ലൈസൻസ് ഇല്ലാത്ത ഈ നാക്ക് എന്നെ മിക്കവാറും നാളെ എഡിറ്ററിന് മുമ്പിൽ ചമ്മി നിൽക്കാനിടയാക്കിയേക്കും. സ്ഥലമെത്തി പെങ്ങളെ, ഓട്ടോ ഡ്രൈവറുടെ പരുഷ ശബ്ദം ചിന്തകളിൽ നിന്നുണർത്തുമ്പോൾ ഇന്നത്തെ ദിവസം ശരിയായില്ലെന്നവൾ വീണ്ടും വീണ്ടും ഓർത്തുപോയി. ചില്ലറയില്ലെന്ന് പറഞ്ഞ് ബാക്കി തരാതെ ഓട്ടോ സ്റ്റാർട്ടാക്കിയ ഡ്രൈവറെ സാധാരണഗതിയിൽ പിടിച്ചു നിർത്തി വഴക്കിടേണ്ടതാണെങ്കിലും അന്നത്തെ ദിവസം അങ്ങനെ കൂടി കുളമാക്കേണ്ടെന്ന ചിന്ത അവളെ തടഞ്ഞു. എക്സ്ക്യൂസ് മീ മാം, ഐ ആം ആൻ മറിയം ജോൺ ഫ്രം സിറ്റി ടൈംസ്. ഇന്ന് 10 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക്സ് മാം, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ഫോൺ തിരികെ വെക്കുമ്പോൾ അമ്പരം നിന്ന് റിസപ്ഷനിസ്റ്റിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ച് ആൻ ചോദിച്ചു, റൂം നമ്പർ 101? വാതിൽ മൃദുവായി മുട്ടി കാത്തു നിൽക്കവേ അവൾക്ക് തോന്നി, ഇതാ പിന്നെയും കാത്തിരിപ്പ്. കയറി വന്നോളൂ, കതക് തുറന്നു തന്നെയാണ് എന്ന മൃദുസ്വരം അവളെ മമ്മിയെ ഓർമ്മിപ്പിച്ചു. ആൻ മറിയം ജോർജ് അല്ലേ, ഇരിക്കൂ. ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ പതിഞ്ഞത് വിഷാദ ചവിയുള്ള കണ്ണുകളാണ്. ഒതുക്കി ചീകിയ മുടിയിടകളിൽ ഒന്നോ രണ്ടോ വെള്ളിക്കമ്പികളുടെ തിളക്കം. അലങ്കാരങ്ങളില്ലാത്ത മുഖത്ത് പ്രായക്കൂടുതൽ തോന്നിക്കുന്ന വലിയ കണ്ണട. ഇതിലും ലളിതമാകാൻ കഴിയില്ലെന്ന് വിളിച്ചോതുന്ന ഇളം നിറത്തിലെ സാരി. ശബ്ദത്തിൽ മാത്രമല്ല, ഛായയിൽ പോലും മമ്മിയുമായി സാമ്യമുള്ള എന്തോ ഒന്ന് മാളവിക നമ്പ്യാരിലുണ്ടല്ലോ എന്നാലോചിക്കവേ, മിസ് ആൻ, എനിക്ക് 11 മണിക്ക് ഒരിടം വരെ പോകാനുണ്ട്, നമുക്കൊരല്പം വേഗത്തിൽ തീർത്താൽ നന്നായിരുന്നു എന്ന വാക്കുകൾ അവളെ കർമ്മനിരതയാക്കി. ഒപ്പം ജാള്യതയോടെ ഉള്ളിലോർത്തു, ഒന്നിൽ പിഴച്ചാൽ 3, എത്ര കൃത്യം. പതിവ് ചോദ്യങ്ങളുടെ ചട്ടക്കൂടിനെ വേഗം തീർത്ത് അവൾ തനിക്ക് വേണ്ടി മാത്രം കരുതിയെന്ന ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബുക്ക് കാത്തിരിക്കുന്നവർക്കായി സമർപ്പിച്ചത്? നനുത്തൊരു പുഞ്ചിരിയാണ് ആദ്യമെത്തിയത്. കൂടെ എന്താ, ആൻ ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാറില്ലേ? അതോ എന്തിനു വേണ്ടിയെങ്കിലും കാത്തിരുന്ന് മടുത്തോ? കാത്തിരിപ്പ് അതിൽ പറഞ്ഞിരിക്കുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവശ്വാസമാണ് കുട്ടി. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത് MD മഞ്ഞാണ്. അതിനേക്കാൾ ഗംഭീരമായ ഒരുപാട് കൃതികൾ വായിച്ചിട്ടും നീതി കുറിച്ചിട്ട് നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിമല ടീച്ചറോളം ഞാൻ ആരെയും ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൗമാര കുതൂഹലങ്ങൾ വർണ്ണക്കൂട്ടുകൾ തേടുന്ന പ്രായത്തിലാണ് ഞാനത് വായിച്ചത്. അന്നു മുതൽ എന്തോ കാത്തിരിപ്പ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. വിഷാദം നിറഞ്ഞൊഴുകിയേക്കുമെന്ന് തോന്നുന്ന മിഴിയിണകൾ ചിമ്മി പതിഞ്ഞ ശബ്ദത്തിൽ അവർ പറയുമ്പോൾ, ഒരു താരാട്ട് പോലെ അവരുടെ ശബ്ദം ആ മുറിക്കുള്ളിൽ നിറയുമ്പോൾ ആനിന് മനസ്സിലായി മമ്മിയുടെ വാക്കുകളിലെ കാത്തിരിപ്പിന്റെ തണുപ്പ് ഇവരുടെ വാക്കുകളിലുമുണ്ടെന്ന്. മാം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്, എന്തിനെങ്കിലും വേണ്ടി മാം കാത്തിരിക്കുന്നുണ്ടോ? അവിവാഹിതയായി കഴിയുന്ന മാളവിക നമ്പ്യാർക്ക് പറയാനൊരു പ്രണയ പരാജയത്തിന്റെ കഥയുണ്ടോ എന്ന ഉത്കണ്ഠ തനിക്കില്ലെന്ന് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവളത് ചോദിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ ആ മുഖം മങ്ങിയില്ല. ഒരു പ്രണയ പരാജയത്തിന്റെ വിളർത്ത ചിരി ചുണ്ടുകളിൽ വിളർത്താൻ അവർ ശ്രമിച്ചുമില്ല. ഉവല്ലോ കുട്ടി, കാത്തിരിപ്പില്ലാതെ എന്ത് ജീവിതം? ഞാൻ ഓരോ നിമിഷവും അടുത്ത നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഓരോ രാത്രിയും അടുത്ത പകലിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ ശിശിരത്തിലും അടുത്ത വസന്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അനന്തമായ ഒരു കാത്തിരിപ്പിലാണ് ഞാൻ. കാണുന്ന ഓരോ മുഖങ്ങളിലും കണ്ടുമറന്ന ഏതോ ഒരു മുഖത്തിനെ കാത്തിരിക്കുകയാണ് ഞാൻ. എന്തിനു വേണ്ടിയെന്നോ ആർക്കു വേണ്ടിയെന്നോ എന്നെനിക്ക് നിശ്ചയമില്ല. ബട്ട് ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ. പൂർത്തിയാക്കാത്ത വാചകത്തിനൊടുവിൽ ചെറുചിരിയോടെ മാളവിക നമ്പ്യാർ അവളോട് ചോദിച്ചു, ആനിന് കാത്തിരിപ്പിനോട് എന്തോ ഒരു പ്രത്യേകതയുള്ളത് പോലെ, ഇഷ്ടമാണോ വെറുപ്പാണോ എന്ന് മനസ്സിലാകാത്ത ഒരു പ്രത്യേകത. എന്തിനെയെങ്കിലും കാത്തിരിക്കുന്ന ആളാവുമല്ലേ? ഉത്തരം മറുചിരിയിലൊതുക്കി ഇത്രയും സമയം സിറ്റി ടൈംസിന് വേണ്ടി ചെലവഴിച്ചതിൽ നന്ദി പറഞ്ഞു മടങ്ങവേ ഞാൻ ഓർത്തു, ഉവ്വ് ഞാനും കാത്തിരിക്കുന്നു. എവിടേക്കെന്ന് പറയാതെ, യാത്ര ചോദിക്കാതെ, എന്നെ തിരികെ വരുമെന്ന് പറയാതെ ഇറങ്ങിപ്പോയ പപ്പേ, വർഷങ്ങൾ മണ്ണടരുകൾ പോലെ ഇളകി അടരുമ്പോൾ കുട്ടി ഫ്രോക്കുമിട്ട് വഴിയിലേക്ക് കണ്ണുനട്ട് മമ്മിയുടെ മടിയിൽ കിടന്ന കുട്ടി വളർന്നിരിക്കുന്നു. അവളോടൊപ്പം അവളുടെ കാത്തിരിപ്പ്. എന്നും പ്രതീക്ഷക്കുമളയെ ഊതി ഊതി വീർപ്പിച്ച് പൊട്ടിക്കാതെ സൂക്ഷിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ആ പഴയ ഫ്രോക്കുകാരി മുഷിഞ്ഞ് ചിണുങ്ങുന്നു. കാത്തിരിപ്പ് ഇത്രയും നാൾ ഞാൻ വേദനിച്ചറിയുകയായിരുന്നു. വെറുക്കുകയായിരുന്നു കാത്തിരിപ്പിനെ. ഇന്നു മുതൽ മാളവിക നമ്പ്യാർ പറഞ്ഞതുപോലെ വരും വരുമെന്നുള്ള കാത്തിരിപ്പിനെ ഞാനും ആസ്വദിക്കാൻ ശ്രമിക്കും. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിന് വേണ്ടി ഞാനും മമ്മിയും കാത്തിരിക്കാനാവും എന്ന് വരുമെന്ന് പറയാതെ പപ്പ പോയത്. അതെ, പപ്പ വരും, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ മടങ്ങി വരവിനായി. ആദ്യം കിട്ടിയ വണ്ടിയിൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ആനിന് അമ്മയുടെ നരച്ച സാരിത്തുമ്പ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം എന്ന് മാത്രമാണ് തോന്നിയത്. ചിരിമായാതെ ഉറങ്ങണമെന്ന് മാത്രം.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാം.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വോട്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

0: ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്ര ബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ജെ പി നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സിബിഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ രണ്ട് ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് രണ്ട് ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപ്പാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തു പറയുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചു വരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2 നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
5: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സീമെൻസ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRL പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
1: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവി

0: റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി ജെ പി നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: ചരിത്രകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എ ശ്രീധരമേനോൻ 1925 ഡിസംബർ 18 എറണാകുളത്ത് ജനിച്ചു.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സർക്കാർ പുതിയൊരു ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ ഉറപ്പായും സംഭവിക്കും. ഒന്നാമത്, ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതിനെ സ്വാഗതം ചെയ്യും. രണ്ടാമത്, അതിനെ എതിർക്കുന്നവരുടെ ശബ്ദവും ഉയരും. ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം, ചർച്ചകൾ നടക്കണം, വിമർശനങ്ങൾ ഉയരണം. എന്നാൽ ആ വിമർശനങ്ങൾ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകണം. അല്ലാതെ രാഷ്ട്രീയം മാത്രം മുൻനിർത്തിയുള്ള എതിർപ്പുകൾ പലപ്പോഴും ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവങ്ങളെ കാണാതെ പോകാറുണ്ട്. കേരളത്തിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചപ്പോൾ വലിയ വിവാദങ്ങളായിരുന്നു. ചിലർ അതിനെ ക്ഷേമ രാഷ്ട്രീയത്തിന്റെ മികച്ച മാതൃക എന്ന് വിശേഷിപ്പിച്ചു. മറ്റു ചിലർ അത് ഖജനാവിന് അധിക ഭാരമാണെന്നും ജനപ്രിയതയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ തീരുമാനമാണെന്നും പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ ഏറ്റവും കുറച്ച് സംസാരിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്, ഈ പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. ദിവസേന ബസ്സിൽ യാത്ര ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണ സ്ത്രീകൾ. നമ്മൾ പലപ്പോഴും കണക്കുകൾ മാത്രമാണ് നോക്കുന്നത്. സർക്കാർ എത്ര കോടി രൂപ ചെലവഴിക്കുന്നു, എത്ര നഷ്ടമുണ്ടാകുന്നു, എത്ര പേർ യാത്ര ചെയ്യുന്നു. എന്നാൽ ആ കണക്കുകൾക്കപ്പുറം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഈ പദ്ധതി ഉണ്ടാക്കുന്ന മാറ്റം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിരവധി സ്ത്രീകൾ ദിവസേന ബസ്സിലാണ് എത്തുന്നത്. അവർ വലിയ ഉദ്യോഗസ്ഥരല്ല, മാസശമ്പളത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണ സ്ത്രീകൾ. കരുണാസായിയിലേക്ക് ജോലിക്ക് വരുന്ന ഷീല ചേച്ചി ഒരിക്കൽ വളരെ ലളിതമായി പറഞ്ഞൊരു വാക്ക് ഇന്ന് മനസ്സിലുണ്ട്. മുൻപ് ദിവസവും 80 രൂപ യാത്രാക്കൂലി കൊടുക്കുമായിരുന്നു. മാസം കഴിയുമ്പോൾ 2000 രൂപയോളം അതിനായി മാത്രം പോകുമായിരുന്നു. ഇപ്പോൾ ആ പണം വീട്ടിലെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ആശ്വാസം ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഗ്രാഫുകളിലും കണക്കുകളിലും കാണാൻ കഴിയില്ല. സിന്ധുവും അജിതയും ഇതേ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോ ബസ്സിൽ കയറുമ്പോ പേഴ്സ് തുറക്കേണ്ടതില്ല. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കയ്യിൽ കുറച്ച് പണം ബാക്കിയുണ്ടാകും. അവർക്കത് ഒരു ചെറിയ കാര്യമല്ല, അത് മാസാവസാനത്തെ വലിയ ആശ്വാസമാണ്.

നമ്മളിൽ സാമ്പത്തികമായി സുരക്ഷിതരായവർക്ക് 2000 രൂപ വലിയ തുകയായി തോന്നണമെന്നില്ല. എന്നാൽ 15,000 or 20,000 രൂപ ശമ്പളം വാങ്ങി കുടുംബം നടത്തുന്ന ഒരു സ്ത്രീക്ക് അത് വളരെ വലിയ തുകയാണ്. കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനോ വീട്ടിലേക്ക് അരി വാങ്ങാനോ മരുന്ന് വാങ്ങാനോ വൈദ്യുതി ബില്ല് അടയ്ക്കാനോ ഉപയോഗിക്കാവുന്ന തുക. പലപ്പോഴും നാം ക്ഷേമ പദ്ധതികളെ വിലയിരുത്തുന്നത് നമ്മുടെ സ്വന്തം സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നാണ്. എന്നാൽ ഒരു നയം വിലയിരുത്തേണ്ടത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന മാറ്റം നോക്കിയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം പണം ലാഭിക്കുന്നതിൽ മാത്രമല്ല, അത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നു. മുമ്പ് ബസ് കൂലി ലാഭിക്കാൻ പല സ്ത്രീകളും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുമായിരുന്നു. ആശുപത്രിയിൽ പോകുന്നത് മാറ്റിവെക്കും, ബന്ധുവീട്ടിൽ പോകുന്നത് ചുരുക്കും, തൊഴിൽ തേടി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ മടിക്കും. ഇന്ന് ആ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെങ്കിൽ അവർക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പൊതുഗതാഗതം ഉറപ്പാക്കണം എന്ന് ലോകമെമ്പാടുമുള്ള നഗരാസൂത്രണ വിദഗ്ധർ പറയുന്നുണ്ട്. ഗതാഗതം ഒരു ആഡംബരമല്ല, അത് വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലിലേക്കും ആരോഗ്യ സേവനങ്ങളിലേക്കും സമൂഹത്തിലേക്കുമുള്ള പ്രവേശന കവാടമാണ്. ഇതുകൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് യാതൊരു വിമർശനവും പാടില്ല എന്നല്ല പറയുന്നത്, തീർച്ചയായും വിമർശനങ്ങൾ ഉണ്ടാകണം. കാരണം എല്ലാ ക്ഷേമ പദ്ധതികൾക്കും സാമ്പത്തിക ബാധ്യതയുണ്ട്. സർക്കാരിനുണ്ടാകുന്ന നഷ്ടം എങ്ങനെ പരിഹരിക്കും? KSRTCയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്തും? ഈ പദ്ധതി ദീർഘകാലം നിലനിൽക്കുമോ? സർക്കാർ ഇതിന് പ്രത്യേക ധനസ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതുണ്ടോ? ഇവയെല്ലാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷെ ആ ചർച്ച നടക്കേണ്ടത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, സാമ്പത്തിക പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ക്ഷേമരാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ക്ഷേമം നൽകുക മാത്രമല്ല, അത് ദീർഘകാലം നിലനിർത്തുക എന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സർക്കാർ ചെലവഴിക്കുന്ന എല്ലാ രൂപയെയും നഷ്ടമായി മാത്രം കാണാൻ കഴിയില്ല. ചില ചെലവുകൾ നിക്ഷേപങ്ങളാണ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന പണം ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. പൊതുജനാരോഗ്യത്തിനായി ചെലവഴിക്കുന്ന പണം സമൂഹത്തിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന നിക്ഷേപമാണ്. അതുപോലെ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ പങ്കാളിത്തത്തിനുമായി ചെലവഴിക്കുന്ന പണവും സാമൂഹിക നിക്ഷേപമായി കാണേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഏത് പാർട്ടിയെ പിന്തുണയ്ക്കണമെന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. എന്നാൽ ഒരു നല്ല പദ്ധതി വന്നാൽ അതിന് നല്ലതെന്ന് പറയാനുള്ള സത്യസന്ധതയും വേണം. അതുപോലെ ഒരു മോശം പദ്ധതി വന്നാൽ അതിനെ വിമർശിക്കാനുള്ള ധൈര്യവും വേണം. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രവണത വളർന്നു വരുന്നുണ്ട്, എതിരാളി കൊണ്ടുവന്നതാണെങ്കിൽ നല്ലതാണെങ്കിലും എതിർക്കുക, സ്വന്തം പക്ഷം കൊണ്ടുവന്നതാണെങ്കിൽ മോശമായാലും ന്യായീകരിക്കുക. ഈ സമീപനം ജനാധിപത്യത്തിനും സമൂഹത്തിനും ഒരുപോലെ ദോഷകരമാണ്. ഒരു സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതല്ല, അതുപോലെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശവുമല്ല. ഓരോ പദ്ധതിയെയും അതിന്റെ സാമൂഹിക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനുള്ള പക്വത നമുക്കുണ്ടാകണം. ഷീല ചേച്ചിയുടെ മുഖത്ത് കണ്ട ആശ്വാസം ഞാൻ കണ്ടിട്ടുണ്ട്. സിന്ധുവിന്റെയും അജിതയുടെയും നന്ദിയോടെ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളെ കേട്ട ശേഷം ഈ പദ്ധതിയെ വെറും രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രം കാണാൻ എന്തുകൊണ്ടോ എനിക്ക് കഴിയുന്നില്ല.

ഒരു ക്ഷേമ പദ്ധതിയുടെ യഥാർത്ഥ വിജയം സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളിലല്ല, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങളിലാണ്. മാസാവസാനം കടം വാങ്ങാതെ കഴിയാൻ സഹായിക്കുന്ന 2000 രൂപയിലുണ്ട്. സ്വന്തം ശമ്പളത്തിൽ നിന്ന് കുട്ടിക്കൊരു പുസ്തകം വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന അമ്മയുടെ സന്തോഷത്തിലുണ്ട്. ഇനി യാത്രാക്കൂലിയെക്കുറിച്ച് പേടിക്കേണ്ട എന്ന ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം എതിർക്കുന്നതിന് മുൻപ് അത് ആരെയാണ് സഹായിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഒരു പദ്ധതി ജനോപകാരപ്രദമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ മടിക്കേണ്ടതില്ല. അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അതാണ് ആരോഗ്യകരമായ ജനാധിപത്യം. കാരണം കക്ഷിരാഷ്ട്രീയ സ്വാർത്ഥതകൾ അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ആ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ കഴിയുന്ന ഓരോ പദ്ധതിയെയും നാം മുൻവിധികളില്ലാതെ കാണാൻ പഠിക്കണം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില്.
1: ആക്രോശങ്ങളുടെ വാളുകൾ താഴെ വയ്ക്കൂ, അന്വേഷണങ്ങളുടെ റാന്തൽ വിളക്കുകൾ കയ്യിലെടുക്കൂ. അസ്വസ്ഥമായ ഈ കാലഘട്ടത്തിൽ നാം കേൾക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമാണിത്. ശബ്ദമുയർത്തുന്നതും ആയുധം ഓങ്ങുന്നതുമാണ് കരുത്തെന്ന് വിശ്വസിക്കുന്ന ലോകത്ത് വിനയത്തോടെയുള്ള അന്വേഷണമാണ് യഥാർത്ഥ വെളിച്ചമെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഇന്ന് ജീവിക്കുന്നത് വിദ്വേഷത്തിന്റെയും മുൻവിധികളുടെയും ലോകത്താണ്. സംവാദങ്ങൾക്ക് പകരം വിവാദങ്ങളും

ചിന്തകൾക്ക് പകരം ആക്രോശങ്ങളുമാണ് എല്ലായിടത്തും. എന്റെ പക്ഷം മാത്രമാണ് ശരിയെന്ന വാശിയും മറ്റുള്ളവരെ വെട്ടിമാറ്റാനുള്ള വെമ്പലും ഒരുതരം മാനസികമായ വാൾ കയ്യിലെന്തുന്നതിന് തുല്യമാണ്. എന്നാൽ ആക്രോശങ്ങൾ കൊണ്ട് ഒരാളെയും തോൽപ്പിക്കാനാവില്ല. അത് മുറിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ. ആക്രോശങ്ങൾ അറിവില്ലായ്മയുടെയും അസഹിഷ്ണുതയുടെയും അടയാളമാണ്. സത്യം എന്നത് ആക്രോശിച്ചു പറയേണ്ട ഒന്നല്ല, അത് അന്വേഷിച്ചു കണ്ടെത്തേണ്ട ഒന്നാണ്. ഒരു റാന്തൽ വിളക്കുമായി ഇരുട്ടിൽ വഴിതിരിയുന്നയാൾക്ക് വിനയമുണ്ടാകും. ഓരോ ചുവടിലും അയാൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അന്വേഷണം എന്നാൽ തനിക്കെല്ലാം അറിയാം എന്ന അഹങ്കാരം വെടിഞ്ഞ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കും മനുഷ്യത്വത്തിന്റെ ആഴങ്ങളിലേക്കും വെളിച്ചം വീശലാണ്. റാന്തൽ വിളക്ക് തെളിക്കുന്നത് മറ്റുള്ളവരെ വെട്ടിമാറ്റാനല്ല, മറിച്ച് എല്ലാവർക്കും വഴി കാണിക്കാനാണ്. നമുക്ക് വേണ്ടത് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധങ്ങളല്ല, മറിച്ച് അറിവുകൾ കൊണ്ടുള്ള വിനിമയങ്ങളാണ്. മറ്റൊരാളുടെ അഭിപ്രായത്തെ ആക്രോശത്തോടെ നേരിടുന്നതിനു പകരം അതെന്തുകൊണ്ടായിരിക്കാം എന്ന് ഒരു റാന്തൽ വെളിച്ചത്തിൽ എന്ന പോലെ പരിശോധിക്കുക. അപ്പോൾ ശത്രുത മാറി അവിടെ സൗഹൃദവും ധാരണയും ഉണ്ടാകുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടരുത്, പക്ഷേ ആ ചോദ്യങ്ങൾ സത്യം കണ്ടെത്താനുള്ള വിളക്കുകളായിരിക്കണം. മറ്റൊരാളെ തകർക്കാനുള്ള വാളുകളാകരുത്. കരുണാസായി പോലുള്ള ഇടങ്ങൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് മനുഷ്യരിലെ നന്മയെ തൊട്ടുണർത്താനാണ്. വിദ്വേഷത്തിന്റെ ഇരുട്ടിനെ മാറ്റാൻ കൂടുതൽ ഇരുട്ടുകൊണ്ട് സാധിക്കില്ല, അതിന് വെളിച്ചം തന്നെ വേണം. ആ വെളിച്ചമാണ് അന്വേഷണം. നാം നമ്മളെ തന്നെ അന്വേഷിക്കുമ്പോൾ, മറ്റുള്ളവരിലെ വേദനകളെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കയ്യിലെ വാളുകൾ താന് താഴെ വീഴും. പകരം സ്നേഹത്തിന്റെ റാന്തലുകൾ അവിടെ തെളിയും. ആയുധങ്ങൾ കൊണ്ട് കീഴടക്കുന്ന ലോകം താൽക്കാലികമാണ്, എന്നാൽ അറിവുകൊണ്ട് നേടുന്ന ലോകം ശാശ്വതമാണ്. ആക്രോശങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളിൽ സത്യം മുങ്ങിപ്പോകാതിരിക്കട്ടെ. ഓരോ മനുഷ്യനും ഓരോ റാന്തൽ വിളക്കായി മാറട്ടെ. ആ വെളിച്ചത്തിൽ നമുക്ക് സമാധാനത്തോടെ ഒന്നിച്ചു നടക്കാം.

നമസ്തെ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇതേതാ സ്ഥലം?
2: ചേർത്തല.
1: ചേർത്തലയോ? ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത്?
2: നീയാ ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്രവണ പറഞ്ഞു, ഇത് ശരിയാവില്ല.
1: ആ ഞാനത് ശ്രദ്ധിച്ചോളാം. ഐ എം സ്റ്റാർവിങ്, എനിക്കൊന്നും കഴിക്കണം.
3: ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, വിഷ്മോളി, വിഷ്രോസി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മിൻ, പൂമി നെയ്മിൻ, ചാളക്കറി, ഇലക്കറി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച് നേരത്തെ, വട, പത്തിരി, ഉണ്ടമ്പൽ, സവാളയുടെ സുഖം, മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല.
1: മെനു ഉണ്ടോ?
3: ഇല്ല. അങ്ങനെയുള്ള ചീഫ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല.
2: അതെ, മനുഷ്യന് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഉണ്ടോ?
3: അപ്പം മുട്ടക്കറിയുടെ പുട്ടും കടലുണ്ട്.
2: ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ?
3: പിന്നെ അപ്പം കടലിന്റെ പുട്ടും മുട്ടക്കറിയുണ്ട്.
2: എനിക്ക് പുട്ടും കടലേ മതി.
3: ചേച്ചിക്ക് എന്താ വേണ്ടത്?
1: ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പന്നെ.
3: ഇത് ഞാൻ അത്ര ഈച്ച ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാൻ.
2: ഇവിടെ ഉള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ, ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ.
3: അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ.
1: Show me your hands.
2: തന്റെ കൈയൊന്ന് കാണിക്കാൻ.
3: എന്താ കുഴപ്പം? ഒരു സൂപ്പർ കൈയാണല്ലോ. ഇഷ്ടത്തി കൈ നോക്കാൻ അറിയാമോ?
1: ഈ കൈയുണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വെക്കുന്നത്?
3: പിന്നെ അഞ്ചെട്ട് ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കൊരു വരാതില്ല. ഇപ്പൊ നഖം വെട്ടാ തന്നെ പ്രശ്നം. താഴെ കഴിക്കാറേലോ. രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നെങ്കിൽ വന്നോളൂ മനുഷ്യനെ വെക്കെടുത്താനായിട്ട്.
1: ഏയ്, ഇത് കൊടുത്തിട്ട് ശരിയാവുന്നില്ല.
2: ഇതെന്താണത്? മീൻ വിലയാ? ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ബോസാണ് അത്ര ബോസ്. ചേച്ചി ഒന്നും കൂടി വരും. ഈ സാരി ഒന്ന് മര്യാദ കുടിപ്പിച്ചു
1: കൊടുക്കും.
2: സോറി, ചെല്ലുട്ടോ.
1: ഇതൊന്ന് പിടിക്കേ.
2: തല കിടിച്ച് കൊല്ലോ. ഭൂമി കാലൂത്തി എത്രയാ?
4: 150.
2: 150?
4: അതെ, 150.
2: അപ്പൊ ഇതെനിക്ക് വിക്ക?
4: എന്താ?
2: അല്ലാതെ എന്റെ ചേട്ട, ഒരു 2.5 kilometer 150 രൂപ?
4: അതന്നെ ഞാൻ ഈ തല്ലിപ്പുള്ളി വഴിക്കണ ഓടി വന്ന എന്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ താന്നുണ്ടാക്കി തരുമോ?
2: ഇല്ല, ആ പണി എനിക്കറിയാം.
4: ആ അപ്പൊ ചിലക്കാതെ മര്യാദയ്ക്ക് 150 രൂപ ഇങ്ങോട്ടെ.
2: ഞങ്ങളുടെ ഷോക്ക് അബ്സോർബർ ലെവലായി.
4: അരി ഞാനാ ഈ വഴി ഇങ്ങനെ തല്ലിപ്പുള്ളി ആയി കിടക്കുന്ന എന്റെ കുഴപ്പമാണോ?
2: അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിച്ചു, ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗ ദോഷ.
4: നിങ്ങൾ എന്നെ വെണ്ണുമ്പളെ കാണിക്കുന്ന എന്റെ ഓട്ടോഷോട്ടി മറിച്ചാ നോക്കുക.
2: എന്താ പറഞ്ഞു? ചേട്ടാ കണ്ടാൽ അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കണേ? ഞാൻ മനോവർമ്മ.
4: ഒരുമാതിരി ബൂർഷുകളുടെ ദാർച്ചു ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ പോയാ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ.
2: ഈ താല്പര്യം നെല്ല് പോയി നെല്ല് കാണിച്ചിരുന്ന കുട്ടനാട് ഒന്ന് രക്ഷപ്പെട്ടേനെ.
4: എന്താ പറഞ്ഞേ?
2: വിതയ്ക്കില്ല, കൊയ്യാൻ നടക്ക. ബോട്ടിനകത്തുനിന്ന് ഒരു കരച്ചിലായിട്ടല്ലോ.
1: അത് ഞാൻ ഒരാളുടെ കാലിൽ ചവിട്ടുക.
2: അതെ, ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല, 2 kilometer നടക്കാനുള്ളതാ.
1: 2 kilometer പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു.
2: അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്.
1: 2 kilometer പെട്ടിയല്ല ചോന്നോണ്ട് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ.
2: അതല്ല ഞാൻ ബോംബെന്ന് പറഞ്ഞത്, ഇതൊന്ന് കെട്ടിയെന്നളിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന്.
1: ഒരു ടാക്സി വിളിച്ചാ പോരെ.
2: എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല.
1: വണ്ടിയൊന്നും ചെല്ലാത്ത ഏത് പട്ടിക്കാരനാണോ തന്റെ വീട്? ദൈവമേ, ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങിപ്പോലും തോന്നിയത്?
2: അല്ല, അത് വഴി ഇത് വഴി. എവിടെങ്കിലും എന്തെങ്കിലും കാണാം, ഭൂമി ഉരുണ്ടവല്ലേ. ഇതൊക്കെ എന്ത് ബ്യൂട്ടി! ബ്യൂട്ടിനെ കാണാൻ കിടക്കണേ ഉള്ളൂ. വാ, അല്ലെ ബാഗിനെ പിടിച്ചോട്ട് നിക്കാനുള്ള ബാഗ്.
1: അതെ, ഭാര്യ ഭർത്താവായി അഭിനയിക്കുമ്പോ ഭാര്യയുടെ ലഗേജ് എടുക്കാൻ സഹായിക്കേണ്ടത് ഹസ്ബൻഡ്
2: റെസ്പോൺസിബിലിറ്റിയാണ്. ഓസ്ട്രേലിയയിൽ ഇവിടെ കേരളത്തിൽ ഭാര്യമാരാണ് എല്ലാ ചുമടുകളും താങ്ങുന്നത്. ഇയാൾക്ക് രണ്ട് ബാഗിലുള്ളൂ, രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നിനെടുത്ത് ഒക്കത്തും വെക്കണം, മറ്റതിനെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നടക്കണം. ഭർത്താക്കന്മാരെന്ന് പറയുന്നവര് പട നയിക്കുന്ന വീരാളിയെ പോലെ ഇങ്ങനെ നടക്കണം. ഊടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര, ഇതാണ് താറാക്കൂട്ടം. ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇംഗ്ലീഷിൽ ഡക്ക് എന്ന് പറയും.
5: പണ്ടിങ്ങോട്ട് നടക്കാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കായൽ വല്ലാണ്ട് വളർന്നു തോന്നുന്നു.
6: ഓ മൈ ഗോഡ്, ഇതാണോ തന്റെ വീട്?
5: യാ.
6: സോ യു ആർ റിച്ച്?
5: നോ, മൈ ഫാദർ ഇസ് റിച്ച്. എന്റെ പ്ലാനിലല്ല ഇത് പറഞ്ഞത്, മുത്തച്ഛന്റെ മുത്തച്ഛന്റെ പ്ലാനാ. ഞാൻ ജനിക്കാൻ ലേറ്റ് ആയി പോയില്ലേ, ഒരു 3 വർഷം. അമ്മേ ഞാൻ വന്നു.
1: മോഹിനി, ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? എന്റെ തലമുടിക്ക് എന്ത് പറ്റി? പശു നോക്കിയതുപോലെ.
5: അമ്മേ ഇതെന്റെ ബോംബെ ഫാഷനാ. അമ്മേ ഇതാണ് എന്റെ പ്രിയ, അല്ല പ്രിയേ ഇതാണ് എന്റെ അമ്മ. ഓ ഇതിലാരാണ് പ്രിയ? പ്രിയേ ഇതാണ് എന്റെ അമ്മ.

നമ്മൾ ഇന്ന് കയ്യിൽ പിടിച്ച് നടക്കുന്ന മൊബൈൽ ഫോണും ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങളും വിരൽത്തുമ്പിലെ ഇന്റർനെറ്റും ഒരു കാലത്ത് വെറും ഭാവനകളും മാത്രമായിരുന്നു. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ലോകം വിധിയെഴുതിയ ഇടങ്ങളിൽ നിന്നാണ് ചരിത്രം മാറ്റിമറിച്ച ഓരോ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായത്. ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളെല്ലാം ഇന്നലത്തെ ആരുടേക്കോ തീവ്രമായ സ്വപ്നങ്ങളായിരുന്നു. സ്വപ്നം കാണുക എന്നതിനർത്ഥം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിപ്പോവുക എന്നല്ല, മറിച്ച് പുതിയൊരു യാഥാർത്ഥ്യം സൃഷ്ടിക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. 15-ാം നൂറ്റാണ്ടിൽ ലിയനാർഡോ ഡാവിഞ്ചി പക്ഷികളുടെ പറക്കൽ നിരീക്ഷിച്ച് മനുഷ്യൻ പറക്കുന്ന ഒരു യന്ത്രത്തെക്കുറിച്ച് സ്വപ്നം കണ്ടപ്പോൾ പലരും അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ടാവാം. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം 1903 റൈറ്റ് സഹോദരന്മാർ ആ സ്വപ്നത്തെ വായുവിലേക്ക് ഉയർത്തി. എയറോ ഡൈനാമിക്സും എയർ പ്രഷറും ലിഫ്റ്റും ഒക്കെ ചേർന്ന ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ ആ സ്വപ്നത്തിന് ചിറകുകൾ നൽകി. ഒരു മനുഷ്യന്റെ ഭാവനയും ശാസ്ത്രത്തിന്റെ കൃത്യതയും ഒത്തുചേർന്നപ്പോൾ ആകാശം മനുഷ്യനു മുന്നിൽ കീഴടങ്ങി. ദൂരെയുള്ള ഒരാളോട് മുഖാമുഖം സംസാരിക്കുക എന്നത് ഒരു കാലത്ത് മാന്ത്രിക കഥകളിലെ മാത്രം കാര്യമായിരുന്നു. 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടെത്തിയപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു. പിന്നീട് 1973 മാർട്ടിൻ കൂപ്പർ ആദ്യമായി മൊബൈൽ ഫോൺ യാഥാർത്ഥ്യമാക്കി. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കോളിംഗിന് പിന്നിൽ ഇന്റർനെറ്റും ഡിജിറ്റൽ കംപ്രഷനും ഡാറ്റ പാക്കറ്റുകളും ഒക്കെ അടങ്ങിയ സങ്കീർണമായ ശാസ്ത്രമുണ്ട്. ഒരു കാലത്തെ അസാധ്യം ഇന്ന് നമ്മുടെ പോക്കറ്റിലെ ഒരു സാധാരണ വസ്തുവായി മാറി. ജൂൾസ് വേണിനെ പോലുള്ള എഴുത്തുകാർ ചന്ദ്രനിലേക്കുള്ള

അതുകൊണ്ട് സ്വപ്നം കാണാൻ ഭയപ്പെടരുത്, ചിന്തകളെ തടഞ്ഞു വെക്കരുത്. പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ പരിഹാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഓർക്കുക, ചരിത്രം മാറ്റിക്കുറിച്ചത് എപ്പോഴും ആ പരിഹാസങ്ങളെ അതിജീവിച്ച സ്വപ്നക്കാരാണ്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് കൈപ്പൻ പടവലത്തിന്റെ സവിശേഷതകളെ കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ മാസ്മരികമായ ചായക്കൂട്ടുകളിൽ നിന്നും പിറവിയെടുക്കുന്ന ഓരോ സസ്യജാലവും മനുഷ്യരാശിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കരുതി വെച്ചിട്ടുള്ള വിസ്മയങ്ങൾ അനവധിയാണ്. മലയാളിയുടെ അടുക്കളത്തോട്ടങ്ങളിലും ഭക്ഷണ സംസ്കാരത്തിലും പണ്ടുകാലം തൊട്ടേ അവിഭാജ്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് പടവലം. രൂപം കൊണ്ട് പാമ്പിനെ പോലെ നീണ്ടു നിവർന്ന് ഒരു വില്ലൻ ലുക്കിൽ പന്തലുകളിൽ തൂങ്ങിത്തെറിച്ചു നിൽക്കുന്ന ഈ പച്ചക്കറി കാഴ്ചയിലെ ആ പ്രത്യേകത കൊണ്ടും കട്ടിയുള്ള തോലിന്റെ സവിശേഷത കൊണ്ടും പാശ്ചാത്യ ലോകത്ത് സ്നേഗോഡെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സസ്യശാസ്ത്രജ്ഞർ ഇതിനെ ട്രൈക്കോസാന്റീസ് കുക്കുമറീന എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. പടവലത്തിന്റെ ലോകത്തേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുമ്പോൾ കറികൾക്കായി നാം സാധാരണ ഉപയോഗിക്കുന്ന നാടൻ പടവലത്തിനപ്പുറം എണ്ണിയാലൊടുങ്ങാത്ത ഔഷധവീര്യവും പ്രകൃതിദത്ത ഗുണങ്ങളുമുള്ള കൈപ്പൻ പടവലം എന്നൊരു ജനുസ് കൂടിയുണ്ടെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. ആയുർവേദ ഔഷധ നിർമ്മാണ പ്രക്രിയകളിൽ പണ്ടുകാലം മുതലേ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി വർത്തിക്കുന്ന കൈപ്പൻ പടവലത്തിന് വിപണിയിൽ ദൌർലഭ്യം നേരിടുമ്പോഴെല്ലാം നമ്മുടെ വീട്ടുതോട്ടങ്ങളിൽ വിളയുന്ന നാടൻ പടവലത്തെയാണ് ഭിഷഗുരന്മാർ പകരക്കാരനായി നിർദ്ദേശിക്കാറുള്ളത്. കാരണം കൈപ്പൻ പടവലം കാത്തുവയ്ക്കുന്ന അമൂല്യമായ ഔഷധ ഗുണങ്ങൾ ഒരു പരിധിവരെ കറിക്കായി ഉപയോഗിക്കുന്ന സാധാരണ പടവലത്തിലും പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണം മുതൽ ബാഹ്യചർമ്മത്തിന്റെ കാന്തി വരെ കാത്തു സൂക്ഷിക്കാൻ പോന്ന ഈ മലക്കറിയുടെ ഗുണഗണങ്ങൾ അത്ഭുതകരമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണ വ്യവസ്ഥയായ കരളിന്റെയും ദഹനപ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന പിത്താശയത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിൽ പടവലം കൺകണ്ടൊരു ദിവ്യൌഷധമാണ്. ആധുനിക ജീവിതശൈലിയും തെറ്റായ ഭക്ഷണക്രമങ്ങളും കാരണം കരളിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ ദൂരീകരിക്കാനും പിത്താശയക്കല്ലുകൾ രൂപപ്പെടുന്ന പ്രതിഭാസത്തെ ഫലപ്രദമായി ചെറുക്കാനും പടവലത്തിന് സവിശേഷമായ കഴിവുണ്ട്. കരളിന്റെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും പിത്തരസത്തിന്റെ സുഗമമായ ഒഴുക്കിനെ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരം സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതിനോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ ഉഗ്രമായ ചൂട് പടരുന്ന വേനൽക്കാലത്ത് പടവലം ധാരാളമായി ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് ശരീരത്തിന് ഒരു അമൃത പോലെയാണ്. കടുത്ത വെയിലിൽ ശരീരത്തിൽ നിന്നും ജലാംശം അതിവേഗം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ തടഞ്ഞു നിർത്താൻ ജലസമൃദ്ധമായ പടവലത്തിന് സാധിക്കും. വേനൽ ചൂടിൽ ചർമ്മം വരളാതിരിക്കാനും തൊലിപ്പുറത്തെ കോശങ്ങൾക്ക് ആവശ്യമായ ഈർപ്പവും തണുപ്പും നൽകി ശരീരത്തെ പ്രസരിപ്പുള്ളതാക്കി നിർത്താനും പടവലം കഴിക്കുന്നതിലൂടെ സാധ്യമാകുന്നു. കൈപ്പൻ പടവലത്തിന്റെ വേര്, കായ, തണ്ട്, ഇല തുടങ്ങി ആപാദ ചൂടമുള്ള സസ്യഭാഗങ്ങളെല്ലാം തന്നെ വിവിധ രോഗങ്ങൾക്കുള്ള പ്രകൃതിദത്ത മരുന്നുകളായാണ് ആയുർവേദം കണക്കാക്കുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന കൃമിശല്യത്തിന് കൈപ്പൻ പടവലം ഒരു ഉത്തമ പ്രതിവിധിയാണ്. ആധുനിക കാലത്ത് പലരെയും അലട്ടുന്ന മലബന്ധം എന്ന വില്ലനെ പൂർണ്ണമായി അകറ്റി മലശോധന സുഗമമാക്കുന്ന മികച്ചൊരു ഒറ്റമൂലി കൂടിയാണിത്. പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താനും ശരീരത്തിൽ പ്രവേശിക്കുന്ന മാരകമായ രോഗാണുക്കളെ നശിപ്പിക്കാനും ഇതിലടങ്ങിയിരിക്കുന്ന സജീവ ഘടകങ്ങൾക്ക് ശേഷിയുണ്ട്. പരമ്പരാഗത ചികിത്സാരീതികൾ പ്രകാരം കൈപ്പൻ പടവലത്തിന്റെ വേര് ചതച്ചു പിഴിഞ്ഞെടുക്കുന്ന ശുദ്ധമായ നീര് 2 ഔൺസ് വീതം അളന്നു കുടിച്ചാൽ അത് വയറിളക്കത്തിലൂടെ ദഹനവ്യൂഹത്തെ ആകെ കഴുകി വൃത്തിയാക്കാനും കുടലിലെ മാലിന്യങ്ങളെ പൂർണ്ണമായി പുറന്തള്ളാനും സഹായിക്കും. ചർമ്മത്തെ ബാധിക്കുന്ന വിട്ടുമാറാത്ത അലർജികൾ, ചൊറി, ചിരങ്ങ്, എക്സിമ തുടങ്ങിയ സകലവിധ തൊഗ്രോഗങ്ങളുടെ ശമനത്തിനും കൈപ്പൻ പടവലത്തിന്റെ ബാഹ്യവും ആന്തരികവുമായ ഉപയോഗം അതീവ ഗുണകരമാണ്. നമ്മുടെ അടുക്കളകളിൽ പടവലങ്ങ വെറുമൊരു കൂട്ടുകറിയല്ല, മറിച്ച് രുചിയുടെ വൈവിധ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന്റെ ആരോഗ്യരക്ഷ ഉറപ്പാക്കുന്ന ഒരു വിശ്വസ്ത സുഹൃത്താണ് പടവലങ്ങ. കൊണ്ട് വിസ്മയകരമായ അനേകം നാടൻ വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. നാവിൻ തുമ്പിൽ കൊതി ഉണർത്തുന്ന പടവലം ഉപ്പേരി, സദ്യകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഓലൻ, അവിയൽ, സാമ്പാറിലെ പ്രധാന കഷണം, അതല്ലെങ്കിൽ പരിപ്പും തേങ്ങയും അരച്ചു ചേർത്തുണ്ടാക്കുന്ന പടവലം പരിപ്പുകറി എന്നിങ്ങനെ നീളുന്നു ഈ മലക്കറിയുടെ സ്വാദിഷ്ടമായ രുചിഭേദങ്ങൾ. പടവലങ്ങ പൂർണ്ണമായി പാകമാവുന്നതിന് മുൻപുള്ള ഇളം പരുവത്തിൽ അവയെ ചെറു കഷണങ്ങളായി അരിഞ്ഞ് പച്ചക്കറി സലാഡ് രൂപത്തിൽ കഴിക്കുന്നത് ശരീരത്തിന് ഇരട്ടി ഗുണം ചെയ്യും. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന സലാഡിലേക്ക് അല്പം മോര് കൂടി ചേർത്ത് ഉപയോഗിച്ചാൽ അത് ഉദരസംബന്ധമായ അസ്വസ്ഥതകളെ നിമിഷനേരം കൊണ്ട് ശാന്തമാക്കും. പോഷക വിഭവങ്ങളാൽ അത്യന്തം സമൃദ്ധമായ പടവലത്തിൽ പ്രകൃതിദത്തമായ നാരുകളുടെ അംശം വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. നാരുകളാൽ സമ്പന്നമായ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ പചനവ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ അത്യന്തം അനിവാര്യമാണ്. ഇത് ദഹനപ്രക്രിയയെ എളുപ്പമാക്കുകയും കുടലിന്റെ ചലനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, രൂപം കൊണ്ട് വില്ലനാണെങ്കിലും ഗുണം കൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ രക്ഷകനാണ് പടവലങ്ങ. രാസവളങ്ങളുടെ അതിപ്രസരമില്ലാതെ സ്വന്തം വീട്ടുമുറ്റത്തെ പന്തലുകളിൽ വിളയിച്ചെടുക്കുന്ന പടവലങ്ങ നമ്മുടെ നിത്യേനയുള്ള ആഹാരക്രമത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ രോഗങ്ങളെ അകറ്റി നിർത്തി പൂർണമായ ആരോഗ്യവും ആയുസ്സും വരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഓരോ മനുഷ്യനും സാധിക്കും. പ്രകൃതി നമുക്ക് ചുറ്റും ഒരുക്കി വച്ചിരിക്കുന്ന ഇത്തരം ഹരിത ഔഷധങ്ങളെ തിരിച്ചറിഞ്ഞ് ആദരിക്കേണ്ടത് നാളെയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്.
0: അവതരണം ഷാൽമ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം.
1: ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസ് സംസ്ഥാനത്ത് സിഡ്നിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഗ്രേറ്റർ ബ്ലൂ മൗണ്ടൻസ് ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ആഴമേറിയ താഴ്വരകൾ, കുത്തനെയുള്ള പാറക്കെട്ടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, നിബിഡ വനങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ പ്രദേശം. ഇവിടുത്തെ പ്രധാന ആകർഷണം കറ്റൂമ്പ നഗരത്തിന് സമീപമുള്ള ഇക്കോ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയുന്ന 3 Sisters എന്ന 3 വലിയ തൂണുകളാണ്. ഇതിനു പിന്നിൽ തദ്ദേശീയരായ ആദിവാസി വിഭാഗക്കാർക്ക് ഒരു ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യം ബ്ലൂ മൗണ്ടൻസ് പ്രദേശത്തെ ദറഗ്, കമില റോയ് എന്നീ ഗോത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണത്രേ. പണ്ട് ഈ താഴ്വരയിൽ താമസിച്ചിരുന്ന 3 സഹോദരിമാർ താഴ്വരയുടെ എതിർവശത്തുള്ള മറ്റൊരു ഗോത്രത്തിലെ 3 സഹോദരന്മാരുമായി പ്രണയത്തിലായി. ഈ ഗോത്രങ്ങൾ തമ്മിൽ പോരിലായിരുന്നു. അതിനാൽ അവരുടെ പ്രണയം ഇരുഗോത്രങ്ങളുടെയും നിയമങ്ങൾക്കെതിരായിരുന്നു. സഹോദരന്മാർ സഹോദരിമാരെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഇത് 2 ഗോത്രങ്ങൾക്കുമിടയിൽ ഒരു വലിയ യുദ്ധത്തിന് കാരണമായി. സ്വന്തം പെൺമക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പിതാവായ ടൈറാവാനോ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് സഹോദരിമാർക്ക് യുദ്ധത്തിൽ പരിക്കേൽക്കാതിരിക്കാൻ അവരെ 3 കൂറ്റൻ കല്ലുകളാക്കി മാറ്റി. എന്നാൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ടൈറവാനോയ്ക്ക് തന്നെ യുദ്ധത്തിൽ പരിക്കേൽക്കുകയും അദ്ദേഹം അവിടെ നിന്നൊരു തത്തയുടെ രൂപത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. യുദ്ധം അവസാനിക്കുമ്പോൾ കല്ലായി മാറിയ മക്കളെ മനുഷ്യരൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. പക്ഷേ യുദ്ധം തീർന്ന ശേഷം തത്തയുടെ രൂപത്തിലായ ടൈറവാനോയ്ക്ക് ആ മാന്ത്രിക മന്ത്രം മറന്നുപോയി. അങ്ങനെ മാന്ത്രിക മന്ത്രം ചൊല്ലാൻ കഴിയാത്തതിനാൽ 3 സഹോദരിമാർ എന്നേക്കുമായി 3 കൽരൂപങ്ങളായി തന്നെ അവിടെ നിലനിന്നു. ഈ കൂറ്റൻ പാറക്കെട്ടുകളാണ് ഇന്ന് 3 Sisters എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്ലൂ മൗണ്ടൻസിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് സീനിക് വേൾഡ്. കറ്റൂമ്പ നഗരത്തിന് സമീപം തന്നെയാണ് സീനിക് വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 4 പ്രധാന റൈഡുകളിലൂടെയും 1 ബോർഡ് വാക്കിലൂടെയുമാണ് ബ്ലൂ മൗണ്ടൻസിന്റെ താഴ്വരയായ ജാമിസൺ വാലിയുടെ മനോഹാരിത അടുത്തറിയാൻ അവസരം നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള പാസഞ്ചർ റെയിൽവേയാണ് ജാമിസൺ താഴ്വരയിലേക്ക് ഇറങ്ങാനും കയറാനും ഉപയോഗിക്കുന്ന ഇവിടുത്തെ സീനിക് റെയിൽവേ. ഇത് യാത്രക്കാരെ താഴ്വരയുടെ അടിത്തട്ടിലേക്ക് ഏതാണ്ട് 52 ഡിഗ്രി ചെരിവിലൂടെ അതിവേഗം താഴത്തേക്ക് എത്തിക്കുന്നു. ത്രില്ലടിപ്പിക്കുന്ന ഒരു റൈഡാണിത്. റെയിൽവേയുടെ സീറ്റുകൾ ക്രമീകരിക്കാൻ സാധിക്കും. അങ്ങനെ യാത്രക്കാർക്ക് 52 ഡിഗ്രി വരെ കുത്തനെയുള്ള ക്ലിഫ് ഹാങ്ങർ അനുഭവം തിരഞ്ഞെടുക്കാം. താഴ്വരയുടെ അഗാധമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സഹായിക്കുന്ന 510 മീറ്റർ നീളമുള്ള വലിയ കേബിൾ കാർ യാത്ര ജാമിസൺ വാലിയുടെ മനോഹരമായ പനോറമിക് കാഴ്ച നൽകുന്നു. 3 Sisters, കറ്റൂമ്പ ഫോൾസ്, താഴ്വരയിലെ നിബിഡ വനം എന്നിവ ഇവിടെ നിന്ന് കാണാം. സീനിക് സ്കൈവേ എന്ന് പറയുന്നത് 270 മീറ്റർ ഉയരത്തിൽ താഴ്വരയ്ക്ക് കുറുകെ സഞ്ചരിക്കുന്ന ഒരു കേബിൾ കാർ യാത്രയാണ്. സ്കൈവേയുടെ തറ ഗ്ലാസ് കൊണ്ടുള്ളതാണ്. ഇത് യാത്രക്കാർക്ക് കാൽക്കീഴിലെ വനങ്ങളുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും ആഴമേറിയ കാഴ്ചകൾ നൽകുന്നു. കറ്റൂമ്പ ഫോൾസിന് മുകളിലൂടെ സഞ്ചരിച്ച് അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്താനും ഇത് സഹായിക്കുന്നു. സിഡ്നിയിലെ ബ്ലൂ മൗണ്ടൻസും നമ്മുടെ നീലഗിരി

കുന്നുകളും തമ്മിൽ പൊതുവായ ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. ഇവ രണ്ടും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹരമായ പർവ്വത പ്രദേശങ്ങളാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്നുള്ള എണ്ണകൾ ബാഷ്പീകരിക്കപ്പെട്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിയ നീല മൂടൽമഞ്ഞാണ് ബ്ലൂ മൗണ്ടൻസിന് നീല നിറം കൊടുക്കുന്നത്. മലഞ്ചെരുവുകളിൽ കാണപ്പെടുന്ന നീലക്കുറുഞ്ഞി പൂക്കൾ കൂട്ടമായി പൂക്കുമ്പോൾ ഉണ്ടാകുന്ന നീല നിറമാണ് നമ്മുടെ നീലഗിരി കുന്നുകളെ നിറം പിടിപ്പിക്കുന്നത്. ഗ്രേറ്റർ ബ്ലൂ മൗണ്ടൻസ് ഏരിയ ജൈവ വൈവിധ്യം കാരണം യുനെസ്കോ പദവിയായ ലോക പൈതൃക സ്ഥലം എന്ന പദവി നേടി. യൂക്കാലിപ്റ്റസ് വനങ്ങളാണ് പ്രധാനമായും ഇവിടെയുള്ളത്. ഡൈനോസർ ട്രീ എന്നറിയപ്പെടുന്ന വംശനാശം സംഭവിച്ചെന്ന് കരുതിയിരുന്ന വോളമി പൈൻ എന്ന അപൂർവ ഇനം മരം ഈ പ്രദേശത്താണ് അടുത്ത കാലത്ത് കണ്ടെത്തിയത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നീലഗിരിയും ഒരു പ്രധാന ജൈവ വൈവിധ്യ സംരക്ഷിത മേഖലയാണ്. നീലഗിരിയുടെ 70% പ്രദേശങ്ങളും പുൽമേടുകളും 30% ഭൂമിയും ഷോലവനങ്ങളുമായിരുന്നു. മൂടൽമഞ്ഞിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും മേഘാവരണം നിലനിർത്താനുമുള്ള കഴിവ് കൈവശം വെച്ചിരിക്കുന്ന ഷോലവനങ്ങൾ മേഘവനങ്ങൾ എന്നും അറിയപ്പെടുന്നു. നീലഗിരിയിൽ 98 ഷോലവൃക്ഷ ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മണൽക്കല്ലുകൾ, ഇവ തേഞ്ഞു പൊടിഞ്ഞു രൂപപ്പെട്ട ആഴമേറിയ മലയിടുക്കുകളും താഴ്വരകളുമാണ് ബ്ലൂ മൗണ്ടൻസിന്റെ പ്രത്യേകതയെങ്കിൽ, പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയതും താരതമ്യേന കുത്തനെയുള്ളതുമായ മലനിരകളാണ് നീലഗിരി. ബ്ലൂ മൗണ്ടൻ സിഡ്നിയോടടുത്തായതിനാൽ വർഷം മുഴുവനും തണുപ്പും ആർദ്രതയും അനുഭവപ്പെടുന്നു. നീലഗിരിയിലാകട്ടെ ഉഷ്ണമേഖല മലയോര കാലാവസ്ഥയായതിനാൽ താരതമ്യേന കൂടുതൽ തണുപ്പും മഴയും അനുഭവപ്പെടുന്നു. അതുപോലെ ബ്ലൂ മൗണ്ടൻസിന്റെ ഉയരം ശരാശരി 1000 മീറ്റർ, ഏറ്റവും ഉയർന്ന പോയിന്റിന് 1190 മീറ്റർ. നീലഗിരി ആകട്ടെ ശരാശരി 1800 മീറ്ററിന് മുകളിൽ. ഇവിടുത്തെ ഡൊഡബേഡ പീക്കാണ് ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. ചുരുക്കത്തിൽ രണ്ട് പ്രദേശങ്ങളുടെയും പേരുകൾക്ക് പിന്നിൽ പ്രകൃതിദത്തമായ നീലനിറത്തിന് സ്വാധീനമുണ്ടെന്നതും രണ്ടും പ്രധാനപ്പെട്ട പ്രകൃതി സൗന്ദര്യവും ജൈവ വൈവിധ്യവും ഉള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് എന്നതുമാണ് പ്രധാന സാമ്യങ്ങൾ. എന്നാൽ അവയുടെ ഭൂമിശാസ്ത്രപരമായ രൂപീകരണം, പ്രാദേശിക സസ്യജാലങ്ങൾ, സാംസ്കാരിക പശ്ചാത്തലം എന്നിവയിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്.

रहमानिया। ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: പടിഞ്ഞി ഫിലിംസിന്റെ ബാനറിൽ രാമസ്വാമി നിർമ്മിച്ച് എ വി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഭാഗ്യമുദ്ര. എസ് എൽ വരം സദാനന്ദനായിരുന്നു തിരക്കഥയും സംഭാഷണവും രചിച്ചത്. രാമചന്ദ്രൻ ഛായാഗ്രഹണവും പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് പുകഴേന്തി ഈണം തകർന്നു. യേശുദാസ്, പി ബി ശ്രീനിവാസ്, എസ് ജാനകി, എൽ ആർ ഈശ്വരി, എസ് രാജേശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1967 ജൂലൈ 21 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേംനസീർ, ജി കെ പിള്ള, അടൂർ ഭാസി, മുതുകുളം രാഘവൻ പിള്ള, മണവാളൻ ജോസഫ്, ജോൺസൺ, കെ ആർ വിജയ, സുകുമാരി, കലാവതി, ആർ ലക്ഷ്മി, കോട്ടയം ശാന്ത, രേവതി, ബേബി ഷക്കീല ഇവരായിരുന്നു ഭാഗ്യമുദ്രയിലെ അഭിനേതാക്കൾ. 6 പാട്ടുകളായിരുന്നു ഭാഗ്യമുദ്രയിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യമുദ്ര എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

ചരിത്രം ഏതാണ്? ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മാനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യ ശരീരം എന്നത് പ്രകൃതിയുടെ ഏറ്റവും മഹത്തായ എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. നാം ഓരോ നിമിഷവും ശ്വസിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ തന്നെ പതിനായിരക്കണക്കിന് പ്രക്രിയകൾ അതീവ കൃത്യതയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുറിവേറ്റ കോശങ്ങളെ സ്വയം നന്നാക്കുന്നത് മുതൽ ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതും ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതും വരെ ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. നാം ബോധപൂർവം യാതൊരു ശ്രമവും നടത്താതെ തന്നെ ഈ അത്ഭുതങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു എന്നത് ജീവശാസ്ത്രത്തിന്റെ സങ്കീർണതയാണ് കാണിക്കുന്നത്. നമ്മുടെ ശരീരം വെറുമൊരു അവയവങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് പരസ്പരം സംവദിക്കുന്ന കോടിക്കണക്കിന് കോശങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യമാണ്. രോഗപ്രതിരോധ സംവിധാനമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാവൽക്കാരൻ. പുറത്തുനിന്നുള്ള ശത്രുക്കളെയും ശരീരത്തിന്റെ സ്വന്തം കോശങ്ങളെയും വേർതിരിച്ചറിയാനുള്ള അസാധാരണമായ കഴിവ് ഇതിനുണ്ട്. ഹാനികരമായ ബാക്ടീരിയകളോ വൈറസുകളോ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അവയെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരം സുരക്ഷിതമാകുന്നു. അതുപോലെ തന്നെ അതിവേഗത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്ന നാഡീവ്യൂഹം നമ്മുടെ ഓരോ ചലനങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നു. പുറത്തെ പരിസ്ഥിതി എത്ര മാറിയാലും ശരീരത്തിനുള്ളിലെ താപനിലയും ആസിഡ് നിലയും കൃത്യമായി നിലനിർത്തുന്ന ഹോമിയോസ്റ്റാസിസ് എന്ന പ്രക്രിയ ജീവൻ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണ്. കോശങ്ങൾ എങ്ങനെയാണ് പരസ്പരം സംസാരിക്കുന്നത് എന്നത് ശാസ്ത്രലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. രാസ സന്ദേശങ്ങളിലൂടെയും വൈദ്യുത തരംഗങ്ങളിലൂടെയും കോശങ്ങൾ വിവരങ്ങൾ കൈമാറും. മുറിവുകൾ ഉണങ്ങുന്നതും ഓർമ്മകൾ രൂപപ്പെടുന്നതും കോശങ്ങളുടെ അത്ഭുതകരമായ ഏകോപനം മൂലമാണ്. ഓരോ കോശവും എപ്പോൾ വിഭജിക്കണം, എപ്പോൾ നശിക്കണം എന്ന് കൃത്യമായി അറിയുന്നു. ഈ പ്രവർത്തനങ്ങളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും രോഗത്തിന് കാരണമാകാം. അതിനാൽ തന്നെ കോശങ്ങളുടെ ആശയവിനിമയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ വിപ്ലവങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. നമ്മുടെ ഹൃദയം ഒരു ദിവസം ഏകദേശം 100,000 തവണ മിടിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ലിറ്റർ രക്തമാണ് അത് ശരീരമാകെ പമ്പ് ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ സ്വയം നിയന്ത്രിത സംവിധാനങ്ങളാണ്. നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ശ്വാസകോശങ്ങളും ഹൃദയവും ദഹന വ്യവസ്ഥയും അവയുടെ ജോലി മുടങ്ങാതെ ചെയ്യുന്നു. ഈ പ്രക്രിയകളെല്ലാം ഒരു വലിയ ഓർക്കസ്ട്രയിലെ സംഗീതം പോലെ താളാത്മകമാണ് താനും. എന്നാൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് തകരാർ സംഭവിക്കുമ്പോൾ ശരീരം തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യ ശരീരത്തിലെ DNA എന്ന ജനിതക ഘടനയിലൂടെയാണ് നമ്മുടെ ജീവന്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ കോശത്തിലുമുള്ള ഈ നീളനിഴകൾ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കും തിരിച്ചുമുള്ള ദൂരത്തെക്കാളധികമുണ്ടാകും. ഈ ജനിതക കോഡുകളാണ് നമ്മുടെ കണ്ണിന്റെ നിറം മുതൽ സ്വഭാവം വരെ തീരുമാനിക്കുന്നത്. കോശങ്ങൾ സ്വയം പുനരുജ്ജീവിപ്പിക്കുന്ന പ്രക്രിയയായ റീജനറേഷൻ ഇന്നും ഗവേഷകർക്ക് വലിയൊരു പാഠപുസ്തകമാണ്. കരളിലെ കോശങ്ങൾ നശിച്ചാൽ പോലും അവ സ്വയം വളർന്ന് പഴയ അവസ്ഥയിലാകാൻ കഴിയുന്നത് ശരീരത്തിന്റെ അസാധാരണമായ അതിജീവന ശേഷിയാണ് കാണിക്കുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വസിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും സ്വാധീനിക്കുന്നുണ്ട്. തലച്ചോറും കുടലും തമ്മിലുള്ള ഈ ബന്ധം ഗട്ട് ബ്രെയിൻ ആക്സസ് എന്നാണ് അറിയപ്പെടുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെ പോലും സ്വാധീനിക്കുന്നു എന്നത് വിസ്മയകരമാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗവും മറ്റൊരു ഭാഗവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ മരുന്നുകളുടെയും ചികിത്സയുടെയും രീതി തന്നെ മാറ്റുകയാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രം ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും അറിയാൻ ബാക്കിയുള്ള രഹസ്യങ്ങൾ ഏറെയാണ്. മസ്തിഷ്കത്തിലെ ഓർമ്മകൾ എങ്ങനെയാണ് കൃത്യമായി സൂക്ഷിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും വാർദ്ധക്യത്തെ എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവികമായ കഴിവുകളെ മനസ്സിലാക്കുന്നത് വൈദ്യശാസ്ത്രത്തിലെ പുതിയ മുന്നേറ്റങ്ങൾക്ക് പ്രചോദനമാകുന്നു. കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കാനും തകരാറിലായ കോശങ്ങളെ

പൂർവ്വസ്ഥിതിയിലാക്കാനും ഈ അറിവുകൾ സഹായിക്കുന്നു. സമാധാനവും സന്തോഷവും ആരോഗ്യകരമായ ജീവിതശൈലിയും ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുഗമമാക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തെ ഒരു യന്ത്രമായി മാത്രം കാണാതെ സ്നേഹത്തോടും കരുതലോടും പരിപാലിക്കേണ്ട ഒരു ജൈവ വിസ്മയമായി കാണണം. ഓരോ ദിവസവും നാം നടത്തുന്ന ചുവടുകളും നാം എടുക്കുന്ന തീരുമാനങ്ങളും ഈ അത്ഭുത യന്ത്രത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. ആരോഗ്യമെന്നത് കേവലം രോഗങ്ങളുടെ അഭാവമല്ല, മറിച്ച് ശരീരത്തിലെ ഈ സങ്കീർണ സംവിധാനങ്ങൾ തമ്മിലുള്ള പൂർണമായ ഐക്യമാണ്. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം നമ്മെ കൂടുതൽ അറിവുള്ളവരും ജാഗ്രതയുള്ളവരുമാക്കട്ടെ. നമ്മുടെ ഓരോ ശ്വാസവും ഓരോ മിടിപ്പും ഈ ജൈവ വിസ്മയത്തിന്റെ സംഗീതമായി മാറട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നേറാം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടെ ജീവിതത്തെ കാണാൻ ശീലിക്കുന്നത് നമ്മുടെ ജീവിത നിലവാരമുയർത്തും. ഓരോ കോശത്തിന്റെയും പ്രവർത്തനം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതിനൊപ്പം പ്രകൃതിയുടെ മഹത്വത്തെയും ഓർമ്മിപ്പിക്കുന്നു. വരും തലമുറകൾക്ക് ഈ അറിവുകൾ പകർന്നു നൽകുന്നത് വഴി കൂടുതൽ ആരോഗ്യകരമായൊരു സമൂഹം നമുക്ക് പടുത്തുയർത്താം.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ നഗാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം വന്ദേ മാതരം എന്നാണ്.
1: നമസ്തേ മലയാളം.
2: അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ബട്ടർല ഐസ്ക്രീം. ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിചരതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ. എനിക്കിഷ്ടം ഈ തെന്നലിൽ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്. ഗാനം ആവശ്യപ്പെട്ടത് മണക്കാട് നിന്നും സിന്ധു, ഹരീഷ്മ, ഗ്രീഷ്മ എന്നിവർ. ആലാപനം എസ് ജാനകി.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളനീലയോ? കറുപ്പോ ചുവപ്പോ? അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കിത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി, കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. അഭയദേവ് രചന നിർവഹിച്ച് LPR വർമ്മ ഈണമിട്ട ഗാനം. ചിത്രം കുടുംബിനി. ആലാപനം CO ആന്റോ. ഗാനം ആവശ്യപ്പെടുന്നു മുട്ടത്തറ നിന്നും ഫ്രാൻസിസ്.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിക്കൊണ്ടുപോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു, അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. പി ഭാസ്കരൻ രചിച്ച് ശ്രീകുമാരൻ തമ്പി ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ ജെ യേശുദാസും എസ് ജാനകിയും. ഗാനം ആവശ്യപ്പെടുന്നു നേമത്തുനിന്നും രാജ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം, ഒരു കവിത കാഴ്ചയാകുന്നു അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വച്ച ഒരു വരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം മൂന്ന് പൂക്കൾ. രചന പി ഭാസ്കരൻ, സംഗീതം പുകഴേന്തി, ആലാപനം പി ജയചന്ദ്രൻ. ഗാനം ആവശ്യപ്പെടുന്നത് പള്ളിപ്പുറത്തു നിന്നും ബഷീർ, ബിനുകുമാർ, രാജേന്ദ്രൻ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി, വേദന കടം വാങ്ങി പ്രേമമെന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ചുക്ക് എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെടുന്നു പട്ടത്തു നിന്നും രഘുകുമാർ, മധുകുമാർ എന്നിവർ.

ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങൾ ഇനി ഉണർത്താം സഖി. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേ കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. പേരൂർക്കട നിന്നും അശ്വതി, ഗംഗ, മീനു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് MS വിശ്വനാഥൻ. രചന വയലാർ രാമവർമ്മ. ആലാപനം KJ യേശുദാസ്. ചിത്രം ജീവിക്കുവാൻ മറന്നുപോയ സ്ത്രീ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: മഴയുടെ കിളിവാതിലങ്ങൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പിക്രിക് എന്ന ചിത്രത്തിലെ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. യേശുദാസും വാണി ജയറാമും ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു പേട്ട പള്ളിമുക്കിൽ നിന്നും വീരൻ, സുരൻ, ഗിരി എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരടിയിൽ എനിക്കുകൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ബിജു തിരുമല രചിച്ച്, ജി ദേവരാജൻ ഈണം പകർന്ന ഗാനമാണെടുത്തത്. ചിത്രം രണ്ട് ലോകം. ആലാപനം കെ ജെ യേശുദാസും സംഘവും. ഗാനം ആവശ്യപ്പെടുന്നു ശാസ്തമംഗലത്തു നിന്നും മനു, മീര, പല്ലവി എന്നിവർ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനം ആവശ്യപ്പെടുന്നത് തിരുവല്ലത്തു നിന്നും രമേശൻ, വേണു, ലേഖ എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: മഴ തോർന്ന് മുറ്റത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഇറമ്പിൽ നിന്നിറ്റ് വീഴുന്ന തുള്ളികളുടെ നേർത്ത ശബ്ദം, ചകോരങ്ങൾ നിലാവ് തിന്നുമ്പോൾ ഇതേ ശബ്ദമാണെന്ന് അമ്മമ്മ പറയും. ഭൂമിയിലെ ഏറ്റവും നേർത്ത സംഗീതമാണത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നേർത്ത ശബ്ദം അമ്മമ്മയുടെ ഹൃദയമിടിപ്പായിരുന്നു. സ്നേഹത്തിൻ്റെ സൂചിമിടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടിക്കാലത്തെ ഏതോ കർക്കിടക മഴയിൽ ആ സൂചിമിടിപ്പ് നിശ്ചലമായി. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നേർത്ത ശബ്ദം നിശബ്ദമായിരിക്കുന്നു. ഇറമ്പിൽ നിന്നിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം, ചകോരങ്ങൾ നിലാവ് തിന്നുന്ന ശബ്ദം, അമ്മമ്മയുടെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം, നേർത്ത ശബ്ദങ്ങളുടെ താളങ്ങൾ, തലോടിയുറക്കിയിരുന്ന ബാല്യം, ജനാലക്കമ്പികളിൽ കാതു ചേർത്ത് വെച്ചാൽ ഇന്നും കേൾക്കുന്ന കമ്പനങ്ങൾ, ആത്മാവിൻ്റെ അഗാധതകളിൽ ഇന്നും പ്രതിബിംബിക്കുന്ന നേർത്ത ശബ്ദം ഹൃദയമിടിപ്പിൻ്റേത് തന്നെ. മെല്ലെ മെല്ലെ നിലച്ചുകൊണ്ടിരുന്ന നേർത്ത് കലമ്പിച്ച ആ ഹൃദയതാളം, ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇലകളും പൂവുകളും കുഴിഞ്ഞു വീഴുമ്പോൾ ശബ്ദമുണ്ടാകുമോ? അടർന്നു താഴേക്ക് വീഴുന്ന ഒരു കിളിത്തൂവലിൻ്റെ ശബ്ദം കവിക്ക് കേൾക്കാം. ഒരു കിളിത്തൂവലിനൊച്ചയൻ കാതിൽ വീഴുന്നു, ദൈവത്തിൻ പാട്ടുപോലൻ ഹൃദയത്തിലേക്ക് തലിഞ്ഞു ചേരുന്നു. കവികൾ അങ്ങനെയാണ്, അവർക്ക് പൂവിരിയുന്ന ശബ്ദം കേൾക്കാം. പുലരിയോട് ശലഭങ്ങൾ പറയുന്ന പരാതികൾ കേൾക്കാം. കോടമഞ്ഞ് മരച്ചില്ലകളിൽ ഉമ്മ വയ്ക്കുന്നതിൻ്റെ മർമരങ്ങൾ, വസന്തം ചെറിമരങ്ങളിൽ ചെയ്യുന്ന സീൽക്കാരങ്ങൾ, കാറ്റ് ചെമ്പകമരങ്ങളിൽ വിരിയിച്ച പുളകങ്ങൾ, അതൊക്കെ കവികൾ കേൾക്കും. നമുക്കത് പറഞ്ഞു തരും. വിസ്മയത്തിൻ്റെ പരവതാനിയിലിരുന്ന് നമ്മളത് അനുഭവിക്കും. നേർത്ത ശബ്ദങ്ങൾ, നിലാവുദിക്കുന്നതിനേക്കാൾ നേർത്ത ശബ്ദങ്ങളുടെ സുതാര്യ സുന്ദരമായ സ്പർശങ്ങളിലേക്ക് സ്വയം അലിഞ്ഞു ചേരുമ്പോൾ അനുഭവിക്കുന്ന അനുഭൂതി. ഞാനതിൻ്റെ കിനാവള്ളികളിൽ ഊയലാടുമ്പോൾ അരികിൽ വന്നിരുന്ന അരുമയായി നീ മന്ത്രിക്കും പ്രണയസ്വനം. നിന്റെ നിസ്വനം ആർദ്രമായി സാന്ദ്രമായി നേർത്ത കിനാവിൻ്റെ പട്ടുനൂൽ കൊണ്ട് നീ കെട്ടും പവിഴബന്ധനം. ഇപ്പോഴെനിക്ക് സന്ദേഹം, നിലാവുദിക്കും നിസ്വനമാണോ, നിന്റെ പവിഴബന്ധനത്തിൽ ഞാനലിയും ആർദ്രചിത്തത്തിൻ മിടുപ്പുകളാണോ എനിക്കിഷ്ടമെന്നാണ്. എൻ്റെ പ്രണയമേ, എന്നരികിൽ നീയിരിക്കുമ്പോൾ മിടിക്കുമേ ഹൃദയതാളത്തേക്കാൾ പ്രിയം മറ്റെന്ത്. ഈ നിമിഷം മന്ത്രിക്കും മനസ്സിൻ്റെ മധുരസ്പന്ദം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഴ ചാറുന്നു. ചാറ്റൽ മഴയുടെ ശബ്ദം പുരപ്പുറത്ത് വീഴുന്നതിൻ്റെയല്ല, ഇലച്ചാർത്തുകളിൽ വീഴുന്നതിൻ്റെയുമല്ല, ചെറിയ മഴ മാനത്തു നിന്നും പൊഴിയുമ്പോഴുള്ള നനുത്ത ശബ്ദം. ചെവിയോർത്താൽ പോലും കേൾക്കാനാകാത്ത സൂക്ഷ്മത. ഒരു തുമ്പിച്ചിറകിൻ്റെ വിറകുള്ളലിൽ നിന്ന് ഉറവെടുക്കും പോലെ ഹൃദ്യമായ ശബ്ദം. അവ കേട്ടിരുന്നുകൊണ്ട് കയ്യിലൊരു കപ്പ് കാപ്പിയുമായി പൂമുഖത്ത് പത്രം വായിച്ചിരിക്കുന്ന മുരളിയേട്ടനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നമ്മളാരും കേൾക്കാത്ത ശബ്ദങ്ങൾ മുരളിയേട്ടൻ കേൾക്കുമായിരുന്നു. പേന കടലാസിലൂടെ മഷി തൂകി ഒഴുകിപ്പോകുമ്പോൾ പിതൃക്കളുടെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് മുരളിയേട്ടൻ പറഞ്ഞു. ഉറുമ്പുകൾ വർത്തമാനം പറയുന്നത് അരാമി ഭാഷയിലാണത്രേ. ഇടാ, എന്ത് രസമാണെന്നറിയുമോ അത് കേൾക്കാൻ? ഉറുമ്പുകളേക്കാൾ ചെറിയ ശബ്ദമാണ്. ഉൾക്കാതുകൾ തുറന്നു വച്ചിരിക്കണം, എന്നാലേ കേൾക്കാൻ പറ്റൂ. നിനക്കറിയുമോ, നിശാഗന്ധികൾ വിരിയുമ്പോൾ അവ കരയും. വളരെ പതിഞ്ഞ് നേർത്ത് അവ കരയും. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് കരയുന്നതെന്ന്. നിനക്കറിയുമോ, നിശാഗന്ധികൾ പൂവുകളല്ല, അവ നമ്മുടെയൊക്കെ അമ്മമാരാണ്. നമ്മയൊക്കെ ഉപേക്ഷിച്ച് നേരത്തെ പോയ അമ്മമാർ, അവരുടെ കരച്ചിലാണ്. എത്ര രാത്രികളിൽ ഞാനത് കേട്ട് കരഞ്ഞു. ആശുപത്രിയിൽ ചെന്നപ്പോൾ മുരളിയേട്ടൻ ഡോക്ടറോട് പറഞ്ഞത് ഭ്രാന്ത് മാറാൻ എന്ത് മരുന്നുകൾ വേണമെങ്കിലും തന്നോളൂ, പക്ഷേ ഈ ശബ്ദങ്ങൾ എന്നിൽ നിന്ന് തിരിച്ചെടുക്കരുത് എന്നാണ്. ഈ സുഖം സന്തോഷം എന്നിൽ നിന്നും അടർത്തിക്കളയരുത് എന്നാണ്. ശബ്ദങ്ങളില്ലാത്ത ലോകം എനിക്ക് ചിന്തിക്കുവാൻ വയ്യ. പക്ഷേ ഡോക്ടർ അത് കേട്ടില്ല. എല്ലാ ശബ്ദങ്ങളും മുരളിയേട്ടനിൽ നിന്ന് അകന്നകന്നുപോയി. ആൽത്തറയിൽ അനാഥനും ഏകാഗ്രിയുമായി മുരളിയേട്ടൻ ഇരുന്നു. ഒരു ശബ്ദവും കേൾക്കുന്നില്ലടാ. പൂക്കൾ പിണങ്ങി, ഉറുമ്പുകൾ മിണ്ടാതായി. എഴുതുമ്പോൾ കടലാസിലിപ്പോൾ പിതൃക്കളാരും വരാറില്ല. ഞാൻ എന്തിനാടാ ഒറ്റയ്ക്കിങ്ങനെ? തുലാവർഷം തോർന്ന ഒരു വെളുപ്പാങ്കാലം. അരയാലിൻ്റെ ആകാശങ്ങളെ തനിച്ചാക്കി മുരളിയേട്ടൻ പോയി. ഉറുമ്പുകൾ കരഞ്ഞു കാണും. ഉന്മാദികളായ നിശാഗന്ധികൾ നിലവിട്ട് നിലവിളിച്ചു കാണും. പിതൃക്കൾ മാത്രം പറഞ്ഞു കാണും ഒരു കൂട്ടുകൂടിയായെന്ന്. ആൽത്തറയിലെ

ആരങ്കല്ലുകളിൽ ചെവിയോർത്ത് കിടക്കുമ്പോൾ ഞാനും കേൾക്കുന്നുവോ മുരളിയേട്ടൻ്റെ മനസ്സ്, മനസ്സിൻ്റെ മന്ത്രണങ്ങൾ, ചിലമ്പിച്ച വാക്കുകൾ, നേർത്തു പതിഞ്ഞ് മുരളിയേട്ടൻ പിതൃക്കളോട് മിണ്ടുന്ന ശബ്ദം, ഇഷ്ടം, അത്രമേലിഷ്ടം.

ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ശബ്ദം, ക്ലാബ് ബോർഡിൻ്റെ ശബ്ദം, വിറകുകൊള്ളികൾ ഒടിയുന്ന ശബ്ദം, പാതിരാത്രി കഴിഞ്ഞ് ഏകാന്തമായിരിക്കുമ്പോൾ കേൾക്കുന്ന സെക്കൻഡ് സൂചിയുടെ ശബ്ദം, കടുകുമണികൾ പൊട്ടുന്ന ശബ്ദം, വിദൂരതയിലെവിടെയോ മുഴങ്ങുന്ന ഇടിയുടെ ശബ്ദം, അകലെ നിന്ന് കേൾക്കുന്ന തീവണ്ടിയുടെ ശബ്ദം, അടുപ്പിൽ തീക്കനലുകൾ പൊട്ടുന്ന ശബ്ദം, കുപ്പിവളകൾ കിലുങ്ങുന്ന ശബ്ദം, രാത്രികളിൽ നിരത്തിലൂടെ പോകുമായിരുന്ന കാളവണ്ടികളുടെ ശബ്ദം, അജ്ഞാതനായ ആരോ ഒരാൾ മൊട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ നിന്ന് വായിച്ച പുല്ലാങ്കുഴൽ നാദം, ശബ്ദങ്ങൾ നിരവധിയായി ചൂഴ്ന്നു നിൽക്കുന്നു. തൊടിയിൽ കവുങ്ങുകൾ കാറ്റിലിളകുന്ന ശബ്ദം, നൂറായിരം താറാവുകൾ തെരുവുകളിലൂടെ കലമ്പിച്ചു പോകുന്ന ഒച്ച, ഒതുക്കുകല്ലുകൾ ഓടിക്കയറി വരുന്ന കാമുകിയുടെ കാലൊച്ച, ദൂരേക്കെവിടെയോ നടന്നകന്നു പോകുന്ന വെളിച്ചപ്പാടിൻ്റെ ചിലമ്പൊച്ച, ഒച്ചകൾ ഓർമ്മകളിലും ജീവിതത്തിലുമായി എത്രയെത്ര ശബ്ദങ്ങൾ. ശബ്ദങ്ങളേ ഇല്ലാത്ത ഇടങ്ങൾ ഭൂമിയിലുണ്ടാകുമോ? ഉണ്ടാകാതിരിക്കില്ല. എങ്കിലും ഉർവരതയ്ക്കായി ദാഹിച്ചു കിടക്കുന്ന പാടത്തിലേക്ക് മടവ തുറന്ന് ഉൾപ്പുളകമാർന്നൊഴുകി വരുന്ന ശബ്ദം, അതായിരിക്കണം അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടം തോന്നിയ ശബ്ദമേതെന്ന്. അമ്മ പറഞ്ഞത് അരി തിളയ്ക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമെന്നാണ്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ. ഒഴിഞ്ഞ പാത്രത്തിലേക്ക് പാൽ കറക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം, വെള്ളം കോരുമ്പോൾ കപ്പി കരയുന്ന ശബ്ദം. സിന്ധുവിനിഷ്ടം എന്തായിരിക്കും? തുന്നൽ യന്ത്രത്തിൻ്റെ താളലയങ്ങളായിരിക്കുമോ? സിദ്ധു പറഞ്ഞത് പഴയ പ്രൊജക്ടറിൽ ഫിലിം ഓടുന്നതിൻ്റെ ശബ്ദമെന്നാണ്. അമ്മോ നിനക്കോ? ചെറിയ ക്ലാസ്സിൽ കുഞ്ഞുമക്കൾ അനുസരണയില്ലാതെ ചിലയ്ക്കുന്നത്. ലേഖ പറഞ്ഞത് മധുരമായ ആർദ്രമായി ചിത്രപാടുന്നതാണെന്നാണ്. പണ്ട് കമ്പനിമുക്കിലെ മുറുക്കാൻകടയിൽ ടൈറ്റസ് നാരങ്ങാവെള്ളമുണ്ടാക്കാൻ സ്പൂൺ കൊണ്ട് പഞ്ചസാര ഇളക്കുന്ന ശബ്ദമാണ് ഇഷ്ടമെന്ന് പറഞ്ഞ പ്രഭാകരൻ. എന്നാൽ അവിടെ തന്നെ ജോണി പൊറോട്ട വീശിയടിക്കുമ്പോഴുള്ള ശബ്ദം ഇഷ്ടമെന്ന് പറഞ്ഞ സുരേഷ് ബാബു. ഗോപിയേട്ടൻ ആവോളം നീട്ടിയൊഴിക്കുന്ന ചായ ഗ്ലാസ് നിറയുമ്പോഴുണ്ടാകുന്ന ശബ്ദം, രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പോലെ ഭാസ്കരൻ്റെ കടയിലിരുന്ന് പാടിക്കൊണ്ടിരുന്ന റേഡിയോയുടെ ശബ്ദം, ഊടുംബാവുമായി താളമിടുന്ന തറിയുടെ ശബ്ദം. വില്യംസിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ടൈപ്പ്റൈറ്ററുടെ ശബ്ദമെന്നാണ്. ക്ലാസ് മുറിയിൽ മുഴങ്ങിയ ഇംഗ്ലീഷ് പ്രൊഫസറുടെ ശബ്ദം ഇഷ്ടമെന്ന് പറഞ്ഞത് മോഹനൻ. ചെറിയ കുട്ടിയുടെ ചിരിയുടെ ശബ്ദമാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞത് ഗോവിന്ദനാശാൻ. തിരക്ക് തീരെയില്ലാത്ത വിഷ്ണുകോവിലിലെ അമ്പലമണിയായിരുന്നു അനന്തകൃഷ്ണനിഷ്ടം. കൊതുമ്പ് വെള്ളത്തിലേറിപ്പോകുമ്പോൾ കേൾക്കുന്ന തുഴയുടെ ശബ്ദം, മഴക്കാലമാവുമ്പോൾ വരമ്പുകളിലിരുന്ന് കരയുന്ന തവളകളുടെ ശബ്ദം, തിമിർത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം. ശബ്ദങ്ങളെമ്പാടും പലതായി നിറയുന്നു. എങ്കിലും ഓരോന്നെടുത്തും വച്ചും അങ്ങോട്ട് നടന്നും ഇരുന്നും പിന്നെയും നടന്നും പോകുന്നതിനിടയിൽ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പയ്യാരങ്ങൾ, അതാണ് ആ ശബ്ദമാണ് മറ്റേതിനേക്കാളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

വെയിൽ കൊണ്ട് വസന്തം കൂടുകെട്ടുന്നു. നിസ്തുലമായ സമൂഹനതയിൽ ഭ്രമിച്ച് കണ്ണാന്തളികൾ പൂത്തുപോകുന്നു. പുലരിയാകെ പ്രാണഹർഷമണിഞ്ഞു നിൽക്കുന്ന പൂക്കാലത്തിലേക്ക് അതിഥികളായെത്തിയ കരിയിലക്കിളികൾ. കാറ്റിൽ പറന്നുപോകുമെന്ന് തോന്നിപ്പോകുന്ന നിർമ്മലത. ചാടിയും പറന്നും ചിക്കിച്ചുകഞ്ഞും ഇരതേടുന്നതിനിടയിലെ കിളിക്കൊഞ്ചലുകൾ. നേർത്തു പതിഞ്ഞ സ്വരമാധുര്യം. പാത്തുപതുങ്ങി നിന്ന് കേൾക്കുമ്പോൾ അനുഭവവേദ്യമാകുന്ന സംഗീതം. തൊടിയിലും പറമ്പിലുമായി എത്ര കിളിനാദങ്ങൾ. കിളികളുടെ ശബ്ദത്തെക്കാൾ സൗമ്യമായി ഈ ലോകത്ത് മറ്റെന്താണുള്ളത്? മന്ത്രമധുരമായി അവ പാടുന്നു. ഹരിതാഭമായി പ്രകൃതിയെ പാടിയുണർത്തുകയും സാന്ധ്യചാരുതയിൽ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് കൂടണയുകയും ചെയ്യുന്നു. അതുവരെയും ഭാവസൗകുമാര്യതയോടെ ഓരോന്ന് കൊഞ്ചിപ്പറഞ്ഞ് പാടിപ്പറക്കുന്ന സ്വാതന്ത്ര്യം. എനിക്കിഷ്ടം ഈ മധുരഭാഷണം, നിന്റെ ആകാശമാകെ പരക്കുന്ന ഗീതകം. കാതരെ, പാടുവാൻ മാത്രമായി വന്നു നീ, പാടുക ആത്മമന്ത്രണങ്ങൾക്കൊപ്പമേ എന്ന് കവി. എവിടെയും കിളിയൊച്ചകൾ, എങ്കിലും എന്റെ തൊടിയിൽ എന്നും വന്നിരുന്ന് പാടുന്ന രണ്ട് ചിത്തിരക്കിളികൾ. ഇഷ്ടം, അത്രമേലിഷ്ടം.

കണ്ണടച്ചിരിക്കുമ്പോഴാണ് കാതുകൾ കൂടുതൽ തുറക്കുന്നത്. ആണോ? അങ്ങനെയാണോ? ആവാനാണ് സാധ്യത. അതുകൊണ്ടാവും ആളുകൾ കണ്ണടച്ചിരുന്ന് പാട്ടുകൾ കേൾക്കുന്നത്. തീരെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ കണ്ണുകൾ തടസ്സമാണോ? ഏയ്, അങ്ങനെയാവില്ല. ചില കേൾവികൾക്ക് കണ്ണുകൾ കൂടി വേണം. അല്ലെങ്കിൽ പിന്നെ കലമാൻ്റെ കൊമ്പിൽ പേടമാൻ കണ്ണുരുമ്മുന്നതിൻ്റെ നേർത്ത ശബ്ദം അതിൻ്റെ സൗകുമാര്യതയാൽ അനുഭവിക്കുന്നതെങ്ങനെ? കണ്ട് കേൾക്കുന്നതിൻ്റെ സുഖമാണത്, കേട്ട് കാണുന്നതിൻ്റെ സുഖം മറ്റൊന്നാണ്. കേൾക്കുന്നതെല്ലാം മനതാരിൽ കാണുന്ന സുഖം. കാറ്റുവീശുന്നതും കടലിരമ്പുന്നതും ഒന്നുമല്ല, ഇടിമുഴങ്ങുന്നതും പുഴയൊഴുകുന്നതുമല്ല. ഇരുട്ടുന്ന ശബ്ദം, സന്ധ്യയാകുമ്പോഴുള്ള ശബ്ദം, പുലരി പൊട്ടിവിടരുമ്പോഴുള്ള ശബ്ദം, അതൊന്നും കാണുമ്പോൾ കേൾക്കാനാവില്ല, കാണാതിരിക്കുമ്പോൾ മാത്രം കേൾക്കുന്നവയാണ്. സഞ്ജയ, രാവു കനക്കുന്നതിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ദുര്യോധനൻ്റെ നെഞ്ചിലെ ഭയം ഞാൻ കേൾക്കുന്നു. ഹസ്തിനപുരിയിൽ അസ്വസ്ഥതയുടെ ഞരക്കങ്ങളാണ്. രണ്ട് ഗതകൾ തമ്മിൽ ഇടയുന്നതിൻ്റെ മുഴക്കം എനിക്കിപ്പോഴേ കേൾക്കാം. വേദന കൊണ്ട് പുളയുന്ന നിലവിളി, നാളെ ആ നിലവിളി എൻ്റെ മകൻ്റെ കണ്ഠത്തിൽ നിന്നാണെന്നും ഞാൻ കേൾക്കുന്നു. അതൊന്നും എൻ്റെ തോന്നലുകളല്ല സഞ്ജയ, എനിക്ക് കേൾക്കാം. നീ അത് കേൾക്കാത്തത് നിനക്കെല്ലാം കാണാനാവുന്നത് കൊണ്ടാണ്. കിരീടം താഴെ വീഴുന്നതിൻ്റെ ഒച്ച, പുതിയ രാജ്യാഭിഷേകത്തിൻ്റെ വാഴ്ചകൾ, വൈതാളിക വാണികൾ, പെരുമ്പറകൾ, കൂടുതൽ ചെവിയോർത്താൽ ഒരു നേർത്ത ചിരി. അതിന് പക്ഷേ ശബ്ദം തീരെയില്ല, എങ്കിലും എനിക്കത് കേൾക്കാം. ആത്മസംതൃപ്തിയോടെ ഒരമ്മ ചിരിക്കുന്നു. അതേ സഞ്ജയ, അതെ, അത് പാണ്ഡവമാതാവിൻ്റെ ചിരിയുടെ ശബ്ദമാണ്. ഇത്ര ആനന്ദത്തോടെ ഒരു സ്ത്രീയും ചിരിച്ചിട്ടുണ്ടാവില്ല. അധികവും മന്ദവുമായ ഉത്കണ്ഠകളാൽ മനോനിലതിട്ട് ഞാൻ പറയുന്ന ഭ്രാന്ത കൽപ്പനകളല്ല സഞ്ജയ ഇത്. നീ നിന്റെ കാഴ്ച വെടിഞ്ഞു നോക്ക്, കേൾക്കാം. ഞാൻ കേൾക്കുന്നത് പോലെ നിനക്ക് കേൾക്കാം, നിനക്കും കേൾക്കാം. ധൃതരാഷ്ട്രർ വർത്തമാനവും ഭാവിയും കേട്ടു. കേൾവി അയാൾക്കു ചുറ്റിലും നിറഞ്ഞു നിന്നു. നിരവധി ശബ്ദങ്ങൾ അയാളെ അഭിഷേകം ചെയ്തു. ആനന്ദത്തിൻ്റെ അമൃത

നാട്ടിൽ മഴയെത്തും മുമ്പേ ആലിപ്പഴങ്ങൾ വീഴും. പണ്ടൊക്കെ അത് പതിവായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. വല്ലപ്പോഴും മാത്രം ആരോ ചരലുവാരി എറിയുന്നത് പോലെയാണ് തോന്നുക. ഇങ്ങനെയാണ് ചാത്തനീറെന്ന് അമ്മമ്മ പറയും. ക്ഷണനേരം കൊണ്ട് കണ്ണാടി ചില്ലുകൾ തകർന്ന് താഴെ വീഴും. പേടിപ്പിക്കുന്ന ശബ്ദമാണത്. ആലിപ്പഴം വീഴുമ്പോൾ പേടി തോന്നില്ല. എന്നാലും ക്ഷണനേരം കൊണ്ട് 100 കഷണങ്ങൾ മുറ്റത്ത് വീണ് ചിതറും. അതിന് പ്രത്യേകിച്ചൊരു സുഖവുമില്ല തന്നെ. എന്നാൽ ശിശിരത്തിൻ്റെ കൊടും തണുപ്പിൽ ലഡാക്കിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൂപ്പൻ താടി പോലെ അതോ ബോംബെ മുട്ടായി പോലെയോ അതത്ര വ്യക്തമല്ല. അതെങ്ങനെയായാലും മഞ്ഞ് പറന്നു വീഴുന്ന ഒച്ച, അതിൻ്റെ ഒരു രസം, തണുപ്പിൽ അലിഞ്ഞു ചേർന്ന നേർത്ത ശബ്ദത്തിൻ്റെ ശ്രവണസുഖം, ഇഷ്ടം, അത്രമേലിഷ്ടം.

ഒരു കിളിമുട്ട വിരിയുന്നതിൻ സ്വരം, ആദ്യമായി കിളിക്കുഞ്ഞിൻ കരച്ചിൽ, കാതിൽ പതിയുന്നതിൻ സുഖം, സാന്ദ്രമായി മണൽപ്പരപ്പിലൂടെ ഒരു പാമ്പിഴഞ്ഞു പോകുന്നതിൻ നേർത്ത ശബ്ദം, നിഴലുകൾ മണ്ണോടമർന്നു ചേരുന്ന ശബ്ദം, മഹാബലിപുരത്തെ ശിലകളിൽ കല്ലുളി വീഴുമ്പോഴുള്ള നാദം, ഹൃദയഹാരിയായ എത്ര ശബ്ദങ്ങൾ കാതിലമൃതമിറ്റിക്കുന്നു. എങ്കിലും കേൾക്കും സങ്കടസ്വരങ്ങൾ, കവിതയിൽ ഞാനത് കേൾക്കുന്നു. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വരവിലാപം. ഈ ലോകത്ത് ഒട്ടുമേ അരുതാത്ത ശബ്ദമെന്തായിരിക്കും? മനുഷ്യൻ്റെ കണ്ണുനീർ. മനുഷ്യൻ്റെ കണ്ണുനീർ ഭൂമിയിൽ വീഴുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തേക്കാൾ അരുതാത്തതായി മറ്റൊന്നുമില്ല. അതേക്കാൾ നേർത്ത ദീനമായ ശബ്ദം വേറെന്താണുള്ളത്? മനുഷ്യർ കരയരുത്, കണ്ണുനീർ ഭൂമിയിൽ വീഴരുത്. അതിയായി നേർത്ത ആ ശബ്ദം ഭൂമിയുടെ ഉള്ളറകളെ പൊള്ളിച്ചു കളയും, ഭൂമിയുടെ ഉള്ളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. കണ്ണുനീർ വീഴുമ്പോഴുള്ള ശബ്ദവും രക്തമിറ്റു വീഴുമ്പോഴുള്ള ശബ്ദവും വേണ്ടെന്ന് വയ്ക്കാം. തോക്കിൻ കുഴലിൽ നിന്നുയരുന്ന വെടിയൊച്ചകൾ, വാളുകൾ തമ്മിലൊരസുന്ന ശബ്ദം, വായുവിലൂടെ ചീറി വരുന്ന കത്തിമുനകളുടെ ശബ്ദം, ആക്രോശങ്ങൾ, വെല്ലുവിളികൾ, അരുതാത്ത ശബ്ദങ്ങൾ, അന്തരംഗങ്ങൾ മുറിച്ചുപായുമീ ക്രോധസ്വരങ്ങൾ ഒഴിവാക്കി മാനുഷ മധുരസ്വരങ്ങൾ മീട്ടും മണിപ്പൻ വീണയാകാത്തതെന്ന് നീ. ഹരിതസാന്തോക്തികൾ ചിതറും വനശലാകയിൽ ഇത്തിരി നേരം തനിച്ചിരിക്കുമ്പോൾ കേൾക്കും സാരംഗിതൻ മാനവമന്ത്രണം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

സുഗതകുമാരിയുടെ കാളിയമർദ്ദനം എന്ന കവിത. ചണൽ ചണൽ ചണനാദമുതിർക്കും മണിച്ചിലങ്ക് കിലുങ്ങുമ്പോൾ, കരത്തിലോമൽ തരിവളയിളകി ചിരിച്ചു മിന്നി തകരുമ്പോൾ എന്ന വരികൾ. ശബ്ദത്തിൻ്റെ സമ്മതത്വത്തെ ഇതിൽ കൂടുതൽ എങ്ങനെ വർണ്ണിക്കാനാണ്? ശബ്ദത്തിൻ്റെ സുഖതത്വത്തെ ഇതിൽ കൂടുതൽ എങ്ങനെ വർണ്ണിക്കാനാണ്? ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്ന് ഒ എൻ വി. തീരെ ചെറിയ ശബ്ദങ്ങൾ എന്നൊരു കവിതയുണ്ട് ഒ എൻ വിക്ക്. കടന്നൽ മൂളുന്ന ശബ്ദം, ഹിമഗിരിമുകളിലായി രുദ്രനടന കേളിതൻ ഡമരുക ശബ്ദം, കുതിരകൾ കുളമ്പടിച്ചു പോവും ശബ്ദം, എല്ലാം കവിക്കിഷ്ടമെങ്കിലും പ്രിയതരം തീരെ ചെറിയ ശബ്ദങ്ങളെന്ന് കവി പറയുന്നു. ഇലകളിൽ നിന്നും ഹിമകണികകൾ തെരുതെരയിറ്റിറ്റുതിരും നിസ്വനം, ഒരു തിരവെന്ന് മണൽത്തരികളെ കിരുകിര കെട്ടിപ്പുണരും സീൽക്കാരും, ഒരു തരിവിൻ്റെ മുടിത്തഴ മെല്ലെ വകഞ്ഞുപോവും കാറ്റിൻ പ്രണയമർമ്മരം, വിട പറയുമ്പോൾ വിതുമ്പിടും സ്വരം തുടങ്ങിയത്രയോ തീരെ ചെറിയ ശബ്ദങ്ങൾ ഇഷ്ടത്തിൻ തളികയിലിരിക്കുന്നു. മൃദുസ്വരങ്ങൾ തൻ ലളിത കമ്പനങ്ങൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സർക്കാർ പുതിയൊരു ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ ഉറപ്പായും സംഭവിക്കും. ഒന്നാമത്, ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതിനെ സ്വാഗതം ചെയ്യും. രണ്ടാമത്, അതിനെ എതിർക്കുന്നവരുടെ ശബ്ദവും ഉയരും. ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം, ചർച്ചകൾ നടക്കണം, വിമർശനങ്ങൾ ഉയരണം. എന്നാൽ ആ വിമർശനങ്ങൾ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകണം. അല്ലാതെ രാഷ്ട്രീയം മാത്രം മുൻനിർത്തിയുള്ള എതിർപ്പുകൾ പലപ്പോഴും ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവങ്ങളെ കാണാതെ പോകാറുണ്ട്. കേരളത്തിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചപ്പോൾ വലിയ വിവാദങ്ങളായിരുന്നു. ചിലർ അതിനെ ക്ഷേമ രാഷ്ട്രീയത്തിന്റെ മികച്ച മാതൃക എന്ന് വിശേഷിപ്പിച്ചു. മറ്റു ചിലർ അത് ഖജനാവിന് അധിക ഭാരമാണെന്നും ജനപ്രിയതയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ തീരുമാനമാണെന്നും പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ ഏറ്റവും കുറച്ച് സംസാരിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്, ഈ പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. ദിവസേന ബസ്സിൽ യാത്ര ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണ സ്ത്രീകൾ. നമ്മൾ പലപ്പോഴും കണക്കുകൾ മാത്രമാണ് നോക്കുന്നത്. സർക്കാർ എത്ര കോടി രൂപ ചെലവഴിക്കുന്നു, എത്ര നഷ്ടമുണ്ടാകുന്നു, എത്ര പേർ യാത്ര ചെയ്യുന്നു. എന്നാൽ ആ കണക്കുകൾക്കപ്പുറം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഈ പദ്ധതി ഉണ്ടാക്കുന്ന മാറ്റം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിരവധി സ്ത്രീകൾ ദിവസേന ബസ്സിലാണ് എത്തുന്നത്. അവർ വലിയ ഉദ്യോഗസ്ഥരല്ല, മാസ ശമ്പളത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണ സ്ത്രീകൾ. കരുണാസായിയിലേക്ക് ജോലിക്ക് വരുന്ന ഷീല ചേച്ചി ഒരിക്കൽ വളരെ ലളിതമായി പറഞ്ഞൊരു വാക്ക് ഇന്ന് മനസ്സിലുണ്ട്. മുൻപ് ദിവസവും 80 രൂപ യാത്രാക്കൂലി കൊടുക്കുമായിരുന്നു. മാസം കഴിയുമ്പോൾ 2000 രൂപയോളം അതിനായി മാത്രം പോകുമായിരുന്നു. ഇപ്പോൾ ആ പണം വീട്ടിലെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ആശ്വാസം ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഗ്രാഫുകളിലും കണക്കുകളിലും കാണാൻ കഴിയില്ല. സിന്ധുവും അജിതയും ഇതേ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ബസ് കയറുമ്പോൾ പേഴ്സ് തുറക്കേണ്ടതില്ല. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കയ്യിൽ കുറച്ച് പണം ബാക്കിയുണ്ടാകും. അവർക്കത് ഒരു ചെറിയ കാര്യമല്ല, അത് മാസാവസാനത്തെ വലിയ ആശ്വാസമാണ്.

നമ്മളിൽ സാമ്പത്തികമായി സുരക്ഷിതരായവർക്ക് 2000 രൂപ വലിയ തുകയായി തോന്നണമെന്നില്ല. എന്നാൽ 15,000 or 20,000 രൂപ ശമ്പളം വാങ്ങി കുടുംബം നടത്തുന്ന ഒരു സ്ത്രീക്ക് അത് വളരെ വലിയ തുകയാണ്. കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനോ വീട്ടിലേക്ക് അരി വാങ്ങാനോ മരുന്ന് വാങ്ങാനോ വൈദ്യുതി ബില്ല് അടയ്ക്കാനോ ഉപയോഗിക്കാവുന്ന തുക. പലപ്പോഴും നാം ക്ഷേമ പദ്ധതികളെ വിലയിരുത്തുന്നത് നമ്മുടെ സ്വന്തം സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നാണ്. എന്നാൽ ഒരു നയം വിലയിരുത്തേണ്ടത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന മാറ്റം നോക്കിയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം പണം ലാഭിക്കുന്നതിൽ മാത്രമല്ല, അത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നു. മുമ്പ് ബസ് കൂലി ലാഭിക്കാൻ പല സ്ത്രീകളും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുമായിരുന്നു. ആശുപത്രിയിൽ പോകുന്നത് മാറ്റിവെക്കും, ബന്ധുവീട്ടിൽ പോകുന്നത് ചുരുക്കും, തൊഴിൽ തേടി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ മടിക്കും. ഇന്ന് ആ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെങ്കിൽ അവർക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പൊതുഗതാഗതം ഉറപ്പാക്കണം എന്ന് ലോകമെമ്പാടുമുള്ള നഗരാസൂത്രണ വിദഗ്ധർ പറയുന്നുണ്ട്. ഗതാഗതം ഒരു ആഡംബരമല്ല, അത് വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലിലേക്കും ആരോഗ്യ സേവനങ്ങളിലേക്കും സമൂഹത്തിലേക്കുമുള്ള പ്രവേശന കവാടമാണ്. ഇതുകൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് യാതൊരു വിമർശനവും പാടില്ല എന്നല്ല പറയുന്നത്, തീർച്ചയായും വിമർശനങ്ങൾ ഉണ്ടാകണം. കാരണം എല്ലാ ക്ഷേമ പദ്ധതികൾക്കും സാമ്പത്തിക ബാധ്യതയുണ്ട്. സർക്കാരിനുണ്ടാകുന്ന നഷ്ടം എങ്ങനെ പരിഹരിക്കും? KSRTCയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്തും? ഈ പദ്ധതി

ദീർഘകാലം നിലനിൽക്കുമോ? സർക്കാർ ഇതിന് പ്രത്യേക ധനസ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതുണ്ടോ? ഇവയെല്ലാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷെ ആ ചർച്ച നടക്കേണ്ടത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, സാമ്പത്തിക പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ക്ഷേമരാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ക്ഷേമം നൽകുക മാത്രമല്ല, അത് ദീർഘകാലം നിലനിർത്തുക എന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സർക്കാർ ചെലവഴിക്കുന്ന എല്ലാ രൂപയെയും നഷ്ടമായി മാത്രം കാണാൻ കഴിയില്ല. ചില ചെലവുകൾ നിക്ഷേപങ്ങളാണ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന പണം ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. പൊതുജനാരോഗ്യത്തിനായി ചെലവഴിക്കുന്ന പണം സമൂഹത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന നിക്ഷേപമാണ്. അതുപോലെ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ പങ്കാളിത്തത്തിനുമായി ചെലവഴിക്കുന്ന പണവും സാമൂഹിക നിക്ഷേപമായി കാണേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഏത് പാർട്ടിയെ പിന്തുണയ്ക്കണമെന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. എന്നാൽ ഒരു നല്ല പദ്ധതി വന്നാൽ അതിന് നല്ലതെന്ന് പറയാനുള്ള സത്യസന്ധതയും വേണം. അതുപോലെ ഒരു മോശം പദ്ധതി വന്നാൽ അതിനെ വിമർശിക്കാനുള്ള ധൈര്യവും വേണം. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രവണത വളർന്നു വരുന്നുണ്ട്. എതിരാളി കൊണ്ടുവന്നതാണെങ്കിൽ നല്ലതാണെങ്കിലും എതിർക്കുക, സ്വന്തം പക്ഷം കൊണ്ടുവന്നതാണെങ്കിൽ മോശമായാലും ന്യായീകരിക്കുക. ഈ സമീപനം ജനാധിപത്യത്തിനും സമൂഹത്തിനും ഒരുപോലെ ദോഷകരമാണ്. ഒരു സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതല്ല, അതുപോലെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശവുമല്ല. ഓരോ പദ്ധതിയെയും അതിന്റെ സാമൂഹിക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനുള്ള പക്വത നമുക്കുണ്ടാകണം. ഷീല ചേച്ചിയുടെ മുഖത്ത് കണ്ട ആശ്വാസം ഞാൻ കണ്ടിട്ടുണ്ട്. സിന്ധുവിന്റെയും അജിതയുടെയും നന്ദിയോടെ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളെ കേട്ട ശേഷം ഈ പദ്ധതിയെ വെറും രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രം കാണാൻ എന്തുകൊണ്ടോ എനിക്ക് കഴിയുന്നില്ല.

ഒരു ക്ഷേമ പദ്ധതിയുടെ യഥാർത്ഥ വിജയം സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളിലല്ല, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങളിലാണ്. മാസാവസാനം കടം വാങ്ങാതെ കഴിയാൻ സഹായിക്കുന്ന 2000 രൂപയിലുണ്ട്. സ്വന്തം ശമ്പളത്തിൽ നിന്ന് കുട്ടിക്കൊരു പുസ്തകം വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന അമ്മയുടെ സന്തോഷത്തിലുണ്ട്. ഇനി യാത്രാക്കൂലിയെക്കുറിച്ച് പേടിക്കേണ്ട എന്ന ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം എതിർക്കുന്നതിന് മുൻപ് അത് ആരെയാണ് സഹായിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഒരു പദ്ധതി ജനോപകാരപ്രദമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ മടിക്കേണ്ടതില്ല. അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അതാണ് ആരോഗ്യകരമായ ജനാധിപത്യം. കാരണം കക്ഷിരാഷ്ട്രീയ സ്വാർത്ഥതകൾ അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ആ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ കഴിയുന്ന ഓരോ പദ്ധതിയെയും നാം മുൻവിധികളില്ലാതെ കാണാൻ പഠിക്കണം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22 അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാരസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് റൊമാനിയ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് അതിവേഗം തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ ശ്രീ മോദി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ NDA ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും നന്മ മുൻനിർത്തി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും ശ്രീ റിജിജു അഭ്യർത്ഥിച്ചു.
1: कि नीट एग्जाम को लेकर के कोई राजनीतिकरण नहीं करते हुए बहुत अच्छी तरह से दोनों सदन में चर्चा होना चाहिए कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें लेकिन कंडीशन मत लगाइए. कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है क्योंकि आप चर्चा को रोकना चाहते हैं.
0: എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കാൻ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഉത്തരവിട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദര സൂചകമായി രാജ്യസഭയിൽ മൌനമാചരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ജീവഹാനിയിൽ രാജ്യസഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ തീവ്രമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗതമന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നും സമിതി പരിശോധിക്കും. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പിലാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പി പുകഴേന്ദി, ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി ചന്ദ്രൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണു അടക്കമുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും.
0: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി പി എസ് പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി പ്രക്ഷേപണം നൽകിയ ഒരു നൂറ്റാണ്ടോളമുള്ള സംഭാവനകളെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ.
4: ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീലേശ്വരം നഗരസഭയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലക്ഷണങ്ങൾ കണ്ടുവന്നതെന്നും ജില്ലയിൽ 5 ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തെന്നും DMO പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ORS ഉപയോഗിക്കണമെന്നും DMO പറഞ്ഞു.
0: സിക്കിമിലെ നാംചിയിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ച് സിക്കിം സർക്കാർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 4 ഉന്നത സമിതി 15 റിപ്പോർട്ട് സമർപ്പിക്കണം. തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ 22 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി പുറത്തെത്തിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതെ

0: ശബരിമല ശ്രീകോവിലിന്റെ ഉൾപ്പെടെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്താനായത് ജന്മപുണ്യമായി കരുതുകയാണ് ഇദ്ദേഹം. സന്നിധാനമടക്കം 1000-ലധികം കെട്ടിടങ്ങൾക്കും ആദിവാസി ഉന്നതികളിലടക്കം 200-ലധികം ഭവനങ്ങളും ഉൾപ്പെടുന്ന വിശാല പ്രദേശത്ത് ഏക സെൻസസ് ഉദ്യോഗസ്ഥനായാണ് സുബീഷ് ജോലികൾ നിർവഹിച്ചു വരുന്നത്.
1: പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ വാർത്തകളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 23 തട്ടകത്തിലാണ്. 1921 ജൂലൈ 23 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1st ദേശീയ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. 1952 ജൂലൈ 23 ഈജിപ്തിലെ സൈനിക വിപ്ലവം ആരംഭിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു.
1: സർക്കാർ ചർച്ച തയ്യാറേ ऐसे गैलरी में बैठकर चर्चा नहीं होगी. चर्चा होगी आप अपनी सीट पर बैठे, कितनी देर करनी है, किस नियम के तहत करिए, आप बैठिए. सरकार ने कहा है कि खुले मन से कहा, हम चर्चा को तैयार है और सबका मत आ गया है.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1,12 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
3: ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം കോടി രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 2025-26 13.11 ലക്ഷം കോടി രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം കോടി രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപ്പാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടി രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ചയും 3 മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 അംഗ സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4th സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. August 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വയോമിത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം.

0: ഭാഗം 10, ശീലങ്ങൾ, യാത്രകൾ, അവധി സമയ വിനോദങ്ങൾ. ഇന്ത്യയിലെ 200 സാമൂഹിക റേഡിയോ സ്റ്റേഷനുകളിലൂടെ ഞാൻ ലക്ഷ്മിയും എന്റെ മുത്തശ്ശൻ ഭരതനും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നു. വയോധികരെ മാത്രമല്ല, മുഴുവൻ കുടുംബാംഗങ്ങളെയും തേടി. നിങ്ങൾ ഞങ്ങളുടെ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
1: നിങ്ങളുടെ ഫോൺ കോളുകളിലൂടെയും മെസ്സേജുകളിലൂടെയും ഈ പ്രോഗ്രാമിനായി നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നാരോകാസ്റ്റിംഗിലൂടെ ഞങ്ങൾ നിങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നു. നിങ്ങൾ ഈ പരിപാടി ആസ്വദിക്കുന്നുണ്ടെന്ന് അങ്ങനെയും ഞങ്ങൾ മനസ്സിലാക്കുന്നു.
0: ഇന്ന് ഈ പരിപാടിയുടെ 10-ാമത്തെ എപ്പിസോഡാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശ, മുൻപത്തെ എപ്പിസോഡുകളിലെ ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചാലോ?
1: പിന്നെ തീർച്ചയായും. ദേശീയ സാമൂഹ്യ നീതി ക്ഷേമ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ അവതരിപ്പിക്കുന്ന പരിപാടിയാണിത്. ഇതിലൂടെ വയോധികർക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കീമുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അവയോടൊപ്പം വയോധികരെ സംബന്ധിച്ച മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
0: ഉദാഹരണത്തിന്, ഒരു പദ്ധതിയുടെ പേര് ഇന്റഗ്രേറ്റഡ് സീനിയർ സിറ്റിസൺ പ്രോഗ്രാം, IPSRC എന്നാണ്. വയോധികർക്ക് വിവിധ സേവനങ്ങളും സഹായങ്ങളും നൽകുന്ന പദ്ധതിയാണിത്.
1: മറ്റൊരു സ്കീം ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറാണ്, 1-4-5-6-7. പ്രശ്നങ്ങൾ നേരിടുമ്പോഴും സഹായങ്ങൾ ആവശ്യമുള്ളപ്പോഴും വയോധികർക്ക് വിളിക്കാവുന്ന നമ്പറാണിത്.
0: 3-ാമത്തെ പ്രോഗ്രാം വയോധികരെ ശുശ്രൂഷിക്കുന്നവർക്കുള്ള പരിശീലനമാണ്. അവരുടെ അനുദിന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സിദ്ധികൾ പരിചയപ്പെടുത്തി ശുശ്രൂഷകരെ സജ്ജരാക്കാനുള്ള പദ്ധതിയാണിത്.
1: വയോധികരുടെ സാമ്പത്തിക സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനുള്ള മറ്റൊരു പദ്ധതിയാണ് സീനിയർ കെയർ എയ്ജിംഗ് ഗ്രോത്ത് എഞ്ചിൻ.
0: 5-ാമത്തേത് ദേശീയ വയോശ്രീ പദ്ധതിയാണ്. വയോധികർക്ക് സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത്.
1: കാഴ്ചയ്ക്ക് പ്രശ്നം നേരിടുന്ന വയോധികർക്ക് വേണ്ടിയുള്ള തിമിര ശസ്ത്രക്രിയയാണ് മറ്റൊന്ന്.
0: അവസാനമായി കോംപ്രിഹെൻസീവ് ന്യൂട്രീഷൻ ആൻഡ് കെയർ ഫോർ എൽഡേർലിയാണ്. മുതിർന്ന പൗരന്മാർക്ക് സമ്പൂർണ്ണ പോഷകവും ആരോഗ്യ സേവനങ്ങളും ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണിത്.
1: നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തർക്കും ആവശ്യമായ അറിവും വിനോദവും ലഭിക്കാൻ റേഡിയോ തുടർന്നും കേട്ടുകൊണ്ടിരിക്കണേ.
0: മുത്തശ്ശൻ എങ്ങോട്ടെങ്കിലും പോകുവാണോ?
1: ഏയ്, അല്ല. എന്തേ?
0: എന്നാ എങ്ങോട്ടെങ്കിലും പോ.
1: എങ്ങോട്ടെങ്കിലുമോ? എങ്ങോട്ട്?
0: എങ്ങോട്ടെങ്കിലും.
1: എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്?
0: എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും.
1: എന്താ നിനക്ക് പറ്റിയത്?
0: മുത്തശ്ശൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്താ?
1: ഞാൻ എങ്ങോട്ട് പോകാനാ?
0: മുത്തശ്ശൻ എവിടെയെങ്കിലും പോയേ പറ്റൂ.
1: ഈ പ്രായത്തിൽ ആശുപത്രിയിൽ പോകാൻ എനിക്ക് പറ്റൂ, വേറെ എവിടെ പോകാനാ?
0: എന്നാ ശരി, നമുക്ക് ആദ്യം ആശുപത്രിയിൽ പോകാം, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകാം.
1: ഓ, പിന്നെയും എങ്ങോട്ടെങ്കിലുമോ? എന്താ നിന്റെ മനസ്സിൽ? നീ തുറന്നു പറ.
0: മുത്തശ്ശൻ എവിടെയെങ്കിലും പോയിട്ട് കുറേ കാലായില്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും പോ.
1: എവിടെയെങ്കിലും പോ, എവിടെയെങ്കിലും പോ. നിനക്കിപ്പം എന്റെ ഇവിടുന്ന് പറഞ്ഞു വിടണം അല്ലേ?
0: അതെ, എനിക്ക് മുത്തശ്ശനെ പറഞ്ഞു വിടണം.
1: എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മുത്തശ്ശനെ നിനക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാനാണോ?
0: അതെ, മുത്തശ്ശനെ പറഞ്ഞു വിടാൻ ഞാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു.
1: മോളെ ലക്ഷ്മി.
0: എന്താ മുത്തശ്ശാ?
1: ഇനിയെങ്കിലും നീ തെളിച്ചു പറ, ഇല്ലെങ്കിൽ എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും. അതിനും നീ ആയിരിക്കും കേട്ടോ ഉത്തരവാദി.
0: ഒരു ദുരുദ്ദേശവും ഇല്ല മുത്തശ്ശാ. ഇനി സസ്പെൻസ് അവസാനിപ്പിച്ചേക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ ഒരു ആൽബം മറിച്ചു നോക്കിയില്ലേ?
1: ആ നോക്കി. എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ മാത്രം എന്താ നീ അതിൽ കണ്ടത്?
0: ആ ഫോട്ടോകളൊക്കെ കണ്ടിട്ട് മുത്തശ്ശന്റെ മനസ്സിൽ ഒന്നും തോന്നിയില്ലേ?
1: ഏത് ഫോട്ടോകളാ?
0: മുത്തശ്ശന്റെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്നതിന്റെ ഫോട്ടോകൾ.
1: ഓ, അതാണോ? അതൊക്കെ ഒരു രസമായിരുന്നു.
0: കൂട്ടുകാരുടെ കൂടെ മല കയറാൻ പോലും പോയിട്ടുണ്ടല്ലേ?
1: അതൊക്കെ യുവത്വത്തിന്റെ ഒരു ഹരമല്ലായിരുന്നോ?
0: പിന്നെന്താ അതൊന്നും ഇപ്പൊ ചെയ്യാത്തത്?
1: എന്റെ ലക്ഷ്മി, വന്നു വന്നിപ്പോ നിനക്ക് ചിന്താശേഷ്യം പോലും ഇല്ലെന്നായോ?
0: അതിനിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്താ പ്രശ്നം?
1: ഈ പ്രായത്തിൽ മല കയറാനും ആകാശത്തിന്ന് ചാടാനും ഒക്കെ പോയാൽ ഞാൻ നേരെ മേളിലോട്ടങ്ങ് പോകും.
0: സാഹസം കാണിക്കാനല്ല മുത്തശ്ശാ പറഞ്ഞത്, യാത്ര ചെയ്യണമെന്നാണ്.
1: എന്നാ അത് പറയണ്ടേ, 2 മാസം മുമ്പല്ലേ നമ്മളൊരു കല്യാണത്തിന് പോയത്? നീ അത് ഓർക്കുന്നില്ലേ?
0: എന്റെ മുത്തശ്ശ, ഞാൻ യാത്ര പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ മുത്തശ്ശൻ, അത് പോട്ടെ. അന്ന് കല്യാണത്തിന് പോയിട്ട് പൂജ കഴിഞ്ഞപ്പോ മുത്തശ്ശൻ എന്താ പറഞ്ഞത്? യാത്ര പോകുന്നതിനെ കുറിച്ചല്ലേ?
1: എന്ത് യാത്ര പോകുന്നതിനെ കുറിച്ചോ?
0: അതെ, ജീവിതത്തിന് 4 ഭാഗങ്ങളുണ്ടെന്ന്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം.
1: അതെ അതെ അതെ, അതുകൊണ്ടെന്താ?
0: ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം ബാക്കി ജീവിതം തീർത്ഥാടനങ്ങൾക്കായി ചെലവഴിക്കണമെന്നാണ് അന്ന് മുത്തശ്ശൻ പറഞ്ഞത്.
1: ആ, അതങ്ങനെ തന്നെയാണ്, അതാണ് വേദങ്ങൾ പറയുന്നത്.
0: പ്രായമായവരെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാവും ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. അന്ന് അവർക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നിരിക്കില്ലേ? അവരുടെ BP ഉയരുകയും താഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. എന്നാലും ജീവിതം അർത്ഥപൂർണമാക്കാൻ അവർ ലോകം കണ്ടേ മതിയാവും. അതുകൊണ്ടാവും തീർത്ഥാടനം നടത്താൻ വേണ്ടി ഒരു നിയമം തന്നെ നിർമ്മിച്ചത്.
1: ലക്ഷ്മി, കാരുണ്യ നിന്റെ മുത്തശ്ശനാണ്. എന്നാലും ഇന്ന് നീ എന്റെ മുത്തശ്ശി എന്നോട് സംസാരിക്കുന്നത് പോലെയാട്ടോ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്.
0: അത് മാത്രല്ല മുത്തശ്ശ, വയോധികരെല്ലാം പ്രകൃതിയോട് ചേർന്നിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടായിരിക്കും തീർത്ഥാടന സ്ഥലങ്ങളെല്ലാം പുഴകളോടോ മലകളോടോ ഒക്കെ ചേർന്ന് കാണപ്പെടുന്നത്.
1: ലക്ഷ്മി, നീ പറഞ്ഞത് 100% ശരിയാ. പക്ഷേ
0: എന്താ ഒരു പക്ഷേ?
1: പോകണമെന്ന് ആഗ്രഹമുണ്ട് കുട്ടി, പക്ഷേ തനിച്ചെങ്ങനെ പോകും? ജോലിയൊക്കെ ഉപേക്ഷിച്ച് എത്ര നാൾ നിനക്കെന്റെ കൂടെ വരാനൊക്കും?
0: മുത്തശ്ശ, പല സംസ്ഥാനങ്ങളും വയോധികരെ തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്ന പദ്ധതികൾക്കൊക്കെ രൂപം കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശനെ പോലുള്ള പലരും അതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അങ്ങനെയാവുമ്പോ കൂട്ടിനാളില്ല എന്ന പ്രശ്നവും അവസാനിക്കില്ലേ? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ജീവിതകാലത്തിൽ ഒരിക്കൽ ഒറ്റയ്ക്കോ കൂട്ടമായോ വിവിധ തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവസരമൊരുക്കുന്നതാണ് ഈ പദ്ധതി.
1: ആർക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക?
0: ഈ സ്കീമുകൾ നൽകുന്ന സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരും 60 വയസ്സ് കഴിഞ്ഞവരുമാകണം. യാത്ര ചെയ്യാൻ ശാരീരികവും മാനസികവുമായി സജ്ജരായിരിക്കണം. അതുമാത്രമല്ല, ഇതേ സ്കീമിൽ മുൻപ് യാത്ര ചെയ്തിട്ടുണ്ടാകാനും പാടില്ല.
1: നമുക്ക് എങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ലക്ഷ്മി?
0: താല്പര്യമുള്ള വയോധികർക്ക് ഗ്രാമപഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ അതുമല്ലെങ്കിൽ വയോജനക്ഷേമത്തിനായി അതത് ജില്ലകളിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന സബ് ഡിവിഷണൽ ഓഫീസർക്കോ അപേക്ഷ നൽകാം. ലഭിച്ച അപേക്ഷകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ കളക്ടറാണ് യാത്രയ്ക്ക് യോഗ്യരായവരെ കണ്ടെത്തുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് യാത്ര കൊണ്ടുപോകും.
1: കൊള്ളാം, ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ഉള്ളിലൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്.
0: ഒന്ന് പോയി വരുമ്പോൾ ഈ സന്തോഷമൊക്കെ ഇരട്ടിക്കില്ലേ?
1: ശ്യാമിനോടും കൂടി പറഞ്ഞേക്കാം, അവനും കൂടെ വരുമായിരിക്കും.
0: വരുമോന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വരാൻ പറയണം. മുത്തശ്ശന്റെ കൂട്ടുകാരനല്ലേ, പഴയ പോലെ ഒരുമിച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ വാ.
1: നിനക്കറിയാമോ, ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഒരു നാടോടി ഗാനം ഞങ്ങൾ പഠിക്കുമായിരുന്നു.
0: അങ്ങനെയാണെങ്കിലേ മുത്തശ്ശന് കുറേ നാടോടിപ്പാട്ടുകൾ അറിയുമായിരിക്കുമല്ലോ.
1: അറിയാമായിരുന്നോ? ഒരുപാട്, പക്ഷെ ഇപ്പൊ എല്ലാം മറന്നു തുടങ്ങി.
0: ശരിക്കും ഒന്ന് ഓർത്തു നോക്കിക്കേ, അതെല്ലാം മനസ്സിലേക്ക് വരും.
1: ഓ,
0: ഓർക്കുന്നുണ്ടോ? എന്നാലൊന്ന് പാടിക്കേ.
1: ലക്ഷ്മി, അതാരാ വരുന്ന?
0: ഓ മുത്തശ്ശ, പാട്ട് പാടാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ വിഷയം മാറ്റുകയാണല്ലേ.
1: അല്ല മോളെ, ശരിക്കും നീ നോക്കിക്കേ അതാരാന്ന്.
0: ആ ശ്യാമംഗിള വരുന്നേ, മുത്തശ്ശന്റെ കൂട്ടുകാരൻ. നമ്മളിപ്പോ പറഞ്ഞല്ലേയുള്ളൂ യാത്ര പോകുമ്പോ ശ്യാമംഗിളിനോട് കൂടി പറയാന്ന്.
2: പാട് പാട്, ഞങ്ങൾ തബല വായിക്കാം.
1: ഏയ്, തബലയൊന്നും വായിക്കണ്ട. ഇപ്പോൾ ഞാൻ കേട്ട ഒരു നാടൻ പാട്ട് നിങ്ങളെയും കേൾപ്പിക്കാം.

0: ഇത് മൊബൈലിൽ കേൾപ്പിക്കാൻ നീ തീരുമാനിച്ചത് നന്നായി വരതാ. നീ പാടിയിരുന്നേൽ ഏതൊക്കെ ടൂണിൽ ഞങ്ങൾ ഇത് കേൾക്കേണ്ടി വന്നേനെ.
1: അതെ, നീ മേശയിൽ ഇപ്പൊ കൊട്ടിയില്ലേ, അതുപോലുള്ള അവതാളത്തിൽ.
2: പരസ്പരം കളിയാക്കുന്നതിൽ രണ്ടാളും ഒട്ടും മോശമല്ല. പക്ഷെ നിങ്ങൾ രണ്ടാളും നന്നായി പാടുകയും താളമടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.
0: ലക്ഷ്മി, നിനക്കറിയാമോ, നിന്റെ മുത്തശ്ശന് പാട്ടുപാടാൻ വലിയ ഇഷ്ടമാണ്. ഇങ്ങേരു പാടുന്നത് കേട്ടിരുന്ന് ഞങ്ങൾ മടുത്തുപോയിട്ടുണ്ട്.
1: നിനക്കേ കഥ പറയാൻ നല്ല വിരുദായിരുന്നല്ലോ. നീ ശലഭങ്ങളെ കുറിച്ച് പറയുന്ന കഥ കേട്ട് ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ ഇരുന്നിട്ടുണ്ട്.
0: അത്തരം ഊർജസ്വലമായ നമ്മുടെ കൂട്ടായ്മകളും രസകരമായ ഹോബികളും ഒക്കെ പതിയെ പതിയെ ഇല്ലാതായി തുടങ്ങി അല്ലേ?
2: ഇല്ലാതായി തുടങ്ങിയെങ്കിലേ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കാത്തത്?
1: ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. എന്താണ് മുറുകെ പിടിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്നും മനസ്സിലാകുന്നില്ല.
2: ജീവിതത്തിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലുള്ള കാലത്തോളം എല്ലാ ഹോബികളും ആഗ്രഹങ്ങളും മുറുകെ പിടിക്കുക തന്നെ വേണം.
0: എന്തൊരു ജ്ഞാനമാണിത്! എന്റെ കുട്ടി വളരെ പക്വതയോടെ സംസാരിക്കുന്നല്ലോ.
1: ഇന്ന് രാവിലെ മുതൽ അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. രാവിലെ മുഴുവൻ യാത്രകളെ കുറിച്ചായിരുന്നു സംസാരം, പിന്നെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചും.
2: ഞാനിപ്പോ കേൾപ്പിച്ച പാട്ട് നിങ്ങൾ രണ്ടുപേരും ആസ്വദിച്ചില്ലേ? നല്ല രസായിരുന്നില്ലേ? ഇതുപോലെ എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിന് എന്തിനാണ് മടിക്കുന്നത്?
0: ഭരത, നിന്റെ മക്കൾ നിന്റെ മനസ്സ് വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എത്ര മനോഹരമായിട്ടാണ് അവർ ഈ വീടും സാഹചര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്.
1: ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ലക്ഷ്മി മോൾക്കുള്ളതാ.
2: അങ്കിളേ, വയോധികർക്ക് കൂടി അനുകൂലമായ അന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ?
0: വയോധികർക്ക് അനുകൂലമായ അന്തരീക്ഷമോ, എന്താണത്?
2: അതോ വയോധികർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും അവരുടെ അനുദിന കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാനുമൊക്കെ സാധിക്കുന്ന അന്തരീക്ഷമാണത്.
1: അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും.
2: തീർച്ചയായും.
0: ആഹാ, ഇത് കേട്ടപ്പോ ഒരു കഥ ഓർമ്മ വരുന്നു.
1: ഞങ്ങൾ കേൾക്കട്ടെ.
0: ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള രണ്ടുപേർ ഒരു ജോലി അന്വേഷിച്ച് കൊട്ടാരത്തിലെത്തി. അവരെ കണ്ട രാജാവ് അവർക്ക് ഏത് ജോലിയിലാണ് പ്രാവീണ്യമുള്ളതെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ആദ്യത്തെ ആൾ പറഞ്ഞു, എനിക്ക് നന്നായി നുണ പറയാനറിയാം. രണ്ടാമത്തെ ആൾ പറഞ്ഞു, നുണകളെ എങ്ങനെ സത്യമാക്കി മാറ്റാമെന്ന് എനിക്കറിയാം. അവർ തമാശ പറയുകയാണെന്നാണ് രാജാവ് ആദ്യം കരുതിയത്. പക്ഷേ സത്യമല്ലാത്തൊരു പ്രസ്താവന നടത്താൻ അവർ ധൈര്യപ്പെടില്ലെന്ന് പിന്നീട് രാജാവ് ചിന്തിച്ചു. അതുകൊണ്ട് രാജാവ് അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കഴിവ് തെളിയിക്കുക. പക്ഷേ നിങ്ങൾ പറയുന്ന നുണ സത്യമായി മാറിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുന്നത് വധശിക്ഷയാണെന്ന് മറക്കരുത്. ഇരുവരും അത് സമ്മതിച്ചു. ആദ്യത്തെയാൾ നുണ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ 400 ഒട്ടകങ്ങൾ ഒരു കാട്ടുപാതയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. വലിയ കാട്ടുതീ പടർന്നു. എല്ലാ ഒട്ടകങ്ങളും ചത്തുവീണു. ഇത് കേട്ട് രാജസദസ്സിലുള്ള എല്ലാവരും അത്ഭുതപ്പെട്ടു. അതൊരു നുണയാണ്, കാരണം വെള്ളം ഒരിക്കലും തീ പടർത്തില്ല. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. തുടർന്ന് രണ്ടാമത്തെ ആൾക്ക് ഈ നുണയെ സത്യമാക്കി മാറ്റാനുള്ള അവസരം വന്നു. അയാൾ പറഞ്ഞു, മഹാരാജാവേ, എന്റെ സുഹൃത്ത് പറഞ്ഞത് പൂർണമായും സത്യമാണ്. ഒട്ടകങ്ങളുടെ പുറത്ത് കക്ക, കുമ്മായം, ചുണ്ണാമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ അത് വെള്ളവുമായി കലർന്ന് ചൂടായി. ഒട്ടകങ്ങൾ ആ ചൂട് സഹിക്കാനാവാതെ ചത്തുവീഴുകയായിരുന്നു. രാജാവും രാജസദസ്സിലുള്ളവരും അത് സത്യമാണെന്ന് സമ്മതിച്ചു. ആദ്യത്തെയാൾ വീണ്ടും പറഞ്ഞു, ഒരിക്കൽ ഒരാട് നിലത്ത് നിന്നുകൊണ്ട് ഒരാൽമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഇല തിന്നുകയായിരുന്നു. അതൊരു നുണയാണ്, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ആൾ പറഞ്ഞു, മഹാരാജൻ, എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് സത്യമാണ്. ആ മരം വളർന്നത് ഒരു പൊട്ടക്കിണറിനുള്ളിലായിരുന്നു. അതിന്റെ ഏറ്റവും മുകളിലത്തെ ചില്ല തറനിരപ്പിലായിരുന്നു. അതുകൊണ്ട് ആ ആടിന് അത് എളുപ്പത്തിൽ തിന്നാൻ കഴിഞ്ഞു. ആദ്യത്തെ ആൾ അടുത്ത നുണ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ഒരു പൂച്ച മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞുകൊണ്ട് ആകാശത്തിലൂടെ പറന്നുപോയി. രണ്ടാമത്തെ ആൾ പറഞ്ഞു, അതും സത്യമാണ്, ഒരു വലിയ കഴുകൻ ആ പൂച്ചയെ റാഞ്ചിക്കൊണ്ടുപോവുകയായിരുന്നു. രണ്ടാമത്തെ ആൾ പിന്നെയും പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ താടിയിൽ ഒരു കിളിക്കൂടുണ്ടായിരുന്നു. അതിൽ കിളിക്കുഞ്ഞുങ്ങൾ വിരിയുകയും അവ പറന്നു പോവുകയും ചെയ്തു. പക്ഷേ അത് എൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടേയില്ല. ഇതൊരിക്കലും സത്യമാവില്ലെന്ന് രാജസദസ്സിലുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഇത് ശുദ്ധ അസംബന്ധവും നുണയുമാണെന്ന് അവർ പറഞ്ഞു. രണ്ടാമത്തെ ആൾക്ക് ഇതൊരിക്കലും സത്യമാക്കാൻ കഴിയില്ല എന്ന ചിന്തയിലായിരുന്നു എല്ലാവരും. എന്നാൽ രണ്ടാമത്തെ ആൾ പറഞ്ഞു, മഹാരാജൻ, ഇത് പൂർണമായും ശരിയാണ്. ശരിക്കും എൻ്റെ അച്ഛൻ്റെ താടി വളരെ നീളമുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചുവരെ അതെത്തിയിരുന്നു. ഒരു ബാർബർ അത് മുറിച്ച് അയാളുടെ കടയുടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ പിന്നീട് ഒരു കിളി കൂടുകൂട്ടി. എന്നാൽ എൻ്റെ അച്ഛൻ അവിടെ നിന്ന് വളരെ അകലെ താമസിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹം അതൊരിക്കലും അറിഞ്ഞില്ല. ഇത് കേട്ട് രാജാവ് വളരെ സന്തോഷവാനായി. അദ്ദേഹം പറഞ്ഞു, ആളുകളെ രസിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വളരെ മികച്ചതാണ്. അതുകൊണ്ട് രാജസദസ്സിൽ നിങ്ങൾ രണ്ടു പേർക്കും ഞാൻ ജോലി നൽകും. യഥാർത്ഥത്തിൽ ഒരു കഴിവും ഉപയോഗമില്ലാത്തതല്ല, ഏതെങ്കിലും സമയത്ത് അത് ഉപകാരപ്രദമായി മാറും. എന്താണ് ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം?
2: കഥ വളരെ നല്ലതാണ്, പക്ഷേ നുണ പറയുന്ന കഴിവേ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
0: ലക്ഷ്മി, ഇത് ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞ കഥയല്ലേ. ഞാൻ കഥ പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഏത് മറഞ്ഞിരിക്കുന്ന കഴിവും ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്.
2: അതെ, അത് ശരിയാണ്. ഒരായുഷ്കാലം നീളുന്ന പഠനത്തിനും ജോലികൾക്കും കഠിനാധ്വാനത്തിനും ശേഷം 60 വയസ്സൊക്കെ കഴിഞ്ഞാണ് അല്പം വിശ്രമ സമയം ലഭിക്കുന്നത്. ആ സമയത്ത് ഇത്തരം കഴിവുകളെ ഉപയോഗപ്പെടുത്താനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ കഴിയും.
1: അതെ ലക്ഷ്മി, കഴിഞ്ഞ ദിവസം രാമലുവിന്റെ അമ്മ മുറ്റത്തിരുന്ന് വളരെ രസകരമായ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടു.
2: രസകരമായതോ? അതെന്താണ്?
1: വീട്ടിലെ പൂക്കൾ ഉണക്കിയെടുത്ത് അവർ ചന്ദനത്തിരികൾ ഉണ്ടാക്കുകയായിരുന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ ഉൾക്കാഴ്ച നൽകുന്ന ഉത്തരമാണ് അവർ പറഞ്ഞത്.
2: അവരെന്താണ് പറഞ്ഞത് മുത്തശ്ശാ?
1: അവർ പറയുകയാണ്, നമ്മൾ പ്രായമായവരെ മറ്റുള്ളവർ ഉണങ്ങിയ ഈ പൂക്കളെ പോലെ ഒരു പ്രാധാന്യവും ഇല്ലാത്തവരായാണ് കാണുന്നത് എന്ന്. നമ്മെ തന്നെ പ്രാധാന്യമുള്ളവരായി നിലനിർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന്.
2: ഇനി നമുക്ക് ഈ പരിപാടിയിൽ ഒരു മുത്തശ്ശന്റെ ഹോബികളെ കുറിച്ച് കേട്ടാലോ.
1: മുത്തശ്ശ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം കേട്ടോ.
3: ആയിക്കോട്ടെ.
1: മുത്തശ്ശന്റെ പേരൊന്ന് പറഞ്ഞോളൂ.
3: ജയരാജൻ, ഇ കെ ജയരാജൻ, ജയരാജൻ എന്നാണ് പേര്.
1: ഓക്കെ. മുത്തശ്ശൻ എവിടെയാ താമസിക്കുന്നേ?
3: താമസിക്കുന്നത് തരുവണക്കടുത്ത് പാലിയാണ്.
1: മുത്തശ്ശൻ ഇപ്പോൾ എത്ര വയസ്സായി?
3: 68 വയസ്സായി.
1: ഈ വയസ്സിൽ മുത്തശ്ശൻ ചെയ്യുന്ന ഹോബികൾ, പ്രത്യേകിച്ച് വിനോദങ്ങൾ എന്തൊക്കെയാ?
3: പുസ്തകങ്ങൾ വായിക്കും, പിന്നെ കുട്ടികളോടൊത്ത് ചെസ് എല്ലാം കളിക്കും, വേറെ കുട്ടികളോട്. പിന്നെ അത്യാവശ്യം യാത്ര പോകും, ടൂറൊക്കെ ആയിട്ട് ഇങ്ങനെ.
1: മുത്തശ്ശന് കുറെ സുഹൃത്തുക്കളുണ്ടോ ടൂറൊക്കെ പോകാൻ ഒന്നിച്ച്?
3: സുഹൃത്തുക്കൾ കുറെ പേരുണ്ട്.
1: എങ്ങനെയാ മുത്തശ്ശൻ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഈ പ്രായത്തിൽ?
3: കുറച്ച് കൃഷിയുണ്ട്, പച്ചക്കറിയും മറ്റുള്ള കുറച്ച് കൃഷിയുണ്ട്. പിന്നെ വെള്ളമുണ്ടേ തന്നെ വെറ്ററൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, റിട്ടയർ ചെയ്ത ഒരു 50 പേരുടെ സംഘടന. അവരുടെയും പ്രധാന പരിപാടികളിൽ ഒന്ന് ടൂറാണ്. അങ്ങനെയൊക്കെ സന്തോഷം
1: കണ്ടെത്തും. മുത്തശ്ശന് സിനിമയ്ക്കൊക്കെ പോകാറുണ്ടോ?
3: അത്യാവശ്യം മാസത്തിൽ ഒന്നെങ്കിലും പോകാറുണ്ട്.
1: കുടുംബക്കാരുടെ ഒത്താണോ അതോ മുത്തശ്ശൻ സുഹൃത്തുക്കളോടൊപ്പം ആണോ ഒറ്റയ്ക്കാണോ?
3: കുടുംബക്കാരുടെ.
1: കൊച്ചുമക്കളോടൊത്തുള്ളൊരു വിനോദം എങ്ങനെയാണ്?
3: ചെസ് എല്ലാം കളിക്കും, പിന്നെ അവരെ ഏത് കളിക്കുന്നാലും കൂടി കൊടുക്കാറുണ്ട്.
1: അവരോടൊത്തുള്ളൊരു വിനോദം മുത്തശ്ശൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ?
3: ഏറ്റവും സന്തോഷപ്രദമാണ്.
1: ചെസ് കളിക്കുമ്പം മുത്തശ്ശൻ ജയിക്കുവോ അതോ കുട്ടികൾ ജയിക്കുവോ?
3: മിക്കവാറും ഞാനാണ് ജയിക്കാൻ, ഇടയ്ക്ക് അവര് ജയിക്കാറുണ്ട്.
1: അവരെയും ഇടയ്ക്കൊക്കെ ജയിപ്പിച്ചാലല്ലേ തുടർന്നും കളിക്കാൻ ആളെ കിട്ടുള്ളൂ.
3: അല്ലേ, ജയിപ്പിക്കുന്നല്ല, അല്ലാതെ ജയിക്കാറുണ്ട്.
1: ഓക്കെ, ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട ആഹാരം എന്താ മുത്തശ്ശന്?
3: ഞാൻ ഫ്രൂട്ട്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
1: പഴങ്ങളും പച്ചക്കറിയും ഒക്കെ ധാരാളം കഴിക്കും അല്ലേ?
3: കഴിക്കാറുണ്ട്.
1: പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് മുത്തശ്ശന് ഈ പ്രായത്തിലും?
3: കുറച്ചൊക്കെ ഉണ്ട്.
1: ഏതൊക്കെ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്?
3: തക്കാളി, കോവയ്ക്ക, പയറ്, വെണ്ട തുടങ്ങിയ
1: ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് വളയിടുകയും അത് നനയ്ക്കുകയൊക്കെ മുത്തശ്ശനാണോ ചെയ്യുന്നത്?
3: ഏതാണ്ട് ഞാൻ തന്നെ ചെയ്യും, പിന്നെ വീട്ടുകാരെ സഹായിക്കും. പിന്നെ ജൈവമാണ് ഞങ്ങളെ, എന്താണ് ജീവാമൃതം എന്നുള്ള ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്.
1: അപ്പൊ ഈ ചെടികൾ വളർന്നു വരികയും അത് കായുണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ മുത്തശ്ശന് ഒത്തിരി സന്തോഷമാകും കാണുമ്പോ അല്ലേ?
3: എന്തായാലും ഉണ്ടാവുമല്ലോ.
1: അതെ. അപ്പൊ ഈ കുട്ടികളോടത്തുള്ള വിനോദവും പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ നടുമ്പോഴുള്ള സന്തോഷവും ഒക്കെയാണ് ഈ സമയത്തും ജീവിതത്തിനെ സന്തോഷപ്രദമാക്കുന്നത് അല്ലേ?
3: അതെ. അതോടൊപ്പം ഞാനൊരു മൾബറി കൃഷി കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് ചെയ്തോണ്ടിരിക്കുക.
1: എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് മൾബറി?
3: പ്രാവശ്യം വിളവെടുത്തു, ഇപ്പൊ 9-ാമത്തെ പ്രാവശ്യം വിളവെടുത്തു.
1: അത് ശരി. ഇതൊക്കെ പണിക്കാരെ ഉപയോഗിച്ചാണോ?
3: പണിക്കാർ വേണം. പണിക്കാർ ആദ്യത്തെ 2-3 സ്റ്റേജിൽ പണിക്കാർ വേണമെന്നില്ല, പിന്നെ അവര് വേണം.
1: ഓക്കെ. ഒത്തിരി മാർഗങ്ങളിലൂടെ മുത്തശ്ശൻ ആനന്ദം കണ്ടെത്തുന്നുണ്ട്
3: എന്ന് പറയാം.
1: കൃഷിയുണ്ട്, കൃഷി വലിയ തോതിലുണ്ട്, ചെറിയ തോതിലുണ്ട്, കൊച്ചുമക്കളോടുള്ള കളി, വിനോദയാത്രകള്, സിനിമയ്ക്ക് പോകല് അല്ലേ? മറ്റെന്തൊക്കെ വിനോദങ്ങളുണ്ട്?
3: പ്രവർത്തനം കൂടിയുണ്ട്. അങ്ങനെ വാർഡിന്റെ കൺവീനറാണ്. അതിന്റെ പ്രവർത്തനം എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യം.
1: വീടിന് പുറത്തുള്ള പ്രത്യേകിച്ച് മുത്തശ്ശന്റെ കൂട്ടുകാരുടെ ഒപ്പമുള്ള ജീവിതം എങ്ങനെയുണ്ട് പറയാൻ? വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ പോകാറുണ്ടോ?
3: വൈകുന്നേരം ഇല്ല, രാവിലെ കുറച്ച് നടക്കാറുണ്ട്, ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ട്.
1: തൊട്ടടുത്ത കടകളിൽ പോയിരുന്ന് ചായ കുടിക്കാറോ പത്രം വായിക്കാറോ അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടോ?
3: അത് ഇപ്പൊ കുറവാണ്.
1: പുസ്തക വായന പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഇപ്പൊ കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സന്തോഷപ്രദമാണോ?
3: സന്തോഷമായിട്ട് പോകും.
1: ഓക്കെ, എന്തായാലും സന്തോഷമായിട്ടിരിക്കണം. വയോജനങ്ങൾക്ക് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധാരാളം ആകർഷകമായ പദ്ധതികളുണ്ട്. എന്തായാലും വളരെയധികം നന്ദി സംസാരിച്ചതിന്.
3: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ. മോളെ ലക്ഷ്മി, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നമുക്കിനി വൈകാതെ യാത്ര പോകാൻ ഒരുങ്ങാം.
0: ആദ്യം നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റില്ല എന്ന് തീരുമാനിക്കാം.
1: എവിടെയൊക്കെ പോകാൻ പറ്റില്ലെന്നല്ല, എവിടെയൊക്കെ പോകാമെന്ന്.
2: അതാണ് മുത്തശ്ശ അതിന്റെ ശരി.
1: ഇത്രയും പറഞ്ഞ് വയോമിത്രയുടെ ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. തുടർന്നുള്ള അധ്യായങ്ങൾക്കായി നിങ്ങൾ റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കുക.
2: അതുവരെ ആരോഗ്യമുള്ളവരും ഊർജ്ജസ്വലരുമായിരിക്കുക. നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.
4: കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണെന്നു അച്ഛൻ.
5: ശ്രോതാക്കൾ കേട്ടത് വയോമിത്ര, നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം.
4: മിഴിവാർന്ന നായകനെന്നു അച്ഛൻ, മിഴിവാർന്ന നായകനെന്നു അച്ഛൻ.
5: ഭാഗം 10, ശീലങ്ങൾ, യാത്രകൾ, അവധി സമയ വിനോദങ്ങൾ.
4: കുലുങ്ങാത്ത കുന്നുപോളുയരുമച്ഛൻ.
5: ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
6: വയോമിത്ര, നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം.

നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ അയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണ സായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: കവിത പോലെ കരുണാസായി റേഡിയോ മഴവില്ല പോലെ മനസ്സോട് ചേർക്കാം.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്നാദ്യം ഗുലാർ ഭഗവലി എന്ന ചിത്രത്തിന് വേണ്ടി വിവേക് മെറവിൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന കോ ശേഷ, ആലാപനം മെറവിൻ സോളമൻ, സമീര ഭരദ്വാജ്.

ദർബുഗ ശിവയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാം ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന താമരൈ. ചിത്രം ഏനൈ നോക്കി പായും തോട്ട.

മെഴ്സൽ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന വിവേക്, ആലാപനം എ ആർ റഹ്മാൻ, ശ്രേയ ഘോഷാൽ.

ഹരിചരണം, തൻവിയും പയ്യ എന്ന ചിത്രത്തിനുവേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം യുവൻ ശങ്കർ രാജ, രചന നാമുത്തുകുമാർ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിലിനി അച്ചം എൺപത് മണിമേട എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന താമരൈ, ആലാപനം സിദ് ശ്രീറാം, അപർണ നാരായണൻ.

ധീരൻ അധികാരമുണ്ട് എന്ന ചിത്രത്തിന് വേണ്ടി ഗിബ്രാനും കെ ജി രഞ്ജിത്തും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ഗിബ്രാൻ.

കർക്കി രചന നിർവഹിച്ച് ഹാരിസ് ജയരാജ് സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം കോ. ആലാപനം പ്രശാന്തിനി, ആലാപ് രാജു, ശ്രീചരൺ.

0: தமிழகம் கேட்காம் தமிழ் கானங்கள்.
1: വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് പ്രകാശും സൂസനയും ബ്ലേസും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം AR റഹ്മാൻ, രചന താമരൈ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഉദിത് നാരായണും ശ്രേയ ഘോഷാലും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. രചന യുഗഭാരതി, ചിത്രം കുരുവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: धीम तनक धीम तनक धीम तनक होई यार होई।
1: धीम तनक धीम तनक धीम तनक।

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസായി റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി മാധവിക്കുട്ടി സംസാരിക്കുന്നത് കേൾക്കാം.

0: വൈദവ്യം മാതിരി ഒരു സാധനം ഒരാൾക്ക് വരില്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബാലൻസ് കിട്ടി, ബിക്കോസ് നമുക്ക് രക്ഷിതാവുണ്ട്. കുട്ടിയെ മാതിരി ഞാൻ വളർന്നത്, എന്നെ ശരിക്കും മകളെ മാതിരി അദ്ദേഹം നോക്കി. മുകളിന്ന് ഇറങ്ങണ്ട പറയും, ഇരുന്ന് എഴുതിക്കോട്ടെ, ഒറ്റ ആൾ വന്നാൽ കാണാൻ സമയമില്ല, ഓടിക്കും. അങ്ങനെ ഒരു രക്ഷിതാവ് ഉണ്ടായിരുന്നു. പബ്ലിഷേഴ്സൊക്കെ റോയൽറ്റി ഇങ്ങനെ റെഗുലറായിട്ട് തരും മൂപ്പർ ഫോണിൽ തിരിച്ചിത്തോറിനോട്ട്. ഇപ്പം എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഡൽഹിയിലെ പബ്ലിഷറൊക്കെ എനിക്ക് തന്നൊരു കാലത്രേ, എനിക്ക് ബുക്ക് ഇങ്ങനെ എഡിഷൻ ഇറങ്ങണു മൈ സ്റ്റോറി, എല്ലാ രാജ്യത്തെയും പോകുമ്പോഴും അവിടെ കാണാം. അയാൾ എനിക്ക് വല്ലതും തന്നുണ്ട്. ഭർത്താവില്ലാത്തോണ്ട പേടിയില്ല, വിധവയാണ്, ഞാൻ പോയി കേസ് കൊടുക്കില്ല എന്നറിയാം. കേസ് എന്നൊക്കെ പറഞ്ഞ ടെൻഷനല്ലേ, എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ട് തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു അത് തെളിഞ്ഞ് വരാൻ. രണ്ട് കൊല്ലം പിടിച്ചു ചിലവും, അതുകൊണ്ട് എനിക്കൊന്നും വയ്യ. അവരെ പറഞ്ഞു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ കേസ് കൊടുക്കുന്നുണ്ട് വായനക്കാരെ വഞ്ചിച്ചതിന്. സാങ്കല്പിക കഥാപാത്രങ്ങളെ മിക്സ് ചെയ്തു. സാങ്കല്പിക കഥാപാത്രങ്ങളില്ലാത്ത ആരുടെ ലൈഫ്? എല്ലാവർക്കും ഉണ്ടാവും സങ്കല്പത്തിൽ ആരെങ്കിലും, അല്ലേ? നമ്മൾ ആലോചിക്കില്ലേ, സങ്കല്പിക ഗുരു, സങ്കല്പിക കാമുകൻ, സങ്കല്പിക കുട്ടികളൊക്കെ. ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ ആയിരിക്കും പ്രേമം, ഇല്ലേ? ചിലർക്ക് മോനെ കാണണമായി തോന്നും, ഇല്ലേ? ഓടിക്കളിക്കുന്ന സങ്കല്പം നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എഴുത്തുകാർക്ക്, കലാകാരികൾമാർക്കൊക്കെ. ഇതിലപ്പുറം സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട, സുഖമായിട്ടിരിക്കുന്നു, അല്ലേ? കുട്ടികൾ വന്ന് കാണുന്നു, എത്ര ഫ്രണ്ട്സ് വരുന്നു, എത്ര രാജ്യത്തു നിന്ന് ആളുകൾ വരുന്നു. ബുദ്ധിജീവികൾ വന്നാൽ അവരെന്നെ ചോദിക്കുക, എന്നിട്ട് മതി നെറ്റൊക്കെ എന്ന് പറയും. ചിലപ്പോൾ നെറ്റ് കാണാണ്ട് പോവും, അല്ലേ? ഇവിടെ ജൂതത്തെരുവ് കാണിച്ചു കൊടുക്കും. ടൂറിസത്തിന് ഏറ്റവും ആകർഷിക്കുന്നത്, ബുദ്ധിയുള്ള ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന റൈറ്റേഴ്സാണ്, ജെന്വിനായിട്ട് സത്യം എഴുതുന്ന റൈറ്റേഴ്സ്. കാരണം ഇത് ഈ റൈറ്റേഴ്സാണ് ചരിത്രം ഉണ്ടാക്കുന്നത്. ചരിത്രം എഴുതുന്ന പണ്ഡിതന്മാരല്ല, ബിക്കോസ് അവരിങ്ങനെ ഫോൾസിഫൈ ചെയ്യും കാര്യങ്ങൾ. റൈറ്റേഴ്സിൻ്റെ ഇതെന്ന് മനസ്സിലാവും എന്താ സത്യം, എന്താ സാമൂഹ്യ സ്ഥിതി ഇവിടെ. ഇപ്പം സ്ത്രീയുടെ സ്ഥാനം എന്താണെന്ന് വേണമെങ്കിൽ റൈറ്ററിന് തന്നെ സഹിക്കും അറിയാൻ. വെറുതെ ഇപ്പം എൻ്റെ അടുക്കളയിലുള്ള സാറിനോട് ചോദിക്കും, സാറല്ല എന്നോട് പറഞ്ഞിട്ടോ അവളുടെ ജീവിതം എന്താന്ന്, അല്ലേ? എനിക്കിപ്പോൾ ഒരുമാതിരി സ്ത്രീകളുടെയൊക്കെ മനസ്സിലാവുന്നത് എങ്ങനെയാണ് തന്നെ കണ്ടിട്ട്. ഞാൻ ഖത്തറിലൊക്കെ പോയപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ചില പുതിയ ഐഡിയാസ് ഉണ്ട്, അതൊക്കെ ഒന്നും ഇവിടെ പറയിപ്പിക്കണം. എനിക്കതാണ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ഇവിടെ വല്ലാണ്ട് അധപ്പതിച്ചിട്ടുള്ള ഒരു മേഖല അതാണ്, ഈ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ മേഖല. നമുക്ക് ആവശ്യമുള്ളതൊന്നല്ല പഠിപ്പിക്കുന്നത്, ഒരു കീറ ഇൻ്റർവ്യൂവിനും പറ്റിയിട്ടുള്ള പഠിപ്പിച്ചല്ലേ, അത് പോരാ. ഇപ്പോൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ പിടിച്ചിട്ട് കണക്ക് പഠിപ്പിക്കുക, അവർക്ക് തീരെ രുചിക്കാത്തത്. അപ്പോൾ ഈ ടാലൻറ്റും പോവും, സാധാരണത്തെ ഉണ്ടാക്കണം, ഒരേ മോൾഡാക്കണം വെച്ചിട്ട് ടാലൻറ്റാണ് പോവും. സമയം ഉണ്ടാവില്ല ഇതിങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടേ. അപ്പോൾ അതൊക്കെ മാറ്റണം, കമ്പൽസറി ആക്കരുത്. ആ ടാലൻറ്റ് കണ്ടുപിടിക്കുക അച്ഛനും അമ്മയും ടീച്ചറും മനസ്സിലാക്കണം ആദ്യത്തെ കൊല്ലങ്ങളിൽ തന്നെ, എന്നിട്ട് അത് പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം എനിക്ക് കണക്കായിരുന്നു ഹേർഡ്, ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ബട്ട് 5 വയസ്സ് 6 വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങിയിട്ടുള്ള ആളാണ്. പബ്ലിഷ് ചെയ്ത് 14 വയസ്സിൽ ആദ്യത്തെ ഇംഗ്ലീഷ് കവിത പബ്ലിഷ് ചെയ്തത്. എന്നിട്ടും കണക്ക് പഠിക്കൂ എനിക്ക് സഹായിച്ചില്ല. അപ്പോൾ അതുണ്ടാക്കരുത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഞാനൊരു ഫെയിലിയർ ആണെന്ന് എൻ്റെ അച്ഛനും തോന്നി, ബുദ്ധി ഇല്ലാത്തവളാണ്. ബുദ്ധി ടെസ്റ്റ് ചെയ്തു എന്നെ അഹമ്മദാബാദ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ അയച്ചു തന്നിട്ട് പേപ്പർ 20 ദിവസത്തിലും മടക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹോൾ നൈറ്റ് സാറ്റപ്പ് രാവിലെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ IQ ഹൈ ആണ്, പക്ഷെ കണക്ക് എന്ന് പറഞ്ഞപ്പോൾ അജ്ഞാതം സി അതാണ്. അപ്പോൾ നമ്മളത് കൽപ്പിച്ചുകൂട്ടി അങ്ങനെ ചെയ്യരുത്, കമ്പൽസറി ആക്കരുത്. ചെല്ലുന്ന രുചിക്ക് രുചിയൻസ് ഏതാ ഏതെങ്കിലും ഒരു പ്രതിഭയെ കണ്ട അതന്നെ എൻകറേജ് ചെയ്തിരിക്കണം നമ്മൾ. എന്താണ് അതെ, ഇതിപ്പോൾ ഞാൻ ഇൻഫീരിയറാണ്, എൻ്റെ അച്ഛനെയും വെറുപ്പിച്ചു. ഞാൻ ഇച്ചിരി ഭയങ്കര ദേഷ്യം വന്നു, ഇങ്ങനെ ഫൂളാന്ന് അറിഞ്ഞില്ല എന്നൊക്കെ. പിന്നെ ലേറ്റർ ഓൺ അച്ഛൻ ഓൾസോ ന്യൂ ഹൈ ആയിക്ക് തന്നെയാണ്, പിന്നെ എന്ത് ചെയ്യാം. അപ്പോൾ അതും കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ വി മസ്റ്റ് എൻകറേജ്. ഇപ്പോൾ PT ഉഷയെ ഞാൻ പിടിച്ചിരുത്തിയിട്ട് ഇവിടെ എംബ്രോയിഡറി ചെയ്യിക്കണ മാതിരി, ഐ മീൻ ഷീസ് നോട്ട് കട്ട് ഔട്ട് ഫോർ ദാറ്റ്. ഓരോരുത്തർക്ക് നമുക്ക് ഓരോന്നുണ്ട്, അതിൽ നമ്മൾ പ്രതിഭയെ വർദ്ധിപ്പിച്ച് ഭയങ്കരമാക്കുക. അപ്പം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് നല്ല ആൾക്കാർ വരും. അങ്ങനെ വേണ്ടേ ക്വാളിറ്റി, അങ്ങനെ എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിത് ജന്മം വേണ്ട, സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കണം, എനിക്ക് മടങ്ങേ വേണ്ട. മടുത്തു ഈ മനുഷ്യജന്മവും ഈ ലോകവും. സ്ത്രീയല്ല ആണും പെണ്ണും അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇനി ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്നോട് പെണ്ണാണ്, മുടിയൊക്കെ കണ്ടാൽ പെണ്ണുമാരുണ്ടല്ലോ, അപ്പോൾ പെണ്ണെ ഇരിക്കണം. പക്ഷേ അതൊന്നും ഒരു ഒരു പ്രസക്തിയില്ല. നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞു, കുട്ടികളെയൊക്കെ മുലയൂട്ടി വലുതാക്കി നന്നായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയാണോ പെണ്ണാണോ ആണാണോ എന്നൊന്നും സാരമില്ല. നല്ല സ്നേഹമുള്ള ആളായിരിക്കണം. വരുന്നവർക്കൊക്കെ സ്നേഹം കുറച്ച് കൊടുക്കണം, പ്രത്യേകിച്ച് വയ്യാത്തവർക്കല്ലേ. ഇത്രയേ ഉള്ളൂ.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: അടിച്ചമർത്തപ്പെട്ട ആദിവാസി ഗോത്രവർഗത്തിന്റെ പുതിയ തലമുറയിൽപ്പെട്ട അമ്പിളി എന്ന യുവതിയുടെ ജീവിതത്തിലേക്ക്, അവൾ അനുഭവിക്കേണ്ടി വന്ന ദുരന്ത അനുഭവങ്ങളിലേക്ക്, നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട നിലപാടിലേക്ക് ഈ ലഘുനാടകം വിരൽ ചൂണ്ടുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്വതന്ത്ര നാടകാവിഷ്കാരം അമ്പിളി.

சரி, அங்க வேலைக்கு பண்ண போற தூங்கடி அங்க வேலை.

0: ചൊപ്പലമാ. നാം തന്നെ പോയിട്ടേ അമ്മ നല്ല ചൊപ്പലമാ കെട്ട ചൊപ്പലമാ. ഒരു ദിവസം എന്റെ ചിന്തകളെ എന്റെ ആശയങ്ങളെ തകർക്കാൻ വേണ്ടി വന്ന ഒരു കൂട്ടം ദുഷ്ടശക്തികൾ, അവരെ ഞാൻ ആട്ടി ഒളിച്ചു. ഞാൻ എന്റെ കാടിന്റെ
1: ശാപ്പിലാ പസിക്കുന്നത്.

0: അമ്പി പട്ടണത്തിലായി പട്ടണത്തിലേക്ക്
1: അവളെ കാട്ടിന്റെ വിളക്കായി പ്രശോഭിക്കും.
2: സത്യത്തിൽ നമുക്ക് അവളോട് അസൂയല്ലേ?
3: അല്ല, ഒരുതരം വെറുപ്പാണ്.
0: നമുക്ക് നേടാൻ കഴിയാത്തത് അവൻ നേടിയെടുത്തു, അത് പാടില്ല.
2: അതെ, അത് തടയണം. ഈ കാട്ടിന് വെളിയിലേക്ക് അവൾ പോകാൻ പാടില്ല.
3: അധികാരിമാർക്കും അവളെ സഹായിക്കുന്നുണ്ടെന്നാണ് കേട്ടത്.
2: ഇല്ല,

0: മയക്കു മരുന്നിന്റെ അനന്തവ്യാസത്തിലേക്ക് പറന്നു വരികയാണ്.
1: എങ്കിൽ
0: പിന്നെ കാണുമല്ലോ കൂട്ടുകാരെ, വരൂ ഇവിടെ ഇപ്പോൾ തന്നെ ഇല്ലാതെ.

ഇല്ലെങ്കിൽ നിങ്ങൾ കൊല്ലേണ്ടി വരും.

0: നമുക്ക് സ്വാതന്ത്ര്യമായി ഈ കാട്ടിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല.
1: അവൻ മാത്രമല്ല, ഇപ്പോൾ ഒരു ആനയും കൂടി ഇറങ്ങിയിട്ടുണ്ട്.
2: അതെ അതെ, ആ ആനയ്ക്ക് അവളോട് മാത്രം പ്രത്യേക സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്.
1: അമ്മയെ നമുക്ക് ഈ കാട്ടിൽ ജീവിക്കാനാവില്ല.
2: അതിനുള്ള തന്ത്രങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ.

0: കൊന്നും.
1: മകളെ, ഉന്റെ കൊല്ലാവിന് സംഘം ചേർന്നു.
0: അമ്മ, അപ്പ, ധീരൻ ഒരിക്കൽ മാത്രമേ മരണമുള്ളൂ. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അധികാരമുണ്ടെങ്കിൽ അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. അധികാരത്തിന് വേണ്ടി ഞാൻ പോരാടും.
2: അമ്മേ, നിന്റെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല.

0: 빌리! 막을래!
1: അതിനുവേണ്ടത് വിധിയാണ്. ആ വിധിയിലൂടെ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തും.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ട

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: പാട്ടിന്റെ പൊരുളിൽ ഇന്ന് കെ ജയകുമാർ രചിച്ച കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന പാട്ടിനെ കുറിച്ച് കേൾക്കാം. മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ഏറ്റവും മനോഹരമായ ദേവീസ്തുതികളിലൊന്നാണ് കെ ജയകുമാർ രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാനം. ഒരു സാധാരണ ഭക്തിഗാനം എന്നതിലുപരി ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് കരുണയിലേക്കുമുള്ള മനുഷ്യന്റെ പ്രയാണമാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഗാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ദേവിയെ ഗുണദായിനിയായും ശുഭകാരണിയായുമാണ് കവി അവതരിപ്പിക്കുന്നത്. ഭക്തന്റെ കാതരമായ ഹൃദയമാകുന്ന തടാകത്തിൽ ഉദയസൂര്യന്റെ വിരൽസ്പർശമായി ദേവിയുടെ പുഞ്ചിരി പതിക്കണമെന്ന ആഗ്രഹം അതീവ കാവ്യാത്മകമാണ്. കുടജാദ്രിയുടെ ഉയരങ്ങളിൽ വസിക്കുന്ന ദേവി ഭക്തന്റെ മനസ്സിന്റെ താഴ്വരകളിലേക്ക് മംഗള മന്ദസ്മിതം തൂകി വരുന്നു. നാദാത്മികേ മൂകാംബികേ ആദിപരാശക്തി നീയേ. സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും ആത്മാവായ ദേവിയെ നാദാത്മിക എന്ന് വിളിക്കുന്നതിലൂടെ കലയുടെയും വിദ്യയുടെയും അധിപതിയാണ് അവളെന്ന് കവി ഉറപ്പിക്കുന്നു. ജീവിതത്തിൽ അഴലിന്റെ, അതായത് ദുഃഖത്തിന്റെ ഇരുൾ വന്നു മൂടുമ്പോൾ ആ മിഴികളിൽ പ്രകാശത്തിന്റെ നിറകതിർ ചൊരിയാൻ ദേവിക്ക് മാത്രമേ കഴിയൂ. ജീവനിലെ സൂര്യോദയം എന്നത് കേവലം വെളിച്ചമല്ല, മറിച്ച് അറിവിന്റെയും തിരിച്ചറിവിന്റെയും ഉദയമാണ്. വിദ്യാവിലാസിനി വരവർണിനി ശിവകാമേശ്വരി ജനനി. രണ്ടാം ഖണ്ഡികയിൽ ദേവിയെ അറിവിന്റെ ദേവതയായ സരസ്വതിയായാണ് സ്തുതിക്കുന്നത്. ഒരു ദുഃഖബിന്ദുവായി ചുരുങ്ങിപ്പോകുന്ന മനുഷ്യജീവിതത്തെ കരുണാമയമാക്കാൻ ദേവിയോട് അപേക്ഷിക്കുന്നു. ഏറ്റവും മനോഹരമായ ബിംബം അവസാന വരിയിലാണ്. ഹൃദയം സൗപർണികയാക്കൂ, മാലിന്യങ്ങൾ നീക്കി തെളിനീരൊഴുക്കുന്ന സൗപർണിക നദി പോലെ ഹൃദയം ശുദ്ധമാകണമെന്ന പ്രാർത്ഥന ഏതൊരു മനുഷ്യന്റെയും ആത്മീയമായ ആഗ്രഹമാണ്. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ കെ എസ് ചിത്രയുടെ ആലാപനം ഈ ഗാനത്തിന് ഒരു അലൗകികമായ തലം നൽകുന്നു. പാട്ടിന് ഇടയിൽ വരുന്ന ആലാപകൾ ഭക്തന്റെ ഉള്ളിലെ തേങ്ങലുകളെയും സമർപ്പണത്തെയും സൂചിപ്പിക്കുന്നു. ശാസ്ത്രീയ സംഗീതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ലയിച്ചു ചേരുന്ന ഈണമാണ് ഇത്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാനം ഭക്തിയുടെയും കലയുടെയും സമന്വയമാണ്. അറിവിനായി ദാഹിക്കുന്ന, ദുഃഖങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഏതൊരു മനസ്സിനും ഈ വരികൾ ആശ്വാസം നൽകുന്നു. ഹൃദയത്തെ ഒരു പുണ്യനദിയാക്കി മാറ്റാനുള്ള കവിയുടെ ആഹ്വാനം എന്നും പ്രസക്തമാണ്.
1: കണ്ണാന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.

മ്യൂസ് മേരി ജോർജ് എന്ന എഴുത്തുകാരിയുടെ, കവയിത്രിയുടെ, അധ്യാപികയുടെ പുതിയ പുസ്തകമാണ് എഴുത്ത് കാലം വായന. ഗ്രന്ഥകാരിയെ സംബന്ധിച്ചിടത്തോളം കവിതയായും കോളമായും ചെറുകുറിപ്പുകളായും ഒക്കെ എഴുത്ത് പല ലോകങ്ങളിലേക്ക് തുറന്നുകിടക്കുന്ന വാതിലാണ്. പല കാലങ്ങളിലെ എഴുത്തിനെ വായനയ്ക്കായി ചേർത്ത് വെക്കുന്ന 27 ലേഖനങ്ങളാണ് ഇതിലുള്ളത്. എഴുത്തിനെ, വായനയെ പല കാലങ്ങളിലൂടെ മ്യൂസ് മേരി സ്വരുക്കൂട്ടിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകത്തിന്റെ പേര് ഏറ്റവും അർത്ഥവത്തായി തീരുന്നു. കുടുംബം, സമൂഹം, സിനിമ, നാടകം, ദേശം ഒക്കെ ഈ പുസ്തകത്തിൽ വേരുകൾ ആഴ്ത്തി നിൽക്കുന്നു. അതൊക്കെ അറിവും തിരിച്ചറിവും നേരറിവും ഉണ്ടാക്കുന്നവയുമാണ്. എല്ലാ ജീവിത ആവിഷ്കാരങ്ങൾക്കും മുകളിൽ അധ്യാപന വൈഭവം മുന്നിട്ട് നിൽക്കുന്നത് ലേഖനങ്ങളിൽ തെളിയുന്നുണ്ട്. ഒറ്റതിരിഞ്ഞ പഠന അന്വേഷണങ്ങളെക്കാൾ ഒരുമിപ്പിന്റെ നോട്ടം എപ്പോഴും പുസ്തകം ചേർത്തെടുക്കുന്നു. വായനയുടെ, എഴുത്തിന്റെ ഉറച്ച നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. സ്ത്രീവാദ നിരൂപണം ഒരു ലേഡീസ് കൂപ്പെ അല്ലായിരുന്നു എന്ന് പുസ്തകത്തിൽ ഒരിടത്ത് എഴുത്തുകാരി സൂചിപ്പിക്കുന്നുമുണ്ട്. ഫെമിനിസം എന്നത് ഒരു ജ്ഞാനശാസ്ത്രമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ലേഖനം. നൊസ്റ്റാൾജിക്കായ ശ്രീകൃഷ്ണനെ വായിക്കുമ്പോൾ നിരൂപണത്തിലും പ്രണയം കാണുന്നു എന്ന് വായനക്കാർക്ക് തോന്നിപ്പോകും. സ്നേഹത്തിന്റെ ഇടങ്ങളെ തൊട്ടെടുത്തുകൊണ്ട് ജീവിതം ശക്തമായ ഒരൊഴുക്കാണെന്ന് പറയാതെ പറയുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ ഇടമായി സുഗതകുമാരിയുടെ കവിതകളെ എഴുതുമ്പോഴും രീതിശാസ്ത്രത്തിന്റെ സൂക്ഷ്മതയെ വിട്ടുകളയാതെ വരച്ചു ചേർക്കാൻ മറക്കുന്നില്ല. എഴുത്തിലെ സൈദ്ധാന്തിക ബന്ധം നഷ്ടപ്പെടുത്താതെ ഗോപികമാരെ, കാമനകളെ, പ്രണയത്തിന്റെ സാധ്യതകളെ ഒക്കെ ആരായുന്നു. പുറകെയുള്ള ലേഖനങ്ങളിൽ കമലാസുരയ്യയുമുണ്ട്, സ്ത്രൈണാത്മീയതയുമുണ്ട്. കമലാസുരയ്യയുടെ കവിതകൾ ഉടൽ കടന്ന് ആത്മാവിലേക്ക് ചരിക്കുന്നതിന്റെ സൂക്ഷ്മഭേദങ്ങൾ ലേഖനം അന്വേഷിച്ചെടുക്കുന്നു. സ്നേഹത്തിന്റെ രുചിരസം അക്ഷരങ്ങളായി നമ്മെ വന്ന് തൊടുന്ന അനുഭവമുണ്ട് ഓരോ എഴുത്തിലും. ഇസ്പേഡു റാണി, രഹസ്യേന്ദ്രിയങ്ങൾ, ഉപ്പുതരിശ് തുടങ്ങി നിരവധി കവിതകൾ സമ്മാനിച്ച എഴുത്തുകാരിയിൽ ജീവിതം മുന്നോട്ടു വയ്ക്കുന്ന വൈവിധ്യം നിറഞ്ഞ കാഴ്ചകളുമുണ്ട്. ആ കാഴ്ചകളുടെ കരുത്ത്, ജീവിതത്തിന്റെ കരുത്ത് നിരൂപണത്തിലും സൂക്ഷിപ്പായി മാറുന്നു. മലയാള സാഹിത്യത്തിൽ വീടിനെക്കുറിച്ച് പറഞ്ഞു പ്രേമിക്കുന്ന കാട്ടാളനെയും കാവ്യനീതിയുടെ ദാക്ഷിണ്യമില്ലായ്മയെയും കുറിച്ച് ചിന്തിപ്പിക്കുന്ന ലേഖനവും ഈ പുസ്തകത്തിന്റെ മുതൽക്കൂട്ടാണ്. എനിക്ക് വീടുണ്ട്, നീ വരൂ എന്ന് പറയുന്ന ഈ കാട്ടാളനായിരിക്കണം മലയാള സാഹിത്യത്തിൽ വീടിനെക്കുറിച്ച് പറഞ്ഞ് തന്റെ പ്രേമഭാജനത്തോട് പ്രേമം അറിയിച്ച ആദ്യ കാമുകൻ. അകമ്പനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഫെമിനിസ്റ്റ് ഭാഷാശാസ്ത്രത്തെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. അവിടെയൊക്കെയാണ് ഈ പുസ്തകം ഒരു വീക്ഷണമായി മാറുന്നത്. എവിടെയും അധികാരിയാകാൻ ശ്രമിക്കാതെ വഴക്കമുള്ള ഭാഷ വായനക്കാരെയും ഒപ്പം കൂട്ടി മുന്നോട്ടു പോകുന്നു. എം എൻ വിജയൻ, രതി സാമ്രാജ്യം, പാരിസ്ഥിതിക സ്ത്രീവാദം തുടങ്ങിയ ലേഖനങ്ങളോടൊപ്പം സുവിശേഷങ്ങളെ മുൻനിർത്തി അറിവിനെയും അധികാരത്തെയും വായിക്കുന്നുണ്ട്. സ്ത്രീയുടെ പരമ്പരാഗതമായ ഭാഗധേയത്തെയും പുതിയ ഭാഗധേയത്തെയും തൊട്ടെടുത്തുകൊണ്ട് അറിവിനോട് സ്ത്രീക്കുണ്ടാകേണ്ട പരിഗണനയെ ചർച്ചയ്ക്ക് വയ്ക്കുന്നു. കോവിലൻ, മുട്ടത്തുവർക്കി, സരസ്വതിയമ്മ, ബഷീർ, സാറ ജോസഫ് എന്നിങ്ങനെ പല കാലങ്ങളിലൂടെ ബി മുരളി വരെയുള്ള വായനയിൽ എഴുത്തിന്റെ സ്ഥിര പാഠങ്ങളെ മാറ്റി വായിക്കാനുള്ള ശ്രമം കാണാം. നഗരവൽക്കരണത്തിന്റെ പെണ്ണനുഭവ വ്യാഖ്യാനം ഈ കൃതിയുടെ ശോഭയാണ്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ. ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. പുരസ്കാര ഗീതങ്ങൾ.
1: ആയിരത്തി തൊള്ളായിരത്തി 1970 മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. വിലയ്ക്കു വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി രചിച്ച സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനത്തിനായിരുന്നു പുരസ്കാരം. പുരസ്കാര ഗീതങ്ങളിലൂടെ ഇന്നാദ്യം ആ ഗാനം കേൾക്കാം.

ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിന് പി സുശീലയ്ക്കായിരുന്നു മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം. വയലാറിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം, പൂന്തേനരുവി എന്ന ആ ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

വിലയ്ക്ക് വാങ്ങിയ വീണ, മറുനാട്ടിലൊരു മലയാളി, മുത്തശ്ശി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് ഈണമിട്ട വി ദക്ഷിണാമൂർത്തിക്കായിരുന്നു 1971 ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. അശോക പൂർണിമ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം KJ യേശുദാസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
2: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് കൈപ്പൻ പടവലത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ മാസ്മരികമായ ചായക്കൂട്ടുകളിൽ നിന്നും പിറവിയെടുക്കുന്ന ഓരോ സസ്യജാലവും മനുഷ്യരാശിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കരുതി വെച്ചിട്ടുള്ള വിസ്മയങ്ങൾ അനവധിയാണ്. മലയാളിയുടെ അടുക്കളത്തോട്ടങ്ങളിലും ഭക്ഷണ സംസ്കാരത്തിലും പണ്ടുകാലം തൊട്ടേ അവിഭാജ്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് പടവലം. രൂപം കൊണ്ട് പാമ്പിനെപ്പോലെ നീണ്ടു നിവർന്ന് ഒരു വില്ലൻ ലുക്കിൽ പന്തലുകളിൽ തൂങ്ങിത്തെറിച്ചു നിൽക്കുന്ന ഈ പച്ചക്കറി കാഴ്ചയിലെ ആ പ്രത്യേകത കൊണ്ടും കട്ടിയുള്ള തോലിന്റെ സവിശേഷത കൊണ്ടും പാശ്ചാത്യ ലോകത്ത് സ്നേഗോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സസ്യശാസ്ത്രജ്ഞർ ഇതിനെ ട്രൈക്യോസാന്റീസ് കുക്കുമറീന എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. പടവലത്തിന്റെ ലോകത്തേക്ക് ആഴത്തിലിറങ്ങി ചെല്ലുമ്പോൾ കറികൾക്കായി നാം സാധാരണ ഉപയോഗിക്കുന്ന നാടൻ പടവലത്തിനപ്പുറം എണ്ണിയാലൊടുങ്ങാത്ത ഔഷധവീര്യവും പ്രകൃതിദത്ത ഗുണങ്ങളുമുള്ള കൈപ്പൻ പടവലം എന്നൊരു ജനുസ് കൂടിയുണ്ടെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. ആയുർവേദ ഔഷധ നിർമ്മാണ പ്രക്രിയകളിൽ പണ്ടുകാലം മുതലേ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി വർത്തിക്കുന്ന കൈപ്പൻ പടവലത്തിന് വിപണിയിൽ ദൗർലഭ്യം നേരിടുമ്പോഴെല്ലാം നമ്മുടെ വീട്ടുതോട്ടങ്ങളിൽ വിളയുന്ന നാടൻ പടവലത്തെയാണ് ഭിഷഗുരന്മാർ പകരക്കാരനായി നിർദ്ദേശിക്കാറുള്ളത്. കാരണം കൈപ്പൻ പടവലം കാത്തുവയ്ക്കുന്ന അമൂല്യമായ ഔഷധഗുണങ്ങൾ ഒരു പരിധിവരെ കറിക്കായി ഉപയോഗിക്കുന്ന സാധാരണ പടവലത്തിലും പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണം മുതൽ ബാഹ്യചർമ്മത്തിന്റെ കാന്തി വരെ കാത്തു സൂക്ഷിക്കാൻ പോന്ന ഈ മലക്കറിയുടെ ഗുണഗണങ്ങൾ അത്ഭുതകരമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണ വ്യവസ്ഥയായ കരളിന്റെയും ദഹനപ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന പിത്താശയത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിൽ പടവലം കൺകണ്ടൊരു ദിവ്യൌഷധമാണ്. ആധുനിക ജീവിതശൈലിയും തെറ്റായ ഭക്ഷണക്രമങ്ങളും കാരണം കരളിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ ദൂരീകരിക്കാനും പിത്താശയക്കല്ലുകൾ രൂപപ്പെടുന്ന പ്രതിഭാസത്തെ ഫലപ്രദമായി ചെറുക്കാനും പടവലത്തിന് സവിശേഷമായ കഴിവുണ്ട്. കരളിന്റെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും പിത്തരസത്തിന്റെ സുഗമമായ ഒഴുക്കിനെ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരം സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതിനോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ ഉഗ്രമായ ചൂട് പടരുന്ന വേനൽക്കാലത്ത് പടവലം ധാരാളമായി ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് ശരീരത്തിന് ഒരു അമൃത പോലെയാണ്. കടുത്ത വെയിലിൽ ശരീരത്തിൽ നിന്നും ജലാംശം അതിവേഗം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ

0: നിറഞ്ഞു നിർത്താൻ ജലസമൃദ്ധമായ പടവലത്തിന് സാധിക്കും. വേനൽ ചൂടിൽ ചർമ്മം വരളാതിരിക്കാനും തൊലിപ്പുറത്തെ കോശങ്ങൾക്ക് ആവശ്യമായ ഈർപ്പവും തണുപ്പും നൽകി ശരീരത്തെ പ്രസരിപ്പുള്ളതാക്കി നിർത്താനും പടവലം കഴിക്കുന്നതിലൂടെ സാധ്യമാകുന്നു. കൈപ്പൻ പടവലത്തിന്റെ വേര്, കായ, തണ്ട്, ഇല തുടങ്ങി ആപാദ ചൂടമുള്ള സസ്യഭാഗങ്ങളെല്ലാം തന്നെ വിവിധ രോഗങ്ങൾക്കുള്ള പ്രകൃതിദത്ത മരുന്നുകളായാണ് ആയുർവേദം കണക്കാക്കുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന കൃമിശല്യത്തിന് കൈപ്പൻ പടവലം ഒരു ഉത്തമ പ്രതിവിധിയാണ്. ആധുനിക കാലത്ത് പലരെയും അലട്ടുന്ന മലബന്ധമെന്ന വില്ലനെ പൂർണ്ണമായി അകറ്റി മലശോധന സുഗമമാക്കുന്ന മികച്ചൊരു ഒറ്റമൂലി കൂടിയാണിത്. പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താനും ശരീരത്തിൽ പ്രവേശിക്കുന്ന മാരകമായ രോഗാണുക്കളെ നശിപ്പിക്കാനും ഇതിലടങ്ങിയിരിക്കുന്ന സജീവ ഘടകങ്ങൾക്ക് ശേഷിയുണ്ട്. പരമ്പരാഗത ചികിത്സാരീതികൾ പ്രകാരം കൈപ്പൻ പടവലത്തിന്റെ വേര് ചതച്ചു പിഴിഞ്ഞെടുക്കുന്ന ശുദ്ധമായ നീര് 2 ഔൺസ് വീതം അളന്നു കുടിച്ചാൽ അത് വയറിളക്കത്തിലൂടെ ദഹനവ്യൂഹത്തെ ആകെ കഴുകി വൃത്തിയാക്കാനും കുടലിലെ മാലിന്യങ്ങളെ പൂർണ്ണമായി പുറന്തള്ളാനും സഹായിക്കും. ചർമ്മത്തെ ബാധിക്കുന്ന വിട്ടുമാറാത്ത അലർജികൾ, ചൊറി, ചിരങ്ങ്, എക്സിമ തുടങ്ങിയ സകലവിധ തൊഗ്രോഗങ്ങളുടെ ശമനത്തിനും കൈപ്പൻ പടവലത്തിന്റെ ബാഹ്യവും ആന്തരികവുമായ ഉപയോഗം അതീവ ഗുണകരമാണ്. നമ്മുടെ അടുക്കളകളിൽ പടവലങ്ങ വെറുമൊരു കൂട്ടുകറിയല്ല, മറിച്ച് രുചിയുടെ വൈവിധ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന്റെ ആരോഗ്യരക്ഷ ഉറപ്പാക്കുന്ന ഒരു വിശ്വസ്ത സുഹൃത്താണ് പടവലങ്ങ. കൊണ്ട് വിസ്മയകരമായ അനേകം നാടൻ വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. നാവിൻ തുമ്പിൽ കൊതി ഉണർത്തുന്ന പടവലം ഉപ്പേരി, സദ്യകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഓലൻ, അവിയൽ, സാമ്പാറിലെ പ്രധാന കഷണം, അതല്ലെങ്കിൽ പരിപ്പും തേങ്ങയും അരച്ചു ചേർത്തുണ്ടാക്കുന്ന പടവലം പരിപ്പുകറി എന്നിങ്ങനെ നീളുന്നു ഈ മലക്കറിയുടെ സ്വാദിഷ്ടമായ രുചിഭേദങ്ങൾ. പടവലങ്ങ പൂർണ്ണമായി പാകമാവുന്നതിന് മുൻപുള്ള ഇളം പരുവത്തിൽ അവയെ ചെറു കഷണങ്ങളായി അരിഞ്ഞ് പച്ചക്കറി സലാഡ് രൂപത്തിൽ കഴിക്കുന്നത് ശരീരത്തിന് ഇരട്ടി ഗുണം ചെയ്യും. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന സലാഡിലേക്ക് അല്പം മോര് കൂടി ചേർത്ത് ഉപയോഗിച്ചാൽ അത് ഉദരസംബന്ധമായ അസ്വസ്ഥതകളെ നിമിഷനേരം കൊണ്ട് ശാന്തമാക്കും. പോഷക വിഭവങ്ങളാൽ അത്യന്തം സമൃദ്ധമായ പടവലത്തിൽ പ്രകൃതിദത്തമായ നാരുകളുടെ അംശം വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. നാരുകളാൽ സമ്പന്നമായ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ പചനവ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ അത്യന്തം അനിവാര്യമാണ്. ഇത് ദഹനപ്രക്രിയയെ എളുപ്പമാക്കുകയും കുടലിന്റെ ചലനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, രൂപം കൊണ്ട് വില്ലനാണെങ്കിലും ഗുണം കൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ രക്ഷകനാണ് പടവലങ്ങ. രാസവളങ്ങളുടെ അതിപ്രസരമില്ലാതെ സ്വന്തം വീട്ടുമുറ്റത്തെ പന്തലുകളിൽ വിളയിച്ചെടുക്കുന്ന പടവലങ്ങ നമ്മുടെ നിത്യേനയുള്ള ആഹാരക്രമത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ രോഗങ്ങളെ അകറ്റി നിർത്തി പൂർണ്ണമായ ആരോഗ്യവും ആയുസ്സും വരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഓരോ മനുഷ്യനും സാധിക്കും. പ്രകൃതി നമുക്ക് ചുറ്റും ഒരുക്കി വച്ചിരിക്കുന്ന ഇത്തരം ഹരിത ഔഷധങ്ങളെ തിരിച്ചറിഞ്ഞ് ആദരിക്കേണ്ടത് നാളെയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്.
1: വയൽ അവതരണം ഷാൽമ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്ത് സിഡ്നിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഗ്രേറ്റർ ബ്ലൂ മൗണ്ടൻസ് ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ആഴമേറിയ താഴ്വരകൾ, കുത്തനെയുള്ള പാറക്കെട്ടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, നിബിഡ വനങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ പ്രദേശം. ഇവിടുത്തെ പ്രധാന ആകർഷണം കറ്റൂമ്പ നഗരത്തിന് സമീപമുള്ള ഇക്കോ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയുന്ന 3 Sisters എന്ന 3 വലിയ തൂണുകളാണ്. ഇതിനു പിന്നിൽ തദ്ദേശീയരായ ആദിവാസി വിഭാഗക്കാർക്ക് ഒരു ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യം ബ്ലൂ മൗണ്ടൻസ് പ്രദേശത്തെ ദറഗ്, കമില റോയ് എന്നീ ഗോത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണത്രേ. പണ്ട് ഈ താഴ്വരയിൽ താമസിച്ചിരുന്ന 3 സഹോദരിമാർ താഴ്വരയുടെ എതിർവശത്തുള്ള മറ്റൊരു ഗോത്രത്തിലെ 3 സഹോദരന്മാരുമായി പ്രണയത്തിലായി. ഈ ഗോത്രങ്ങൾ തമ്മിൽ പോരിലായിരുന്നു. അതിനാൽ അവരുടെ പ്രണയം ഇരു ഗോത്രങ്ങളുടെയും നിയമങ്ങൾക്കെതിരായിരുന്നു. സഹോദരന്മാർ സഹോദരിമാരെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഇത് 2 ഗോത്രങ്ങൾക്കുമിടയിൽ ഒരു വലിയ യുദ്ധത്തിന് കാരണമായി. സ്വന്തം പെൺമക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പിതാവായ ടൈറാവാനോ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് സഹോദരിമാർക്ക് യുദ്ധത്തിൽ പരിക്കേൽക്കാതിരിക്കാൻ അവരെ 3 കൂറ്റൻ കല്ലുകളാക്കി മാറ്റി. എന്നാൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ടൈറവാനോയ്ക്ക് തന്നെ യുദ്ധത്തിൽ പരിക്കേൽക്കുകയും അദ്ദേഹം അവിടെ നിന്നൊരു തത്തയുടെ രൂപത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. യുദ്ധം അവസാനിക്കുമ്പോൾ കല്ലായി മാറിയ മക്കളെ മനുഷ്യരൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. പക്ഷേ യുദ്ധം തീർന്ന ശേഷം തത്തയുടെ രൂപത്തിലായ ടൈറവാനോയ്ക്ക് ആ മാന്ത്രിക മന്ത്രം മറന്നുപോയി. അങ്ങനെ മാന്ത്രിക മന്ത്രം ചൊല്ലാൻ കഴിയാത്തതിനാൽ 3 സഹോദരിമാർ എന്നേക്കുമായി 3 കൽരൂപങ്ങളായി തന്നെ അവിടെ നിലനിന്നു. ഈ കൂറ്റൻ പാറക്കെട്ടുകളാണ് ഇന്ന് 3 Sisters എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്ലൂ മൗണ്ടൻസിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് സീനിക് വേൾഡ്. കറ്റൂമ്പ നഗരത്തിന് സമീപം തന്നെയാണ് സീനിക് വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 4 പ്രധാന റൈഡുകളിലൂടെയും 1 ബോർഡ് വാക്കിലൂടെയുമാണ് ബ്ലൂ മൗണ്ടൻസിന്റെ താഴ്വരയായ ജാമിസൺ വാലിയുടെ മനോഹാരിത അടുത്തറിയാൻ അവസരം നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള പാസഞ്ചർ റെയിൽവേയാണ് ജാമിസൺ താഴ്വരയിലേക്ക് ഇറങ്ങാനും കയറാനും ഉപയോഗിക്കുന്ന ഇവിടുത്തെ സീനിക് റെയിൽവേ. ഇത് യാത്രക്കാരെ താഴ്വരയുടെ അടിത്തട്ടിലേക്ക് ഏതാണ്ട് 52 ഡിഗ്രി ചെരിവിലൂടെ അതിവേഗം താഴത്തേക്ക് എത്തിക്കുന്നു. ത്രില്ലടിപ്പിക്കുന്ന ഒരു റൈഡാണിത്. റെയിൽവേയുടെ സീറ്റുകൾ ക്രമീകരിക്കാൻ സാധിക്കും. അങ്ങനെ യാത്രക്കാർക്ക് 52 ഡിഗ്രി വരെ കുത്തനെയുള്ള ക്ലിഫ് ഹാങ്ങർ അനുഭവം തിരഞ്ഞെടുക്കാം. താഴ്വരയുടെ അഗാധമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സഹായിക്കുന്ന 510 മീറ്റർ നീളമുള്ള വലിയ കേബിൾ കാർ യാത്ര ജാമിസൺ വാലിയുടെ മനോഹരമായ പനോരമിക് കാഴ്ച നൽകുന്നു. 3 Sisters, കറ്റൂമ്പ ഫോൾസ്, താഴ്വരയിലെ നിബിഡ വനം എന്നിവ ഇവിടെ നിന്ന് കാണാം. സീനിക് സ്കൈവേ എന്ന് പറയുന്നത് 270 മീറ്റർ ഉയരത്തിൽ താഴ്വരയ്ക്ക് കുറുകെ സഞ്ചരിക്കുന്ന ഒരു കേബിൾ കാർ യാത്രയാണ്. സ്കൈവേയുടെ തറ ഗ്ലാസ് കൊണ്ടുള്ളതാണ്. ഇത് യാത്രക്കാർക്ക് കാൽക്കീഴിലെ വനങ്ങളുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും ആഴമേറിയ കാഴ്ചകൾ നൽകുന്നു. കറ്റൂമ്പ ഫോൾസിന് മുകളിലൂടെ സഞ്ചരിച്ച് അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്താനും ഇത് സഹായിക്കുന്നു. സിഡ്നിയിലെ ബ്ലൂ മൗണ്ടൻസും നമ്മുടെ നീലഗിരി കുന്നുകളും തമ്മിൽ പൊതുവായ ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. ഇവ രണ്ടും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹരമായ പർവ്വത പ്രദേശങ്ങളാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്നുള്ള എണ്ണകൾ ബാഷ്പീകരിക്കപ്പെട്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിയ നീല മൂടൽമഞ്ഞാണ് ബ്ലൂ മൗണ്ടൻസിന് നീല നിറം കൊടുക്കുന്നത്. മലഞ്ചെരുവുകളിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞിപ്പൂക്കൾ കൂട്ടമായി പൂക്കുമ്പോൾ ഉണ്ടാകുന്ന നീല നിറമാണ് നമ്മുടെ നീലഗിരി കുന്നുകളെ നിറം പിടിപ്പിക്കുന്നത്. ഗ്രേറ്റർ ബ്ലൂ മൗണ്ടൻസ് ഏരിയ ജൈവ വൈവിധ്യം കാരണം യുനെസ്കോ പദവിയായ ലോക പൈതൃക സ്ഥലം എന്ന പദവി നേടി. യൂക്കാലിപ്റ്റസ് വനങ്ങളാണ് പ്രധാനമായും ഇവിടെയുള്ളത്. ഡൈനോസർ ട്രീ എന്നറിയപ്പെടുന്ന വംശനാശം സംഭവിച്ചെന്ന് കരുതിയിരുന്ന വോളമി പൈൻ എന്ന അപൂർവ ഇനം മരം ഈ പ്രദേശത്താണ് അടുത്ത കാലത്ത് കണ്ടെത്തിയത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നീലഗിരിയും ഒരു പ്രധാന ജൈവ വൈവിധ്യ സംരക്ഷിത മേഖലയാണ്. നീലഗിരിയുടെ 70% പ്രദേശങ്ങളും പുൽമേടുകളും 30% ഭൂമിയും ശോലവനങ്ങളുമായിരുന്നു. മൂടൽമഞ്ഞിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും മേഘാവരണം നിലനിർത്താനുമുള്ള കഴിവ് കൈവശം വെച്ചിരിക്കുന്ന ശോലവനങ്ങൾ മേഘവനങ്ങൾ എന്നും അറിയപ്പെടുന്നു. നീലഗിരിയിൽ 98-ലധികം ശോലവൃക്ഷ ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മണൽക്കല്ലുകൾ, ഇവ തേഞ്ഞു പൊടിഞ്ഞു രൂപപ്പെട്ട ആഴമേറിയ മലയിടുക്കുകളും താഴ്വരകളുമാണ് ബ്ലൂ മൗണ്ടൻസിന്റെ പ്രത്യേകതയെങ്കിൽ
പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയതും താരതമ്യേന കുത്തനെയുള്ളതുമായ മലനിരകളാണ് നീലഗിരി. ബ്ലൂ മൗണ്ടൻ സിഡ്നിയോടടുത്തായതിനാൽ വർഷം മുഴുവനും തണുപ്പും ആർദ്രതയും അനുഭവപ്പെടുന്നു. നീലഗിരിയിലാകട്ടെ ഉഷ്ണമേഖല മലയോര കാലാവസ്ഥയായതിനാൽ താരതമ്യേന കൂടുതൽ തണുപ്പും മഴയും അനുഭവപ്പെടുന്നു. അതുപോലെ ബ്ലൂ മൗണ്ടൻസിന്റെ ഉയരം ശരാശരി 1000 മീറ്റർ, ഏറ്റവും ഉയർന്ന പോയിന്റിന് 1190 മീറ്റർ. നീലഗിരി ആകട്ടെ ശരാശരി 1800 മീറ്ററിന് മുകളിൽ. ഇവിടുത്തെ ഡൊഡബേഡ പീക്കാണ് ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. ചുരുക്കത്തിൽ രണ്ട് പ്രദേശങ്ങളുടെയും പേരുകൾക്ക് പിന്നിൽ പ്രകൃതിദത്തമായ നീലനിറത്തിന് സ്വാധീനമുണ്ടെന്നതും രണ്ടും പ്രധാനപ്പെട്ട പ്രകൃതി സൗന്ദര്യവും ജൈവ വൈവിധ്യവും ഉള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് എന്നതുമാണ് പ്രധാന സാമ്യങ്ങൾ. എന്നാൽ അവയുടെ ഭൂമിശാസ്ത്രപരമായ രൂപീകരണം, പ്രാദേശിക സസ്യജാലങ്ങൾ, സാംസ്കാരിക പശ്ചാത്തലം എന്നിവയിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

മനുഷ്യ ശരീരം എന്നത് പ്രകൃതിയുടെ ഏറ്റവും മഹത്തായ എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. നാം ഓരോ നിമിഷവും ശ്വസിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ തന്നെ പതിനായിരക്കണക്കിന് പ്രക്രിയകൾ അതീവ കൃത്യതയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുറിവേറ്റ കോശങ്ങളെ സ്വയം നന്നാക്കുന്നതു മുതൽ ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതും ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതും വരെ ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. നാം ബോധപൂർവം യാതൊരു ശ്രമവും നടത്താതെ തന്നെ ഈ അത്ഭുതങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു എന്നത് ജീവശാസ്ത്രത്തിന്റെ സങ്കീർണതയാണ് കാണിക്കുന്നത്. നമ്മുടെ ശരീരം വെറുമൊരു അവയവങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് പരസ്പരം സംവദിക്കുന്ന കോടിക്കണക്കിന് കോശങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യമാണ്. രോഗപ്രതിരോധ സംവിധാനമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാവൽക്കാരൻ. പുറത്തുനിന്നുള്ള ശത്രുക്കളെയും ശരീരത്തിന്റെ സ്വന്തം കോശങ്ങളെയും വേർതിരിച്ചറിയാനുള്ള അസാധാരണമായ കഴിവ് ഇതിനുണ്ട്. ഹാനികരമായ ബാക്ടീരിയകളോ വൈറസുകളോ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അവയെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരം സുരക്ഷിതമാകുന്നു. അതുപോലെ തന്നെ അതിവേഗത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്ന നാഡീവ്യൂഹം നമ്മുടെ ഓരോ ചലനങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നു. പുറത്തെ പരിസ്ഥിതി എത്ര മാറിയാലും ശരീരത്തിനുള്ളിലെ താപനിലയും ആസിഡ് നിലയും കൃത്യമായി നിലനിർത്തുന്ന ഹോമിയോ

ഹോമിയോസ്റ്റാസിസ് എന്ന പ്രക്രിയ ജീവൻ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണ്. കോശങ്ങൾ എങ്ങനെയാണ് പരസ്പരം സംസാരിക്കുന്നത് എന്നത് ശാസ്ത്രലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. രാസസന്ദേശങ്ങളിലൂടെയും വൈദ്യുത തരംഗങ്ങളിലൂടെയും കോശങ്ങൾ വിവരങ്ങൾ കൈമാറും. മുറിവുകൾ ഉണങ്ങുന്നതും ഓർമ്മകൾ രൂപപ്പെടുന്നതും കോശങ്ങളുടെ അത്ഭുതകരമായ ഏകോപനം മൂലമാണ്. ഓരോ കോശവും എപ്പോൾ വിഭജിക്കണം, എപ്പോൾ നശിക്കണം എന്ന് കൃത്യമായി അറിയുന്നു. ഈ പ്രവർത്തനങ്ങളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും രോഗത്തിന് കാരണമാകാം. അതിനാൽ തന്നെ കോശങ്ങളുടെ ആശയവിനിമയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ വിപ്ലവങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. നമ്മുടെ ഹൃദയം ഒരു ദിവസം ഏകദേശം 100,000 തവണ മിടിക്കുന്നുണ്ട്. 1,000,000 ലിറ്റർ രക്തമാണ് അത് ശരീരമാകെ പമ്പ് ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ സ്വയം നിയന്ത്രിത സംവിധാനങ്ങളാണ്. നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ശ്വാസകോശങ്ങളും ഹൃദയവും ദഹന വ്യവസ്ഥയും അവയുടെ ജോലി മുടങ്ങാതെ ചെയ്യുന്നു. ഈ പ്രക്രിയകളെല്ലാം ഒരു വലിയ ഓർക്കസ്ട്രയിലെ സംഗീതം പോലെ താളാത്മകമാണ് താനും. എന്നാൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് തകരാർ സംഭവിക്കുമ്പോൾ ശരീരം തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യ ശരീരത്തിലെ DNA എന്ന ജനിതക ഘടനയിലൂടെയാണ് നമ്മുടെ ജീവന്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ കോശത്തിലുമുള്ള ഈ നീള നിഴകൾ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കും തിരിച്ചുമുള്ള ദൂരത്തേക്കാൾ അധികമുണ്ടാകും. ഈ ജനിതക കോഡുകളാണ് നമ്മുടെ കണ്ണിന്റെ നിറം മുതൽ സ്വഭാവം വരെ തീരുമാനിക്കുന്നത്. കോശങ്ങൾ സ്വയം പുനരുജ്ജീവിപ്പിക്കുന്ന പ്രക്രിയയായ റീജനറേഷൻ ഇന്നും ഗവേഷകർക്ക് വലിയൊരു പാഠപുസ്തകമാണ്. കരളിലെ കോശങ്ങൾ നശിച്ചാൽ പോലും അവ സ്വയം വളർന്ന് പഴയ അവസ്ഥയിലാകാൻ കഴിയുന്നത് ശരീരത്തിന്റെ അസാധാരണമായ അതിജീവന ശേഷിയാണ് കാണിക്കുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വസിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും സ്വാധീനിക്കുന്നുണ്ട്. തലച്ചോറും കുടലും തമ്മിലുള്ള ഈ ബന്ധം ഗട്ട് ബ്രെയിൻ ആക്സസ് എന്നാണ് അറിയപ്പെടുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെപ്പോലും സ്വാധീനിക്കുന്നു എന്നത് വിസ്മയകരമാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗവും മറ്റൊരു ഭാഗവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ മരുന്നുകളുടെയും ചികിത്സയുടെയും രീതി തന്നെ മാറ്റുകയാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രം ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും അറിയാൻ ബാക്കിയുള്ള രഹസ്യങ്ങൾ ഏറെയാണ്. മസ്തിഷ്കത്തിലെ ഓർമ്മകൾ എങ്ങനെയാണ് കൃത്യമായി സൂക്ഷിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും വാർദ്ധക്യത്തെ എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവികമായ കഴിവുകളെ മനസ്സിലാക്കുന്നത് വൈദ്യശാസ്ത്രത്തിലെ പുതിയ മുന്നേറ്റങ്ങൾക്ക് പ്രചോദനമാകുന്നു. കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കാനും തകരാറിലായ കോശങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കാനും ഈ അറിവുകൾ സഹായിക്കുന്നു. സമാധാനവും സന്തോഷവും ആരോഗ്യകരമായ ജീവിതശൈലിയും ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുഗമമാക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തെ ഒരു യന്ത്രമായി മാത്രം കാണാതെ സ്നേഹത്തോടും കരുതലോടും പരിപാലിക്കേണ്ട ഒരു ജൈവ വിസ്മയമായി കാണണം. ഓരോ ദിവസവും നാം നടത്തുന്ന ചുവടുകളും നാം എടുക്കുന്ന തീരുമാനങ്ങളും ഈ അത്ഭുത യന്ത്രത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. ആരോഗ്യമെന്നത് കേവലം രോഗങ്ങളുടെ അഭാവമല്ല, മറിച്ച് ശരീരത്തിലെ ഈ സങ്കീർണ സംവിധാനങ്ങൾ തമ്മിലുള്ള പൂർണമായ ഐക്യമാണ്. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം നമ്മെ കൂടുതൽ അറിവുള്ളവരും ജാഗ്രതയുള്ളവരുമാക്കട്ടെ. നമ്മുടെ ഓരോ ശ്വാസവും ഓരോ മിടിപ്പും ഈ ജൈവ വിസ്മയത്തിന്റെ സംഗീതമായി മാറട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നേറാം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടെ ജീവിതത്തെ കാണാൻ ശീലിക്കുന്നത് നമ്മുടെ ജീവിത നിലവാരമുയർത്തും. ഓരോ കോശത്തിന്റെയും പ്രവർത്തനം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതിനൊപ്പം പ്രകൃതിയുടെ മഹത്വത്തെയും ഓർമ്മിപ്പിക്കുന്നു. വരും തലമുറകൾക്ക് ഈ അറിവുകൾ പകർന്നു നൽകുന്നത് വഴി കൂടുതൽ ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് പടുത്തുയർത്താം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: നാലു തരം ധ്യാനങ്ങൾ. ഒന്ന്, അജ്ഞാനികൾ എന്തെന്നറിയാതെ ചെയ്യുന്ന ധ്യാനം. മനസ്സ് കാലിയാക്കി ഒരിടത്തിളകാതെ വെറുതെ ഇരിക്കുന്നതാണ് ധ്യാനം എന്നതാണ് അവരുടെ വിചാരം. അവർ ശരീരത്തെ നിന്ദിക്കുകയും ശരീരത്തെ പീഡകൾ സഹിക്കാനുള്ള ദുഷിച്ച ഉപകരണം മാത്രമായി കണക്കാക്കുകയും ചെയ്യുന്നു. എങ്കിലും അഹം എന്നതിനോട് ഒട്ടി നിൽക്കുകയും ചെയ്യുന്നു. അവരും ഇത്തരം ധ്യാനം അനുഷ്ഠിക്കാറുണ്ട്. അവർ കരുതുന്നത് ശരീരത്തിൽ നിന്ന് മോക്ഷം കിട്ടാൻ ചിന്തകൾ ഒടുങ്ങുകയേ വേണ്ടൂ എന്നതാണ്. രണ്ടാമതായി, അർത്ഥത്തെ പരിശോധിക്കുന്ന ഒരു തരം ധ്യാനമുണ്ട്. ഇത് പരിശീലിക്കുന്നത് അഹം എന്ന ഭാവവും അതുമൂലം ചിത്തം, ചിന്താവസ്തു എന്ന ദ്വന്ദ്വവും അസാധുവാണെന്ന് മനസ്സിലാക്കിയവരാണ്. അഹം എന്നതിനെ നിരാകരിക്കാൻ പഠിക്കുന്നു. ആ പരിശീലനത്തിനിടെ രൂപങ്ങളും ബിംബങ്ങളും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് സമസ്ത പദാർത്ഥങ്ങളുടെയും ആത്യന്തിക സത്തയെക്കുറിച്ചുള്ള ധ്യാനമാണ്. ഈ ധ്യാനം പരിശീലിക്കുന്നതുകൊണ്ട് അഹത്തെ തിരസ്കരിക്കാൻ പഠിക്കുന്നു. ആ പരിശീലനത്തിനിടെ രൂപങ്ങളും ബിംബങ്ങളും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുകയും ചെയ്യുന്നു. നാലാമത്തേത് പ്രബുദ്ധർ ശീലിക്കുന്ന ധ്യാനം. ഇതിലവർ സമ്പൂർണ്ണ ജ്ഞാനത്തെ മനനം ചെയ്യുന്നു. ഈ ധ്യാനം ഒരു വ്യക്തിക്കു വേണ്ടിയുള്ളതല്ല, എല്ലാ ജീവികൾക്കും വേണ്ടിയുള്ളതാണ്. എന്തെന്നാൽ ഇതിൽ സകല ജീവികളും ഒന്നായിത്തീരുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 23-ന്റെ തട്ടകത്തിലാണ്. 1921 ജൂലൈ 23, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1st ദേശീയ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. 1952 ജൂലൈ 23,

0: ഈജിപ്തിലെ സൈനിക വിപ്ലവം ആരംഭിച്ചിരിക്കുന്നു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ഹർഷദീപ് കൗർ പാടുന്നത് കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിടപറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഗീതാമാധുരി ആലപിച്ച ഗാനം

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണു കിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ധ്വനി ധനുഷാലി ആലപിച്ച ഗാനം.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയ കാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഹേമലത ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് 5 ഓഗസ്റ്റ് വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8:00-10:00 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ്. പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. 1 ഓഗസ്റ്റ് മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS

0: പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
0: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് കെഎസ്ആർടിസി. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

സാന്ദ്യരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെറിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമർത്ഥമായ കമനീയത. ഇത്രയും സുഖതസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഇന്ദു നാഗരാജ് ആലപിച്ച ഗീതം.

ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ. അതായിരുന്നു എന്റെ ഇതിഹാസം. അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതടഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ജോനിത ഗാന്ധി പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കനികാ കപൂർ ആലപിച്ച ഗാനം.

സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതേ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കായാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കെ ബി സുന്ദരാംബാൾ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് സ്വാലിഹ, ഞാൻ ചെറിയങ്കിഴിൽ നിന്ന് വരുന്നു. കരുണാസായി റേഡിയോയിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ജോൺ.

എന്റെ പേര് ഭീമ. ഞാൻ ചിറയൻകീഴ് ഇരട്ടക്കലിൽ നിന്നാണ് വരുന്നത്. കരുണാസായി FM ഇന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് വിശുദ്ധൻ എന്ന മൂവിയില് ഷഹബാസ് അഹമ്മദ് പാടിയ ഒരുമെഴുതിരിയുടെ എന്നാണ്. രണ്ടുവരെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പാടാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് നവമി, ഞാൻ ആനത്തിൽവട്ടത്തിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് തുടരം ഇലെ മിഴിയോരം എന്നുള്ള പാട്ടാണ്.

എൻ്റെ പേര് രാജഗോപാൽ എന്നാണ്. ഞാൻ കൂന്തല്ലൂർ PNMGHS സംഗീതാധ്യാപകനാണ്. ഞാനിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ നീ.

0: എൻ്റെ പേര് ആശിഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ സ്ഥിരമായി കരുണ സായി റേഡിയോ കേൾക്കാറുണ്ട്. ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാംസൊക്കെ ആണെല്ലാം. എനിക്ക് ഇന്ന് വേണ്ടത് എസ്ര മൂവിയിലെ ലൈലാഗമ എന്ന സോങ്ങാണ്. സോങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു സോങ്ങാണ്.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് അറിയിച്ചു.
2: It is my humble appeal to the students on agitation that the government is ready for talks whenever you want at whichever hour of the day and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind and the talks can be held at the residence of Shri Nadda because the talks will be led by the health minister of India and the senior leader Shri Nadda ji and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at office whichever of the two you wish to.
1: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ NDA എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് NDA എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
3: കംസോരി ദേഖിയ ആപ്നെ കഭി ദേഖാ ഇസ് ഹമാരെ ലോക്തന്ത്ര കീ ഇതിഹാസ് മേ കി സർക്കാർ കേ എംപി ബാഹർ ഖഡേ ഹോകേ പ്രദർശൻ കർ രഹേ ഹൈ കിത്നെ സത്രോ സേ യേ ചൽ രഹാ ഹൈ ചലാ ഹീ നഹീ പാ രഹേ ഹൈ ബാഹർ ജോ ഹോ രഹാ ഹൈ ദേഖിയ കംസോർ ഹൈ എക്ദം തിങ്ക് അബൌട്ട് ഇറ്റ് ചിൽഡ്രൻ ആർ പ്രൊട്ടസ്റ്റിംഗ് ദേ ആർ ഓൾ യങ് ദേവ് കട്ട് ഓൾ ദി ഇന്റർനെറ്റ്.
1: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കിയ ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. KSRTCയുടെ പിങ്ക് ബസ് ലേഡീസ് ഒൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ, സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125-അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയ ലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് യുഎൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർ ഭാരതി CEO ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയെ അറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
7: എൻ്റെ പേര് ആലിക, ഞാൻ വരുന്നത് വക്കത്തു നിന്നാണ്. അപ്പോൾ എനിക്കിന്ന് കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള പാട്ട് ഓടും കുതിര ചാടും കുതിര എന്നുള്ള സിനിമയിലെ ദുപ്പട്ട വാലി എന്നുള്ള പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് അലി എന്നാണ്. ഞാൻ കൊല്ലം പരവൂർ നിന്നാണ് വരുന്നത്. ഞാൻ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഞാൻ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ജയറാം അഭിനയിച്ച കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയിലെ ആവണി പൊന്നോനാൽ എന്ന സോങ്ങാണ്.

എന്റെ പേര് അഞ്ജുഷ. ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കരുണാസായി റേഡിയോ കേൾക്കാറുണ്ട്. അന്ന് ഞാനിവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് തട്ടത്തൻ മറയത്തെന്ന മൂവിയിലെ വിനീത് ശ്രീനിവാസൻ പാടിയ അനുരാഗത്തിൻ വേളയിൽ എന്ന സോങ്ങാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: വൈദ്യശാസ്ത്രത്തിലെയും മനഃശാസ്ത്രത്തിലെയും ഏറ്റവും വിചിത്രമായ എന്നാൽ വേദനാജനകവുമായ ഒരവസ്ഥയാണ് അനസോപ്നീഷ്യ. നമുക്ക് പനിയുണ്ടെങ്കിൽ അത് നാം അറിയുന്നു, കൈയൊടിഞ്ഞാൽ വേദനയിലൂടെ നാം അത് തിരിച്ചറിയുന്നു. എന്നാൽ നമ്മുടെ തലച്ചോറിന് സംഭവിച്ച ഒരു വലിയ തകരാറ് നാം അറിയാതെ പോയാലോ? പുറത്തുള്ളവർക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു വൈകല്യം ആ വ്യക്തിക്ക് മാത്രം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പലപ്പോഴും ഇതിനെ നിഷേധം എന്ന് നാം തെറ്റായി വിളിക്കാറുണ്ട്. എന്നാൽ ഇത് മനഃപൂർവമുള്ള നിഷേധമല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു നെറ്റ്വർക്ക് തകരാറാണ്. ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉദ്ഭവം. നോസോസ് എന്നാൽ രോഗം, ഗ്നോസിസ് എന്നാൽ അറിവ്, അനസോഗ്നോഷ്യ എന്നാൽ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നാണ് അർത്ഥം. ഇത് സാധാരണ മറവി രോഗത്തിലോ സ്ട്രോക്ക് വന്നവരിലോ ചിലപ്പോൾ സ്കീസോഫ്രീനിയ ബാധിച്ചവരിലോ കാണപ്പെടുന്നു. ഒരു ഉദാഹരണം പറയാം. സ്ട്രോക്ക് വന്ന് ഇടത് കൈ തളർന്നുപോയ ഒരാൾ തനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയും. കൈ ഉയർത്താമോ എന്ന് ഡോക്ടർ ചോദിച്ചാൽ അവർ ശ്രമിക്കാതെ തന്നെ ഇതാ ഉയർത്തിക്കഴിഞ്ഞു എന്ന് മറുപടി നൽകും. ഇവിടെ അവർ കള്ളം പറയുകയല്ല, മറിച്ച് അവരുടെ തലച്ചോറിന് ആ വൈകല്യം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ തലച്ചോറിൽ സ്വയം നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പ്രധാനമായും വലതുവശത്തെ പാരിയറ്റൽ ലോബ്, ഫ്രണ്ടൽ എന്നിവയാണ് ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ശരിയാണോ എന്ന് വിലയിരുത്തുന്ന ഫീഡ്ബാക്ക് ലൂപ്പ് ഇവിടെയാണ് നടക്കുന്നത്. അനസോപ്നോഷ്യ ബാധിച്ചവരിൽ ഈ സർക്യൂട്ട് തകരാറിലാകുന്നു. വിവരങ്ങൾ തലച്ചോറിൽ എത്തുന്നുണ്ടെങ്കിലും അത് സ്വയം ബോധവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ഫോട്ടോ എടുക്കുമ്പോൾ ലെൻസ് ഉണ്ടെങ്കിലും ഫിലിം ഇല്ലാത്ത അവസ്ഥ പോലെയാണ്. പുറം ലോകത്തെ ചിത്രം അവിടെയുണ്ട്, പക്ഷെ അത് രേഖപ്പെടുത്താൻ തലച്ചോറിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് എത്ര വ്യക്തമായ തെളിവ് കാണിച്ചു കൊടുത്താലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തോന്നാം ഇത് വെറും മനഃപൂർവമുള്ള വാശിയല്ലേ എന്ന്. അല്ല, നിഷേധം എന്നത് ഒരു മാനസിക പ്രതിരോധ തന്ത്രമാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള പേടി കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു പ്രതിരോധമാണ്. അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ സത്യമറിയാം. എന്നാൽ അനസോപ്നോഷ്യയിൽ സത്യമറിയാനുള്ള ഹാർഡ്വെയർ തന്നെ പ്രവർത്തനരഹിതമാണ്. ഇതിനെ കൈകാര്യം ചെയ്യാൻ വളരെ ക്ഷമ ആവശ്യമാണ്. അവരെ കളിയാക്കുകയോ നിർബന്ധിച്ച് സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അവരിൽ വലിയ ദേഷ്യവും നിരാശയും ഉണ്ടാക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഇത്തരം രോഗികളെ പരിചരിക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. രോഗി മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കും, കാരണം അവർ വിശ്വസിക്കുന്നത് അവർക്ക് രോഗമില്ല എന്നാണ്. ഇവിടെ ലീപ് അതായത് ലിസൺ, എംപതൈസ്, എഗ്രി, പാർട്ട്ണർ എന്ന രീതിയാണ് മനഃശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നത്. ലിസൺ എന്നാൽ അവർ പറയുന്നത് ശ്രദ്ധിക്കുക, എംപതൈസ് എന്നാൽ അവരുടെ അവസ്ഥയോട് സഹതാപമല്ല മറിച്ച് സഹാനുഭൂതി കാണിക്കുക, എഗ്രി എന്നാൽ തർക്കിക്കാതെ പൊതുവായ കാര്യങ്ങളിൽ യോജിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർ എന്നതുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ഒരു പങ്കാളിയാവുക എന്നാണ്. മരുന്ന് കഴിക്കുന്നത് രോഗം മാറ്റാനല്ല, മറിച്ച് നിങ്ങൾക്ക് നന്നായി ഉറങ്ങാനോ ഉന്മേഷം ലഭിക്കാനോ ആണെന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കാം. സ്നേഹപൂർണമായ പരിചരണം മാത്രമാണ് ഏക വഴി. മനുഷ്യ മസ്തിഷ്കം എത്ര അത്ഭുതകരമാണോ അത്ര തന്നെ ദുരൂഹവുമാണ്. സ്വന്തം അസ്തിത്വത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ അവസ്ഥ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നാം കാണുന്ന ലോകം നമ്മുടെ തലച്ചോർ നമുക്കായി നിർമ്മിച്ചു നൽകുന്ന ഒന്നാണ്. അനസോഗ്നോഷ്യയെക്കുറിച്ചുള്ള ഈ അറിവ് അത്തരം രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും കൂടുതൽ കരുണയോടെ പെരുമാറാൻ നമ്മെ സഹായിക്കട്ടെ. നിഷേധത്തിന്റെ മറവിലല്ല, തിരിച്ചറിവിന്റെ അന്ധതയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഓർമ്മകളുടെ മുറിവുണങ്ങുന്നില്ല, എന്നാൽ അഭിനന്ദനങ്ങൾ മറന്നുപോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് കേൾക്കാം.
1: നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതും എന്നാൽ കാരണം അറിയാത്തതുമായ ഒരു മാനസിക പ്രതിഭാസത്തെക്കുറിച്ചാണ്. ഒരാൾ നമ്മളെ വിമർശിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ആ വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം മായാതെ കിടക്കും. എന്നാൽ അതേ വ്യക്തി നൽകുന്നതോ മറ്റു പലരും നൽകുന്നതോ ആയ അഭിനന്ദനങ്ങളോ നല്ല വാക്കുകളോ എന്തുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ മറന്നുപോകുന്നത്? നമ്മുടെ മനസ്സിന്റെ ഈ വിചിത്രമായ സ്വഭാവത്തിന് പിന്നിൽ ഒരു വൈകാരികമായ ദുരൂഹതയല്ല, മറിച്ച് പരിണാമപരമായ അതിജീവനത്തിന്റെ വ്യക്തമായ ശാസ്ത്രമുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന രീതിയാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെക്കുറിച്ചും അത് നമ്മുടെ ആത്മവിശ്വാസത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നും ഇന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നമ്മുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മെ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ വേണ്ടിയല്ല, മറിച്ച് നമ്മെ ജീവനോടെ നിലനിർത്താൻ വേണ്ടിയാണ്. അതിജീവനമാണ് തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. തലച്ചോറിന്റെ മധ്യഭാഗത്ത് ബദാംപരിപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. ഇതാണ് അമിഗ്ഡല. തലച്ചോറിന്റെ വൈകാരിക അലാറം സിസ്റ്റം ആണ് ഇത്. പേടി, ഭീഷണി, ഉത്കണ്ഠ തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അമിഗ്ഡല ഉടൻ തന്നെ സജീവമാവുകയും തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അടിയന്തര സന്ദേശം അയക്കുകയും ചെയ്യും. നമുക്ക് ലഭിക്കുന്ന ഏതൊരു നെഗറ്റീവ് അനുഭവവും, ഒരു വിമർശനം, അപമാനം അല്ലെങ്കിൽ ഒരു നിരാകരണം, തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക ഭീഷണിയാണ്. ഈ ഭീഷണികൾ അമിഗ്ഡലയെ ഉണർത്തുകയും ഈ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇത് നമ്മുടെ അതിജീവനത്തെ സഹായിക്കും, ഭാവിയിൽ ഇതേ അപകടം ഒഴിവാക്കാൻ ഇത് ഓർമ്മയിലിരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആ നെഗറ്റീവ് അനുഭവം നമ്മുടെ ദീർഘകാല ഓർമ്മയിൽ, അതായത് ലോങ് ടേം മെമ്മറിയിൽ ശക്തമായി പൂട്ടിയിടുന്നു. ഇത് നമ്മുടെ തലച്ചോറിന്റെ നെഗറ്റിവിറ്റി ബയാസ് എന്നറിയപ്പെടുന്നു. അഭിനന്ദനങ്ങൾ എളുപ്പത്തിൽ മറന്നുപോകുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം. അതേസമയം അഭിനന്ദനങ്ങളോ നല്ല വാക്കുകളോ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന പ്രക്രിയ തികച്ചും വ്യത്യസ്തമാണ്. ആരെങ്കിലും നമ്മെ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും സന്തോഷം അനുഭവപ്പെടും. ഡോപാമിൻ പോലുള്ള നല്ല അനുഭവം നൽകുന്ന രാസവസ്തുക്കൾ പുറത്തുവിടപ്പെടും. എന്നാൽ ഈ പോസിറ്റീവ് പ്രതികരണം അമിഗ്ഡലയെ അടിയന്തരമായി ഉണർത്തുന്നില്ല, കാരണം അഭിനന്ദനം നമ്മുടെ അതിജീവനത്തിന് ഒരു ഭീഷണിയോ നിർണായകമായ ഒരു പാഠമോ അല്ല, മറിച്ച് അതൊരു താൽക്കാലിക സന്തോഷം മാത്രമാണ്. തീവ്രമായ വൈകാരിക തീവ്രത ഇല്ലാത്തതിനാൽ ഈ പോസിറ്റീവ് അനുഭവങ്ങൾ തലച്ചോറിന് എളുപ്പത്തിൽ അവഗണിക്കാനോ അല്ലെങ്കിൽ താൽക്കാലിക ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് കളയാനോ സാധിക്കുന്നു. ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിമർശനം അടുത്ത തവണ നമ്മെ മോശമായി പെരുമാറുന്നതിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ ഒരു അഭിനന്ദനം ആ സംരക്ഷണ ദൌത്യത്തിൽ ഒരു പങ്കും വഹിക്കുന്നില്ല. ഈ പ്രതിഭാസമാണ് നമ്മൾ ധാരാളം പ്രശംസകൾ ലഭിച്ചിട്ടും ഒരാൾ പറഞ്ഞ ഒരൊറ്റ നെഗറ്റീവ് വാചകത്തിൽ ശ്രദ്ധയൂന്നി അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഈ നെഗറ്റിവിറ്റി ബയാസ് നമ്മുടെ ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു. ആത്മവിശ്വാസം വളർത്താൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ തലച്ചോറ് തന്നെ ഒരു വെല്ലുവിളിയായി മാറുന്നു, കാരണം നമ്മുടെ തലച്ചോറ് വൈകാരികമായ മുറിവുകളിൽ ശക്തിയായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ഒരു ബാലൻസ് ഷീറ്റിൽ നല്ലതും ചീത്തയുമുണ്ട്. തലച്ചോറിന്റെ ഈ സ്വഭാവം കാരണം പോസിറ്റീവ് കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നെഗറ്റീവ് കാര്യങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് വെറുതെ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രം ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത്. ഈ വൈകാരിക മുറിവുകളെ ചികിത്സിക്കാൻ മനഃപൂർവമായ ശ്രമം ആവശ്യമാണ്. ഈ പ്രതികൂലമായ സ്വഭാവം മാറ്റാൻ കഴിയില്ലേ? കഴിയും, കാരണം നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. നമ്മുടെ തലച്ചോറിന് പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും പഴയ ശീലങ്ങൾ മാറ്റാനും പുതിയ പാതകൾ രൂപപ്പെടുത്താനും കഴിയും. അതായത് തലച്ചോറിന്റെ സ്വാഭാവികമായ നെഗറ്റീവ് സ്വഭാവത്തെ പരിശീലനത്തിലൂടെ നമുക്ക് തിരുത്തി എഴുതാൻ സാധിക്കും. നമുക്ക് ഈ അത്യാവശ്യമില്ലാത്ത പോസിറ്റീവ് അനുഭവങ്ങൾക്ക് കൂടുതൽ വൈകാരിക തീവ്രത നൽകി അവയെ ദീർഘകാല ഓർമ്മയിലേക്ക് പൂട്ടാൻ പഠിപ്പിക്കണം. അതിനായി മൂന്ന് കാര്യങ്ങൾ പരിശീലിക്കാവുന്നതാണ്. ഒന്ന്, കൃതജ്ഞതാ പരിശീലനം അഥവാ പ്രാക്ടീസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്. ദിവസവും നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെയും മറ്റുള്ളവർ നൽകിയ അഭിനന്ദനങ്ങളെയും കുറിച്ച് ബോധപൂർവം ചിന്തിക്കുക. ഈ ചിന്തകളെ വാക്കുകളായോ എഴുത്തിലൂടെയോ ആവർത്തിക്കുമ്പോൾ തലച്ചോറിലെ പോസിറ്റീവ് പാതകൾ ശക്തിപ്പെടുന്നു. രണ്ടാമത്തേത് അഭിനന്ദനങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. ഒരു അഭിനന്ദനം ലഭിക്കുമ്പോൾ അത് കേട്ട് മുന്നോട്ടു പോകരുത്. ആ നിമിഷം മനഃപൂർവ്വം നിർത്തി ആ വികാരം പൂർണ്ണമായി അനുഭവിക്കുക. അത് നിങ്ങളുടെ തലച്ചോറിന് ഇതൊരു പ്രധാനപ്പെട്ട അനുഭവമാണ് എന്ന സിഗ്നൽ നൽകും. ലഭിച്ച അഭിനന്ദനങ്ങളെ ഒരു ഡയറിയിലോ ഫോണിലോ രേഖപ്പെടുത്തുന്നത് അവയെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് ആവർത്തിച്ചുള്ള പ്രസ്താവനകളാണ്. ഞാൻ കഴിവുള്ളവനാണ്, എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള പോസിറ്റീവ് പ്രസ്താവനകൾ സ്വയം ആവർത്തിക്കുന്നത് നെഗറ്റീവ് സ്വയം സംഭാഷണങ്ങളെ മറികടക്കാൻ സഹായിക്കും. ഈ പരിശീലനങ്ങളിലൂടെ പോസിറ്റീവ് അനുഭവങ്ങൾ നമ്മുടെ അമിഗ്ഡലയിൽ ശക്തമായ വൈകാരിക പ്രതികരണം സൃഷ്ടിക്കാൻ തുടങ്ങും. അപ്പോൾ തലച്ചോറ് അതിജീവനത്തിലുള്ള ഭീഷണിയായി മാത്രമല്ല സന്തോഷത്തിന്റെയും വളർച്ചയുടെയും പാഠങ്ങളായും നല്ല കാര്യങ്ങളെ കാണാൻ തുടങ്ങും. ഓർക്കുക, നിങ്ങളുടെ തലച്ചോറ് വേദനയും ദുരിതവും ഓർക്കാൻ വേഡ് ആണ്. അത് അതിജീവനത്തിന്റെ ഭാഗമാണ്. എന്നാൽ സന്തോഷവും ആനന്ദവും ഓർക്കാൻ അതിനെ പരിശീലിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഈ അത്ഭുത ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ആന്തരിക ലോകത്തെ തിരുത്തിയെഴുതാൻ നിങ്ങൾക്കാകും. അതുകൊണ്ട് ഇനി ഒരു വിമർശനം കേട്ട് നിങ്ങൾ വിഷമിക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ച നല്ല വാക്കുകളെയും അഭിനന്ദനങ്ങളെയും ബോധപൂർവം ഓർത്തെടുക്കുക. നിങ്ങളുടെ തലച്ചോറ് മുറിവുകൾ ഓർക്കുന്നുണ്ടാകാം, പക്ഷേ സന്തോഷവും ഓർക്കാൻ നിങ്ങൾക്ക് അതിനെ പഠിപ്പിക്കാൻ കഴിയും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി എതിരൻ കതിരവൻ സംസാരിക്കുന്നു.
1: തലച്ചോറിന്റെ ചില അല്ലെങ്കിൽ സൈക്യാട്രി സൈക്കോളജി അനുബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്നത് ചികിത്സാ സമ്പ്രദായത്തിൽ വൻമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ഡിപ്രഷനിൽ വളരെ ആധുനികത വന്ന് കടന്നിട്ടുണ്ട്. ഇവിടെ ചില എക്സിബിഷനിൽ അത് സൂചിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് സന്തോഷം തരുന്നതാണ്. സൈക്യാട്രി അസുഖങ്ങളുടെ കാറ്റഗറികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ 10 വർഷവും പുതുക്കുകയാണ്. അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷൻ ഉണ്ട്, APA എന്നുള്ള, വളരെ ഫേമസ് ആണ്. അവർക്കൊരു മാനുവൽ ഉണ്ട് സൈക്യാട്രി അസുഖങ്ങളെ തരംതിരിക്കുക എന്നുള്ളത്. ഓരോ വർഷവും അത് വൻ രീതിയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഡിപ്രഷൻ എന്നുള്ളത് ഇപ്പോൾ ഒരു അസുഖമല്ല, പല അസുഖങ്ങളാണ്. അതുപോലെ തന്നെ പണ്ട് അസ്പർജർ സിൻഡ്രോം എന്നൊരു അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലാണ്. ഓട്ടിസം എന്നുള്ള ഒരേ ഒരു അസുഖമല്ല, അതൊരു സ്പെക്ട്രം ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്. പല അസുഖങ്ങളുണ്ട് ഓട്ടിസത്തിൽ, അത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഓട്ടിസം സിൻഡ്രോം ഉള്ളതുണ്ട് ഒരു സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഗുരുതരവും തീക്ഷ്ണവുമായ ഓട്ടിസം ഉള്ളതുകൊണ്ട് അസ്പർജർ അസുഖം അതിൽ കയറ്റുകയാണ്. പുതിയൊരു അസുഖം നിങ്ങൾ ഇനി പ്രാക്ടീസ് നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചികിത്സിക്കാൻ ഉള്ളതെന്ന് ഇന്റർനെറ്റ് ഗെയിം ഡിസോർഡർ ഓർക്കുക, പുതിയ അസുഖമാണ്. ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ. അതൊരു മാനസിക അസുഖമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ. ഇന്റർനെറ്റ് തന്നെ ഒരു മാനസിക അസുഖമാണ്. നമ്മൾക്കുള്ള അറ്റൻഷൻ സ്പാൻ വളരെ കുറയുന്നു എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അമിതമായ ഇന്റർനെറ്റ് ഉപയോഗം തലച്ചോറിനെ ബാധിച്ചു തുടങ്ങിയതിന്റെ സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, അതിന് ഒരു നിവൃത്തിയില്ല, ഒരു പോംവഴിയില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും നിങ്ങൾക്കറിയാം ഇന്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയും കൂടെയാണ് ഇന്നത്തെ വ്യവഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എനിക്കറിയാം QR കോഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ? QR കോഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറിയതാണത് QR കോഡ്. അതുപോലെ ജി പേ ചെയ്യുന്നവരാണ് നിങ്ങൾ അല്ലേ? അതെ, നിർമ്മിത ബുദ്ധിയുടെ ഉദാഹരണമാണ്. നിർമ്മിത ബുദ്ധി നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളത് എപ്പോഴും. ഇപ്പോഴുള്ള എല്ലാ റിസർവേഷനും, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ റിസർവേഷൻ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റർനെറ്റ് വഴി ചെയ്യാണ്. അതുകൊണ്ട് ഇന്റർനെറ്റ് ഒഴിഞ്ഞൊരു ജീവിതം നമുക്കില്ല. പക്ഷേ അതോടൊപ്പം ഇന്റർനെറ്റ് ഡിസോർഡറുകളും നമ്മുടെ തലച്ചോറിൽ വരികയാണ്. ഓരോ പുതിയ കണ്ടുപിടുത്തത്തിനും അനുബന്ധമായി തലച്ചോറ് അതിനനുസരിച്ച് ഓടിയെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓടിയെത്തുന്ന ഒരു തലച്ചോറാണ് ഇപ്പോൾ നമ്മുടേത്. അതിൻ്റെതായ അസുഖങ്ങളുമുണ്ട്. ഇന്റർനെറ്റ് ഗെയിമിൽ ഒരുപാട് പേര് അകപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആത്മഹത്യയിൽ വരെ കൊണ്ട് എത്തിച്ച ഗെയിമുകളുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. യെസ്, ആത്മഹത്യ. എനിക്കൊരു ഹൈസ്കൂൾ പയ്യന്റെ കാര്യം നേരിട്ടറിയാം. എന്റെ ഒരു സുഹൃത്തിന്റെ മകനായിരുന്നു, ഇന്റർനെറ്റ് ഗെയിമിൽ പെട്ടുപോയി. ഏറ്റവും ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യാനാണ് അത് ആഹ്വാനപ്പെടുന്നത്. പല സാധാരണ മനുഷ്യർ ചെയ്യാത്ത കാര്യങ്ങൾ ഈ ഇന്റർനെറ്റ് ഗെയിം അവനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കും. അവസാനം അവനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഗെയിം ഡിസോർഡർ. അപ്പൊ അത്തരം കുട്ടികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ പഠിച്ച് പാസ്സായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇതൊരു പ്രധാന അസുഖമായി വരുന്നത്. അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ കുറയുന്നത് തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. ഇന്റർനെറ്റിൽ നമുക്ക് ഒരു 2 മിനിറ്റ് ധാരാളം നമ്മൾ നോക്കുന്നത്. നിങ്ങൾ പോയി ട്വിറ്ററിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള പല ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ 2-3 മിനിറ്റ് പോലും കാണുന്നില്ല എന്നുള്ള. ഇപ്പോൾ വീഡിയോകളെല്ലാം റീൽസ് ആണ്. യു അഗ്രി? റീൽസ് ആണ്. റീൽസിന്റെ ദൈർഘ്യം എത്രയാ? മിക്ക 2 മിനിറ്റ് പോലും ഇല്ല. അറിയാമല്ലോ, പറയാനുള്ള കാര്യം 2 മിനിറ്റിൽ, 1.5 മിനിറ്റും 2 മിനിറ്റും പറയുക എന്നുള്ളതാണ്. അപ്പൊ സ്പീഡ് എന്നുള്ളത് നമ്മുടെ തലച്ചോറ് അതിനെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് എന്നത് അത് അത്ര എളുപ്പമല്ല. തലച്ചോർ അത്ര സ്പീഡ് വന്ന് ഭവിച്ച ഒരു യന്ത്രമല്ല, പരിണമിക്കുന്ന ഒരു യന്ത്രമാണ് തലച്ചോർ. പക്ഷെ സ്പീഡ്, ഈ സ്പീഡ് അതിന് പരിചയമില്ല. വലിയ സ്പീഡിലുള്ള ഒരു ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലച്ചോറ്. അതനുസരിച്ചാണ്, അതുകൊണ്ടാണ് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറ്റൻഷൻ സ്പാൻ കുറയുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. അറ്റൻഷൻ സ്പാൻ തീരെ കുറഞ്ഞിട്ടുണ്ട് നമുക്കുള്ള, അത് കുറ്റമല്ല, അത് കണ്ടുപിടുത്തങ്ങളുടെ യാന്ത്രികതയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, ഒരു പരിണിത ഫലമാണ് അറ്റൻഷൻ സ്പാൻ കുറയുക എന്നുള്ളത്. അത് ഇപ്പോൾ ചികിത്സിക്കേണ്ട ഒരു അസുഖമായി വന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ അറിവുകൾ. അപ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ യാന്ത്രികത പുരോഗമിക്കുന്നതിനും സമാന്തരമായി നമ്മുടെ തലച്ചോറും വികസിക്കേണ്ടതുണ്ട്. അതിന് പണിപ്പെടുന്നുണ്ട് നമ്മുടെ തലച്ചോറുകൾ, ആഞ്ഞു ശ്രമിക്കുകയാണ് നമ്മുടെ തലച്ചോറ് ഈ ടെക്നോളജിക്ക് ഒപ്പം ഓടാനായിട്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വരുന്ന അസുഖങ്ങളെ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ മാറാൻ പോവുകയാണ്. ഇനി വരുന്ന സൈക്കോളജി സൈക്യാട്രി ടെക്സ്റ്റ് ബുക്കുകൾ ഇതൊരു പ്രധാന ഭാഗമായിരിക്കും. ഇന്റർനെറ്റുമായി ബന്ധപ്പെടുന്ന തലച്ചോറിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് ഒരു പ്രധാന കാര്യമായിട്ട് മാറാൻ പോവുകയാണ്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ വായിച്ചു, നിങ്ങൾക്കറിയാം, പലരും വായിച്ചു തുടങ്ങുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ച്. ഈ ആത്മഹത്യയുടെ കാര്യം മാത്രമല്ല, നിർമ്മിത ബുദ്ധി വഴി ഡോക്ടർമാരുണ്ട്, AI സൈക്യാട്രിസ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കി അല്ലെങ്കിൽ ChatGPT അതുപോലത്തെ പ്രോഗ്രാമുകൾ നോക്കി നിങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുപിടിക്കാം. അതൊരു നാന്തരം മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി സൈക്യാട്രിസ്റ്റിന്റെ വോയിസ് ഓവർ ആയിരിക്കും അവിടെ. ഇന്റർനെറ്റ് വഴിയുള്ള സൈക്യാട്രിസ്റ്റുകൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന ചില കഥകളുണ്ട്, സത്യമായിരിക്കും എന്നാണ് വിശ്വാസം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്റർനെറ്റ് സൈക്യാട്രിസ്റ്റുകൾ? അത് കാരണം പ്രോഗ്രാംഡ് ആണ്. അതിൽ പറയുന്ന പ്രോഗ്രാം അനുസരിച്ച് ചില വഴിത്തിരിവുകൾ വന്ന് ഭവിച്ചാൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഇന്റർനെറ്റ് സൈക്യാട്രികളുണ്ട്. അപ്പോഴിത് ഇന്റർനെറ്റിന്റെ ചില ദൂഷിത വശങ്ങളെയാണ് കാണിച്ചു തരുന്നതെന്നുള്ളത്. ഇന്റർനെറ്റ് സൈക്യാട്രി വഴി നിർദ്ദേശിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, കേട്ടിട്ടുണ്ടോ കഥ, ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അല്ലാത്ത സൈക്യാട്രിസ്റ്റുകളും മനുഷ്യരായിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളും ഒന്ന് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, അറിഞ്ഞോ അറിയാതെയോ, മിക്കവാറും അറിയാതെ ആയിരിക്കണം. പക്ഷേ ഇതുപോലെ ചില ദുർഘടങ്ങൾ ഇന്റർനെറ്റിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇനിയത്തെ ജീവിതം നിങ്ങൾക്കറിയാം, നേരത്തെ ജീവിതം അല്ല ഇപ്പോഴത്തെ ജീവിതം ഇന്റർനെറ്റ് നയിക്കുന്നതാണ്, നമ്മളെല്ലാം അതിൽ ഉൾപ്പെടുന്നതുമാണ്. അപ്പോൾ ഇനിയത്തെ സൈക്യാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ ഇതിനെ നേരിടേണ്ടതാണ് ഇപ്പോഴത്തെ അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യം, മനഃശാസ്ത്രജ്ഞത്തിന്റെ ഒരു ആവശ്യം. ഇന്റർനെറ്റ് യുഗത്തെ അതുകൊണ്ട് പരിവപ്പെടാൻ ശ്രമിക്കുന്ന തലച്ചോറിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രധാനമായിട്ടും.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ എത്ര വലിയ ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്ന് എന്റെ ഈ ഡയറിക്കുറിപ്പിൽ കുട്ടിക്കാലത്തെ കൈപ്പേറിയ ഓർമ്മകൾ ഒരു മനുഷ്യന്റെ ദാമ്പത്യത്തെയും ജീവിതത്തെയും എങ്ങനെ ശ്വാസമുട്ടിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം എന്റെ കൺസൾട്ടിംഗ് റൂമിൽ വന്നിരുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിപ്പിച്ചു പിടിച്ചാണ് അവൻ എന്റെ മുന്നിലിരുന്നത്. അവൻ തന്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് കേവലമൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലെ ഒട്ടനവധി മനുഷ്യർ അനുഭവിക്കുന്ന ചൈൽഡ്ഹുഡ് ഡ്രാമയുടെ നേർചിത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ഡോക്ടർ, കുട്ടിക്കാലം മുഴുവൻ ഞാൻ കേട്ടു വളർന്നത് അരുതുകൾ മാത്രമാണ്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും അമ്മ ഉച്ചത്തിൽ വഴക്കു പറയുമായിരുന്നു. ആ ഉച്ചത്തിലുള്ള ശബ്ദവും വഴക്കും എന്നിൽ വലിയൊരു പേടിയായി, ട്രോമയായി മാറി. കാലങ്ങൾ കഴിഞ്ഞു, ഞാൻ വിവാഹിതനായി. പക്ഷെ ഇന്നും ഭാര്യ ഏതെങ്കിലും കാര്യത്തിന് ശബ്ദമുയർത്തി വഴക്കുണ്ടാക്കിയാൽ അപ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഉള്ളുകിടുക്കവും ഞെട്ടലും നിസ്സാരമല്ല. എന്റെ ഊർജം കെട്ടുപോകുന്നതുപോലെ തോന്നും. എല്ലാ മൂടും അപ്പോൾ അസ്തമിക്കും. അവൻ തന്റെ ഭാര്യയോട് സൗമ്യതയോടെ പറഞ്ഞു നോക്കി, വഴക്കുണ്ടാക്കരുത് എന്ന്. എന്നാൽ എന്റെ പ്രകൃതം മാറ്റാൻ പറ്റുമോ എന്നായിരുന്നു അവളുടെ ചോദ്യം. ഒരു വശത്ത് നോക്കിയാൽ അവളുടെ ചോദ്യവും ശരിയാണ്. ഒരാൾക്ക് ട്രോമയുണ്ട് എന്ന് കരുതി മറ്റൊരാൾക്ക് ദേഷ്യം വരാൻ പാടില്ല എന്ന് പറയുന്നതിൽ യുക്തിയില്ലായിരിക്കാം. അതുകൊണ്ട് ഭാര്യ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഉള്ളുകിടുങ്ങിയാലും അവൻ മിണ്ടാതിരിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴൊക്കെ അവന്റെ മൂഡ് ഓഫാകും. അവൻ കൂടുതൽ കൂടുതൽ ഉൾവലിയും. പ്രശ്നം വഷളായത് അവർക്കൊരു മകൻ ജനിച്ച ശേഷമാണ്. കുഞ്ഞിന് 2-3 വയസ്സായപ്പോൾ ഭാര്യ അവനെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് പറയാൻ തുടങ്ങി. തന്റെ സ്വന്തം ബാല്യത്തിന്റെ ആവർത്തനം ആ കുഞ്ഞിൽ കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ ഭയം ഇരട്ടിയായി. അവൻ ഭാര്യയിൽ നിന്നും പൂർണ്ണമായും ഉൾവലിഞ്ഞു. ഇതോടെ ഭാര്യയ്ക്ക് പരാതിയായി. അവൻ തന്നെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ ഭാര്യയ്ക്കും അമിത ചിന്തയും പെട്ടെന്ന് അസ്വസ്ഥയാകുന്ന പ്രകൃതവുമുണ്ടായിരുന്നു. അവസാനം കണ്ണു നിറഞ്ഞുകൊണ്ട് അവൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇത്തരം ട്രോമകളുള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ലേ ഡോക്ടർ? ഈ ഭാരവും ചുമന്ന് ജീവിക്കാൻ വയ്യ. മരിച്ചാൽ ഭാര്യയെങ്കിലും സ്വതന്ത്രയാകുമല്ലോ. ഈ അവസ്ഥയെ മനഃശാസ്ത്രത്തിൽ ട്രോമ ട്രിഗറിംഗ് എന്ന് വിളിക്കാം. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ ഏൽക്കുന്ന കടുത്ത മാനസിക ആഘാതങ്ങൾ തലച്ചോറിലെ അമിഗ്ദല എന്ന ഭാഗത്ത് ഭയമായി സംഭരിക്കപ്പെടും. മുതിർന്നു കഴിയുമ്പോൾ സമാനമായൊരു സാഹചര്യം, ഇവിടെ ഭാര്യയുടെ കടുത്ത ശബ്ദത്തിലുള്ള വഴക്ക്, അങ്ങനെ പറയാം നമുക്ക്, ഉണ്ടാകുമ്പോൾ തലച്ചോർ പഴയ ആപൽക്കരമായ സാഹചര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ശരീരം ഫൈറ്റ് ഫ്ലൈറ്റ് ഓർ ഫ്രീസ്, അതായത് പോരാടുക, ഓടിയൊളിക്കുക അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കുക എന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഫ്രീസ് അഥവാ നിശബ്ദനായി ഉൾവലിയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ദാമ്പത്യത്തിൽ ദേഷ്യവും സങ്കടവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് പങ്കാളിയെ ഭയപ്പെടുത്തിക്കൊണ്ടോ മാനസികമായി തളർത്തിക്കൊണ്ടോ ആകരുത്. ഈ ചെറുപ്പക്കാരന്റെ ഭാര്യയ്ക്ക് അവളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് അവളുടെ അമിത ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീടുകളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്കിടുന്നതും കൊച്ചു കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ ഉച്ചത്തിൽ ചീത്ത പറയുന്നതും
അവരുടെ വ്യക്തിത്വ വികാസത്തെ ദോഷകരമായി ബാധിക്കും. അവർ വളർന്നു വലുതാകുമ്പോഴും ഈ ഭയം അവരെ വിട്ടുമാറില്ല. ട്രോമ ഉള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ചിന്ത തെറ്റാണ്. കൃത്യമായ ചികിത്സയിലൂടെയും പരസ്പര ധാരണയിലൂടെയും ഇതിനെ മറികടക്കാൻ സാധിക്കും. കുട്ടിക്കാലത്തെ മുറിവുകളെ സുഖപ്പെടുത്താൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി സഹായിക്കും. ഇതുള്ളിലെ ഭയത്തെ കുറയ്ക്കാൻ സഹായിക്കും. ഭർത്താവിന്റെ ഉൾവലിയൽ തന്നെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് അതൊരു മാനസികാവസ്ഥ കൊണ്ടാണ് എന്ന് ഭാര്യയും, ഭാര്യയുടെ ദേഷ്യം തന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാനല്ല എന്ന് ഭർത്താവും തിരിച്ചറിയണം. ഇരുവരും ഒന്നിച്ച് കൗൺസിലിംഗിന് വിധേയമാകുന്നത് ദാമ്പത്യം മനോഹരമാക്കും. ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനു പകരം ശാന്തമായി കാര്യങ്ങൾ പറയാൻ ഭാര്യയും പരിശീലിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ, ഓർക്കുക, നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഉയർത്തുന്ന ഓരോ കടുത്ത ശബ്ദവും അവരെ പറയുന്ന ഓരോ ക്രൂരമായ വഴക്കുകളും അവരുടെ ഭാവി ജീവിതത്തെയാണ് തകർക്കുന്നത്. തൻ്റെ ട്രോമകൾ തുറന്നു പറഞ്ഞ ആ ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: മരണമല്ല ഒന്നിനും പരിഹാരം. നിങ്ങളുടെ ജീവിത മനോഹരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉള്ളിലെ മുറിവുകളെ ചികിത്സിച്ചുണക്കാൻ തയ്യാറാവുക, വെളിച്ചം വരാതിരിക്കില്ല. എനിക്കുറപ്പുണ്ട് ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ മുതിർന്നു പക്വത ആർജിച്ചിട്ടുണ്ടാവും. അവൻ തീർച്ചയായും അവളോടൊപ്പം, അവൻ്റെ കുട്ടികളോടൊപ്പം വെളിച്ചത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയായിരിക്കും, സംശയമേതുമില്ല. അങ്ങനെ വെളിച്ചത്തിൻ്റെ പാതകളിലേക്ക്, ഇരുളിൻ്റെ പാതകൾ വകഞ്ഞു മാറ്റി വെളിച്ചത്തിൻ്റെ പാതകളിലേക്ക് നടന്ന എത്രയോ ജീവിതങ്ങളുടെ കഥ ഈ ഡയറിയിൽ ഇനിയുമുണ്ട്. അതൊക്കെ വരുന്ന ആഴ്ചകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കടൽ നീല, കന്യാകുമാരിയേക്കാൾ നീല ശംഖുമുഖത്തിനാണ്, അതേക്കാൾ നീല ഗോവയ്ക്കാണ്. കോവളത്തിൻ്റെ നീലിമ കുറേ ദൂരെയാണ്. ഇത്തിരി കടും നീലയിൽ കടൽ സമൃദ്ധമാകുന്ന കാഴ്ച. കടൽ നീലിക്കാൻ എന്തേ കാരണം? ആകാശം നീലയല്ലേ മോനെ? അവിടെ നിന്നല്ലേ മഴ വരുന്നത്? മഴവെള്ളം കെട്ടിക്കിടക്കുന്നതല്ലേ കടൽ? അപ്പോൾ ആകാശത്തിൻ്റെ നീലനിറം മഴയിൽ അലിഞ്ഞാണ് കടൽ നീലിച്ചു കിടക്കുന്നത്. പ്രസരണവുമില്ല, വിസരണവുമില്ല. എത്ര ലളിതമായ ഉത്തരം! അമ്മമ്മ പറഞ്ഞ ഉത്തരത്തിൻ്റെ നിറമെന്തായിരുന്നു? അതിന് നിറമില്ലായിരുന്നു, ശുദ്ധമായിരുന്നു, സുതാര്യമായിരുന്നു, ഒട്ടും ഭാരമുണ്ടായിരുന്നില്ല, മനസ്സിലാക്കാൻ പ്രയാസവുമുണ്ടായിരുന്നില്ല. പ്രകാശത്തിൻ്റെ വിസരണമാണ് നീലനിറത്തിന് കാരണമെന്ന സൈദ്ധാന്തികത ഉൾക്കൊള്ളാൻ എത്ര ദിവസങ്ങളെടുത്തു! എന്നിട്ടും അതങ്ങ് മനസ്സിലായിട്ടുമില്ല. ആകാശത്തിനും കടലിനും ഒരേ നിറം, നീല. വിശാലതയുടെ നിറമായിരിക്കുമോ നീല? ആഴങ്ങളുടേതാവാൻ സാധ്യതയില്ല, പരപ്പിൻ്റെ നിറം തന്നെ. കൃഷ്ണൻ വിശാലമായ മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടായിരിക്കുമോ നീലനിറം? കാക്കപ്പൂവുകൾക്ക് നീലനിറം, ശംഖുപുഷ്പത്തിന് നീലനിറം, കാളകൂടത്തിനും നിറം നീല. ഇന്ദ്രനീലത്തിനോട് എന്തുകൊണ്ടോ പണ്ട് തൊട്ടേ എനിക്കിഷ്ടം. നീലാംബരി ഒരു രാഗമാണ്. നീലയമരി, നീലപ്പൊന്മാൻ, നീലനിലാവ്, നീലക്കണ്ണുകൾ, നീലച്ചടയൻ, നീലത്താമര, നീലവെളിച്ചം, നീലയുടെ നിത്യമായ വിസ്മയങ്ങൾ. എന്നാലും നീലഞരമ്പുകളിലൂടെ ഹൃദയരക്തത്തോട് ചേർന്നലിയുന്ന നീല വാൻഗോഗിൻ്റെ നീല തന്നെയാണ്. നക്ഷത്രരാവുകളിൽ വളഞ്ഞു വരഞ്ഞു കിടക്കുന്ന നീല, വാൻഗോയുടെ നീല. ഇഷ്ടം, അത്രമേലിഷ്ടം.

നോക്കൂ, തെരുവുകളിൽ രക്തം, ചുവപ്പ് ചിതറിക്കിടക്കുന്ന തെരുവുകൾ. ഇത് നെരൂദയുടെ മാത്രം തെരുവല്ല, എൻ്റെയും ചേയുടെയും തെരുവുകൾ. രക്തം പുരണ്ട മണ്ണുകൊണ്ട് ഞങ്ങളൊരു ലോകം പടുക്കും.

സമത്വസുന്ദരമായ ലോകം. അവിടെ ആകാശങ്ങളുടെ അപാരതകളിൽ പറക്കുന്ന പതാകകൾ, ചോരച്ചുവപ്പാർന്ന പതാകകൾ. ചുവപ്പിൽ ഏറ്റവും ഇഷ്ടം അന്നും ഇന്നും ഈ രക്തപതാക തന്നെ, ചുവപ്പ്. ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന പുസ്തകം മൈ നെയിം ഈസ് റെഡ്, ചുവപ്പാണ് എൻ്റെ പേര്, ഓർഹൻ പാമുക്കിൻ്റെ പുസ്തകം. ചുവപ്പിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ചുവന്ന റോസാപ്പൂവിൻ്റെ ഭംഗി, ചുവന്ന മഷിയുടെ ഭംഗി. മഷിത്തണ്ട് ചുവപ്പിൽ മുക്കിവെച്ച് നോക്കിയിട്ടുണ്ടോ? തണ്ടും ഇലയുടെ ഞരമ്പുകളും ചുവക്കും. അനിതര സാധാരണമായ ഒരു ഭംഗിയാണ് അത് കാണാൻ, ചുവപ്പിൻ്റെ ഭംഗി. 2500 ആണ്ടോളമായി വാകകൾ പൂക്കും നാളിൽ എന്ന് ആശാൻ പറയുന്നിടത്ത് നിന്ന് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്ന പൂമരം കണ്ടു തുടങ്ങുന്നു. തീ പിടിക്കുന്ന പൂക്കൾ, അതോ തീയായി എരിയുന്ന പൂക്കളോ? വാകപ്പൂക്കളുടെ ചുവപ്പാണ് വാസ്തവത്തിൽ വസന്തത്തെ ചുവപ്പിക്കുന്നത്. പൂതം മുറുക്കിത്തുപ്പിയിട്ടാണ് തെച്ചിപ്പൂക്കൾ ചുവന്നതെന്ന് മാരിയമ്മ പറയും. ദേവിമാരുടെ എല്ലാം ഇഷ്ട നിറം ചുവപ്പാണോ? രക്തസിന്ദൂരം, ചെമ്പരത്തി, ചെത്തി, അരളി, ചുവന്ന നാവ്, ചുവന്ന പട്ട്, ആകെ ചുവപ്പുമായി മാറുന്ന ദേവീ സങ്കല്പം. ചുവന്ന ഗ്രഹം ചൊവ്വയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോഴെന്നല്ല, അരികിൽ ചെല്ലുമ്പോഴും അത് ചുവപ്പാണെങ്കിൽ കണ്ടു നിൽക്കാൻ എന്ത് രസമായിരിക്കും. ചുവപ്പ് കണ്ടാൽ കാള വിരണ്ടോടുമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് വിരോധം വരാൻ വേണ്ടി മാത്രം ചുവപ്പ് കാളയോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? മൈന ഉമൈബാൻ്റെ ചുവപ്പ് പട്ടയം തേടി എന്നൊരു പുസ്തകമുണ്ട്. പ്രകൃതി അപകടത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആദിമ ജനതയുടെ ചുവപ്പ് പട്ടയം. അവരുടെ കയ്യൊപ്പ് ഇന്നും സൂക്ഷിക്കുന്ന ഇടയ്ക്കൽ ഗുഹയുടെ പശ്ചാത്തലത്തിൽ വയനാടൻ പ്രകൃതിയെയും പ്രകൃതിയുടെ പശ്ചാത്തലത്തെയും നിഗൂഢ രഹസ്യങ്ങളെയും അനാവരണം ചെയ്യുന്ന പുസ്തകം. മാണിക്യത്തിൻ്റെ നിറം ചുവപ്പാണ്. ട്രാഫിക്കിൽ നിർത്താൻ സൂചന നൽകുന്ന ലൈറ്റായി ഉപയോഗിക്കുന്നതും ചുവപ്പാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണമായതുകൊണ്ട് എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും കാണാം. പ്രഭാതത്തിൽ ആദ്യമെത്തുന്ന നിറവും ചുവപ്പ് തന്നെ. അരുണകിരണങ്ങൾ ചുവപ്പിൻ്റെ വിശാലത കൊണ്ടാവുമോ ചെങ്കടൽ എന്നതിനെ വിളിക്കുന്നത്? ഇഷ്ടികകളുടെ നിറം ചുവപ്പാണ്. കളിമണ്ണ് തീയിൽ വെന്തു നീറുമ്പോൾ കിട്ടുന്ന നിറം ചുവപ്പ്, കടും ചുവപ്പ്. കടലിനഗാധമാം നീലിമയ്ക്കുള്ളിൽ അഗ്നി ഇരിക്കുന്നുണ്ടത്രേ. ബടവാഗ്നി എന്നാണ് പേര്. കുതിരയുടെ ആകൃതിയിലാണ് അഗ്നി ഇരിക്കുന്നത്. ചുട്ടുപഴുത്ത് ചുവന്നിരിക്കുന്ന തീ, വെള്ളത്തിനടിയിലിരിക്കുന്ന തീ, എന്നിട്ടും കെടാത്ത തീ. എന്ത് നല്ല സങ്കല്പം! ചുവന്ന കണ്ണുകൾ പേടിപ്പിക്കും. കുട്ടിക്കാലത്തെ ഉള്ളിൽ കടന്നുകൂടിയ പേടിയിലൊന്ന് ചുവന്ന പേടി. പിന്നെയുമുണ്ട് ചുവന്ന പേടികൾ. ബലിപ്പട്ട്, വെളിച്ചപ്പാടിൻ്റെ തലക്കെട്ട്, ചുവപ്പ് വാരിവിതറിയ മന്ത്രവാദിനിയുടെ മുടിക്കെട്ട് ഒക്കെ പേടി തന്നെ. ഇന്നും സുഖതസുന്ദരമായ ചുവപ്പ് ആസ്വാദ്യകരമായിരിക്കുന്നത് ഉദയഗിരിയുടെ മുകളിൽ കാറ്റിൻ്റെ ദ്രുതതാളത്തിനനുസരിച്ച് പാറിപ്പറക്കുന്ന മാനവികതയുടെ ആ ചുവന്ന സ്വപ്നത്തിൽ തന്നെ. അതുണ്ടാക്കുന്ന അന്തപ്പുളകം മറ്റൊരു ചുവപ്പിനും എന്തിന്? നല്ല വറ്റൽമുളകിനോ പഴുത്ത കാന്താരിമുളകിനോ ഇല്ല തന്നെ. എന്നോ സാധ്യമാകാൻ കൊതിക്കുന്ന സ്ഥിതി സമത്വം സ്വപ്നം കണ്ട് ഇടനഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന സ്വപ്നം, ചുവന്ന സ്വപ്നം, അതേക്കാൾ ഇഷ്ടം വേറൊന്നിനോടുമില്ല തന്നെ. ആ ചുവപ്പ്, ചുവന്ന ആ സ്വപ്നം, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഒരു നിറത്തിൻ്റെ പേരും പഴത്തിൻ്റെ പേരും ഒന്നായിത്തീരുന്നത് എന്തെന്നറിയുമോ അച്ഛന്? അമ്മോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൊണ്ടുവരുന്ന കുസൃതി ചോദ്യമാണ്. അറിഞ്ഞുകൂടെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾ പിണങ്ങും, കരയും. ഉത്തരം പറഞ്ഞില്ലെങ്കിലും കരയും. അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിനേക്കാൾ അവൾക്കിഷ്ടം എന്തെങ്കിലും പൊട്ടത്തരം പറയുന്നതാണ്. അതുകൊണ്ട് വെറുതെ പറയും സവാള. അത് കേൾക്കുമ്പോൾ അമ്മുവിൻ്റെ ഒരു ചിരിയുണ്ട്. അതേക്കാൾ നിഷ്കളങ്കമായ ചിരി ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല തന്നെ. അച്ഛാ, നിറത്തിൻ്റെ പേരും പഴത്തിൻ്റെ പേരും ഒന്നായിരിക്കുന്നത് ഓറഞ്ചല്ലേ? അയ്യോ, അച്ഛൻ ഓർത്തില്ല എന്ന് പറയുമ്പോഴും അമ്മ ചിരിക്കും. അവൾ ജയിച്ചതിൻ്റെ ചിരി. കൊടൈക്കനാലിൽ ഓറഞ്ച് തോട്ടങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ അമ്മു കുസൃതി ചോദ്യം മറന്നുപോയി. ഓറഞ്ചിൻ്റെ മാസ്മരികതയിൽ അവൾ കണ്ണുമിഴിച്ചു നിന്നു. പഴുത്തു പാകമായി നിൽക്കുന്ന ഓറഞ്ച്, ശരിക്കും പഴത്തിൻ്റെ പേര് നിറമായതാണോ? നിറത്തിൻ്റെ പേര് പഴത്തിന് കൊടുത്തതാണോ? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ വേണ്ട, തത്വശാസ്ത്രത്തിന് ഇവിടെ പ്രസക്തിയില്ല. നിറത്തിനാണ് പ്രാധാന്യം, ഓറഞ്ച് നിറത്തിന്. ഓർമ്മകളിൽ ഓറഞ്ച് നിറം നിറയുന്നത് കനകാംബരമായിട്ടാണ്. വീടിന് പിറകിൽ തൊടിയിൽ നിറയെ കനകാംബരം പൂത്തുലഞ്ഞു നിൽക്കും. ആയിരമല്ല, പതിനായിരമല്ല, ലക്ഷക്കണക്കിന് പൂക്കൾ. കനകാംബരത്തിൻ്റെ ഓറഞ്ച് വനം. അന്നൊക്കെ അമ്മയും ചേച്ചിയും അയൽപക്കത്തെ പെണ്ണുങ്ങളും കനകാംബരപ്പൂക്കൾ തലയിൽ ചൂടുമായിരുന്നു. കേരളത്തിൽ ഇന്നാരും കനകാംബരം ചൂടുമെന്ന് തോന്നുന്നില്ല. ഊഷ്മളതയും ഊർജ്ജസ്വലതയുമുള്ള നിറം ഓറഞ്ച്. ഡഗ്ലസ് കെർണിയുടെ രസകരമായൊരു കവിതയാണ് ഓറഞ്ച് അലർട്ട്. കാലിഫോർണിയയിലെ അഗ്നിബാധയിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നു. ആകാശം ഓറഞ്ച് നിറമായി നിൽക്കുന്നു. തീനാളത്തിൻ്റെ നാവറ്റങ്ങളുടെ ഓറഞ്ച് നിറം. ഡഗ്ലസ് തീജ്വാലകളുടെ ഓറഞ്ച് നിറത്തെക്കുറിച്ച് പറയുന്നു. ആകാശത്തിലേക്കാളുന്ന അഗ്നിയുടെ ഓറഞ്ച് നിറമുള്ള നാവുകൾ നക്കിയെടുക്കുന്ന അവരാന്തരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, സംസ്കാരങ്ങൾ, മനുഷ്യൻ്റെ വറുതികൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, എല്ലാം തീജ്വാലകളുടെ ഓറഞ്ച് നിറത്തിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നു. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാലിഫോർണിയയിലെ ആകാശങ്ങളെപ്പോലും കറന്നു തിന്നുന്ന ആ തീജ്വാലകൾക്ക് ഖാണ്ഡവദഹനത്തിലെ തീയോട് മത്സരിക്കാൻ വയ്യ. അത്രയും ഓറഞ്ച് നിറം ഡഗ്ലസിൻ്റെ ജ്വാലകൾക്കില്ല. ഖാണ്ഡവം മുഴുവൻ ഓറഞ്ച് നാളങ്ങൾ ചുട്ടരിച്ചു, ചുട്ട നാടാക്കി മാറ്റി. കാലാന്തരത്തിൽ കുട്ടനാടായും അത് മാറിയത്രേ. തീനാളങ്ങളിലെ ഓറഞ്ചിനാണ് ഓറഞ്ച് പഴത്തേക്കാൾ നിറക്കൂടുതൽ. നിഴലുകളെപ്പോലും ഓറഞ്ച് വർണ്ണമാക്കുന്ന തീനാളങ്ങൾ, തെരുവിൽ നിരത്തി വച്ചിരിക്കുന്ന ഓറഞ്ച് പഴങ്ങൾ, ചരിഞ്ഞ തട്ടിൽ അടുക്കി വച്ചിരിക്കുന്നത് കാണാൻ എന്തൊരു ചന്തമാണ്. ഓറഞ്ചിൻ്റെ മാസ്മരിക പ്രഭാവം. ഓറഞ്ച് നിറത്തിൽ മഷിയുണ്ടായിരുന്നെങ്കിൽ പേന് നിറച്ച് കറുത്ത കടലാസിൽ എഴുതുമായിരുന്നു ഞാൻ. കറുപ്പിൽ ഓറഞ്ചിനെ പോലെ ഇഴുകിച്ചേരുന്ന നിറം വേറെ എന്താണുള്ളത്? ചിത്രം വരയ്ക്കാനറിയാമായിരുന്നെങ്കിൽ കറുത്ത ക്യാൻവാസിൽ ഓറഞ്ച് കൊണ്ട് വരച്ച് പുലരിയിലേക്ക് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുമായിരുന്നു. ചിത്രമെഴുതാനറിയാത്തത് ഒരു കണക്കിന് ഓറഞ്ചിൻ്റെ ഭാഗ്യമാണെന്നേ പറയാനാവൂ. എന്നാലും മുളോയിസിൻ്റെ ക്യാൻവാസിൽ ഞാൻ ഓറഞ്ച് കവിതകൾ കാണുന്നു. വിപ്ലവത്തിന് അയാൾ കൊടുത്ത നിറം ചുവപ്പായിരുന്നില്ല. അയാൾ നിലനിർത്തിയത്, കുടുംബത്തിൻ്റെ ജീവൻ നിലനിർത്തിയത് ഓറഞ്ച് പാടങ്ങളായിരുന്നു. ഓറഞ്ചിനേക്കാൾ വലിയ വിപ്ലവം മറ്റൊരു നിറത്തിലും കാണാൻ അയാൾക്കാവില്ല തന്നെ. അത്രത്തോളം ഓറഞ്ച് ആ ഗ്രാമത്തിൻ്റെ ജീവിതങ്ങളോട് ചേർന്ന് കിടക്കുന്നു. മുളോയിസിൻ്റെ ഓറഞ്ച് സ്വപ്നങ്ങൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

പച്ച മനുഷ്യൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പച്ച മനുഷ്യൻ ആരായിരുന്നു? പച്ച പാൻറും പച്ചയുടുപ്പുമിട്ട ശോഭേന്ദ്രൻ മാഷ് തന്നെയാണോ അതോ ദയാബായിയോ? പച്ച മനുഷ്യർ നമുക്കിടയിൽ വളരെ കുറവാണ്. കള്ളത്തരം കൊണ്ട് പഴുത്ത മനുഷ്യരാണ് കൂടുതലും, വിളഞ്ഞു പഴുത്ത മനുഷ്യർ. വിനയം ഒരാളെ പച്ച മനുഷ്യനാക്കുമോ? തോന്നുന്നില്ല. അതല്ല പച്ച മനുഷ്യൻ. ശോഭീന്ദ്രൻ മാഷും ദയാബായിയും വോൾഫ് ഗാങ്ങും പച്ച മനുഷ്യർ തന്നെയായിരുന്നു. തേഞ്ഞിപ്പലത്ത് ഈശ്വരാൽക്കാവിനടുത്ത് ഞാൻ മറ്റൊരു പച്ച മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ബേബി ജോൺ ബേബി പച്ച മനുഷ്യനായിരുന്നു, വെറും പച്ച മനുഷ്യൻ. അച്ഛാ, കഥയില്ലാത്ത മനുഷ്യന്മാരെയാണോ പച്ച മനുഷ്യർ എന്ന് വിളിക്കുന്നത്? അതെ മോളെ, കള്ളക്കഥകളില്ലാത്ത മനുഷ്യരാണ് ശരിക്കും പച്ച മനുഷ്യർ. ജീവിതത്തെ കബളിപ്പിക്കാത്തവർ, ജീവിതത്തോട് നീതി പുലർത്തുന്നവർ, ആത്മവഞ്ചന ചെയ്യാത്തവർ, അവരാണ് പച്ച മനുഷ്യർ. ശുദ്ധതയെയാവും പച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പച്ചവെള്ളം എന്ന് പറയുന്നത് പച്ചയായതുകൊണ്ടല്ലോ, ശുദ്ധത കൊണ്ടല്ലേ. പ്രകൃതിയുടെ പച്ചപ്പിൻ്റെ ശുദ്ധത. പ്രകൃതിക്ക് അങ്ങനെയൊരു നിറമുണ്ടോ? എല്ലാം പ്രകൃതിയുടെ ഭാഗമല്ലേ? ആയിരിക്കാം, ആണ്. എന്നാലും ഈ വിശ്വപ്രകൃതിയെ പച്ച നിറത്തിൽ ദർശിക്കാനാണ് എനിക്കിഷ്ടം. അനശ്വരമായ പച്ച നിറം, അഗാധതകളുടെ പച്ച നിറം. പച്ച എന്ന പേരിൽ സ്ഥലങ്ങളുണ്ട്. പാലോടാണ് പച്ച. പ്രവിശാലമായ പച്ച തന്നെയാണത്. സുഖദമായ പച്ച, ഗ്രാമീണതയുടെ പച്ച. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധി ഇന്ത്യയിൽ വന്നത് ഗ്രീൻ പാംലെറ്റ് അച്ചടിക്കാനാണ്. പച്ച ലഘുലേഖ. പണ്ട് വീടിനരികിലെ മരങ്ങളിൽ പച്ചപ്പനന്തത്തകൾ വിരുന്നു വരുമായിരുന്നു. ഇപ്പോൾ കാണാറില്ല. പച്ച എന്നു വെച്ചാൽ പച്ച, പച്ചപ്പനന്തത്ത. മരതകരത്നത്തിൻ്റെ നിറം പച്ചയാണ്. പച്ചയ്ക്ക് പര്യായവും മരതകം എന്നായിരുന്നു. അപ്പോൾ മരതകപ്പച്ച എന്ന് പറയാമോ? അറിഞ്ഞുകൂടാ. വ്യാകരണം അറിഞ്ഞുകൂടാത്തത് കുറ്റമല്ലല്ലോ. പച്ചയുമായി ആദ്യം പരിചയപ്പെട്ട വാക്ക് ഹരിതകം എന്നതായിരുന്നു. ചെടികളിൽ ഹരിതകമുണ്ട്. അതുകൊണ്ടാണ് അവയ്ക്ക് സ്വയം ആഹാരം പാചകം ചെയ്യാനാവുന്നത്. 4 ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്, ചെറിയ ഒരു ടൈം ട്രാവൽ. എന്തൊക്കെ പച്ചകൾ? നവരപ്പച്ച, പച്ചനെല്ല്, പച്ചമുട്ട, പച്ചക്കള്ളം, പച്ചമണ്ണ്, പച്ചമാങ്ങ, പച്ചപ്പുല്ല്, പച്ചടി, പച്ചമാല, പച്ചക്കുതിര എന്ന് തുടങ്ങി കണ്ടുകണ്ടു പോകുന്ന പച്ചകൾ. പച്ചക്കുളം കാണുന്നു, നെടുവങ്ങാടിൻ്റെ സ്വന്തം പച്ചക്കുളം. സുഹൃത്ത് കൈലാസനാഥൻ്റെ വീടിന് മുന്നിലാണ് പച്ചക്കുളം. പച്ച നിറമാണ് ആ കുളത്തിന്, ശരിക്കും പച്ച നിറം. പ്രകൃതിയുടെ കേളീ വിലാസം. പച്ചമരങ്ങൾക്ക് മുകളിൽ ഒരു കൊച്ചു വീട്. ചുവരുകളാകെ പച്ച. മേൽക്കൂര നിറയെ പച്ചിലപ്പന്തൽ. പാറിപ്പറക്കുന്ന പച്ചക്കിളികൾ, പച്ചിലപ്പാമ്പുകൾ, പച്ചത്തവളകൾ. പ്രകൃതിയുടെ പച്ചപ്പിലലിഞ്ഞു ചേർന്നുകൊണ്ടൊരു ജീവിതം. പച്ചമരത്തണലിൽ കാറ്റുകൊണ്ട് കിടക്കാനാകുന്ന പകലുകൾ. പട്ടാളപ്പച്ച നിരന്ന മുളങ്കൂട്ടങ്ങൾ. പച്ചിലക്കാടുകൾ. ഇഷ്ടം, അത്രമേയിൽ ഇഷ്ടം.

ഇലകൾ പച്ച, അപ്പോൾ പൂക്കളോ? പൂക്കൾ മഞ്ഞ, എന്നാലല്ലേ ആ കുട്ടിക്കവിത പൂർണ്ണമാകൂ. മഞ്ഞപ്പൂക്കൾ കണിക്കുന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. മഞ്ഞപ്പൂക്കൾ എന്ന് പറയുമ്പോഴേ മനസ്സിലെത്തുന്നത് കണിക്കുന്നയുടെ ലാസ്യവിലാസം തന്നെ. സൂര്യകാന്തിക്കും മഞ്ഞ നിറമാണ്, പിന്നെ മഞ്ഞ അരളി, മഞ്ഞ കിളികൾ. മഞ്ഞ ഓർമ്മിപ്പിക്കുന്നത് ബുദ്ധനെയാണ്, മഞ്ഞയാടകൾ. മഞ്ഞളാണ് മഞ്ഞ എന്ന നിറത്തിന് കാരണമായത്. കോൺകോശങ്ങളാണ് മഞ്ഞ കാണുന്നതിന് പിന്നിലെന്ന് ശാസ്ത്രം. പീതവർണമെന്ന് മഞ്ഞയ്ക്ക് മറ്റൊരു പര്യായമുണ്ട്. പീതാംബരൻ എന്നാൽ മഞ്ഞ വസ്ത്രധാരി. കൃഷ്ണനാണോ പീതാംബരൻ? കൃഷ്ണൻ മഞ്ഞ വസ്ത്രമാണോ ധരിച്ചിരുന്നത്? എന്തുകൊണ്ടാവും അത്? അറിഞ്ഞുകൂടാ. മഞ്ഞ എന്ത് നല്ല നിറമാണ്! മഞ്ഞ ഇഷ്ടമല്ലാതാകുന്നത് സ്വർണത്തിൻ്റെ മഞ്ഞ കാണുമ്പോഴാണ്. മഞ്ഞ ലോഹത്തോടുള്ള ഭ്രമമില്ലായ്മ കൊണ്ടാണത്. മറ്റെല്ലാ മഞ്ഞകളും ഇഷ്ടമാണ്. ഗൗരം എന്നും മഞ്ഞയ്ക്ക് അർത്ഥമുണ്ട്. ഗൗരനിറമുള്ളവളാണ് ഗൗരി. ഗൗരിയുടെ ഗാത്രത്തിൻ്റെ നിറമുള്ളതാണ് ഗൗരി ഗാത്രം. അതൊരു തെങ്ങിൻ്റെ പേരാണ്. നല്ല മഞ്ഞ നിറമുള്ള തേങ്ങകൾ, ഗൗരി ഗാത്രം. പക്ഷെ പറഞ്ഞു പറഞ്ഞ് അത് നമുക്ക് ഗൗളി യാത്രയായി. ഒന്ന് ഓർത്തു നോക്കൂ, ഗൗളി എന്നാൽ പല്ലി. പല്ലിയാത്ര തെങ്ങുകൾ എന്ന് പറയേണ്ടതായി വരും ഗൗളിയാത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംഗതി ഇതാണ്, ഗൗരി ഗാത്രം. ഇനി അങ്ങനെ പറയാൻ നാവ് വഴങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല തന്നെ. അതുകൊണ്ട് മേലിലും നമുക്ക് ഗൗളിയാത്ര എന്ന് തന്നെ പറയാം. ആളുകൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. മഞ്ഞപ്പിത്തം വന്നാൽ മഞ്ഞ ഇഷ്ടമില്ല തന്നെ. മഞ്ഞക്കാമല വന്ന് മടങ്ങിപ്പോയ സുഹൃത്തിനെ ഓർമ്മ വരും. വിഷാദത്തിൻ്റെ കാർമ്മികങ്ങൾ മൂടും. ആ മഞ്ഞ, അത് വേണ്ട തന്നെ. ഹൃദ്യമായ മഞ്ഞ മനസ്സിൽ പടരുന്നത് കന്നികാരമായി തന്നെ. മഞ്ഞയുടെ മധുവിതുക്കാലം. മഞ്ഞത്തെ ചിപ്പുങ്കുല പോലെ എന്ന് ചങ്ങമ്പുഴ. വസന്തത്തെ വിരുന്നു വിളിക്കുന്ന മഞ്ജിമ. മഞ്ഞ, വാൻഗോഗിൻ്റെ മഞ്ഞ. മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ മായാതെ നിൽക്കുന്ന മഞ്ഞ. ചോളവയലുകളുടെ മഞ്ഞ. ഇഷ്ടം, അത്രമേലിഷ്ടം.

കറുപ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലരെങ്കിലും നെറ്റിജൊളിച്ച് ചോദിച്ചേക്കാം, കറുപ്പോ? കറുപ്പിനെന്താ കുഴപ്പം? കറുപ്പിനെ മരണവുമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ടാവും ആളുകൾക്ക് കറുപ്പിനോട് എന്തോ ഒരു അകൽച്ച. എന്നാൽ സസൂക്ഷ്മം ചിന്തിച്ചാൽ കറുപ്പിൻ്റെ അഴക് മറ്റൊന്നിനുമില്ല തന്നെ. അതുകൊണ്ടായിരിക്കുമോ കറുപ്പിനഴകെന്ന് കവി പറഞ്ഞത്? കറുത്ത ആകാശത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുടെ സമ്മോഹനത. കറുപ്പിൻ്റെ നാനാർത്ഥങ്ങളിൽ കാർമുകിലുകൾക്കാണ് പ്രാധാന്യം. കാർമുകിലുകൾ ആകാശത്ത് കട്ടപിടിക്കുമ്പോൾ ഭൂമിയും കറുക്കും, രാവു പോലാകും രാത്രിയുടെ കറുപ്പ്. കറുത്ത രാത്രികൾക്ക് എന്ത് ഭംഗിയാണ്! കുറ്റാങ്കുറ്റിരുട്ടെന്ന് പറഞ്ഞ് പണ്ടേ പേടിപ്പിച്ചിരുന്നത് കൊണ്ടല്ലേ? അല്ലായിരുന്നെങ്കിൽ അപ്പുറമിപ്പുറം കാണാത്ത കട്ടപിടിച്ച കറുത്തിരുണ്ട രാത്രികളിലൂടെ നടക്കുമായിരുന്നു. കറുത്ത വണ്ടുകൾ, കറുത്ത തലമുടി, കറുത്ത കുടകൾ, കരിമഷി, കമനീയതയുടെ കറുത്ത പെട്ടിയിൽ കറുപ്പിൻ്റെ വിളയാട്ടം. പ്രകാശമില്ലെങ്കിൽ എല്ലാം കറുത്തിട്ട് തന്നെ. അപ്പോൾ സ്ഥായിയായുള്ളത് കറുപ്പ് തന്നെ. കാക്കയുടെ നിറം കറുപ്പ്, ഉണങ്ങിയ കുരുമുളകും കറുപ്പ്, കറുത്ത മണൽ, പകുതി കറുത്ത കുന്നിക്കുരുമണികൾ. കറുപ്പാണ് ഓരോ മണിയെയും അഴകുള്ളതാക്കുന്നത്. കറുത്ത കുതിര, കറുത്ത പശു, കറുത്ത പൂച്ച, എല്ലാറ്റിനും എന്തൊരഴക്! കറുത്ത പട്ടി എന്ന പേരിൽ മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ട്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ് എന്ന പാട്ടോർമ്മ വരുന്നു. കറുത്ത കോഴിയെ കുരുതി കൊടുത്തിരുന്ന കാവുകൾ, ജീവനോടെ കഴുത്തറുത്ത ക്രൂരതകൾ, കറുപ്പെന്നാലോചിക്കുമ്പോൾ ഭയമുണ്ടാക്കുന്ന ഓർമ്മകൾ അതുമാത്രമാണ്. കറുത്ത മഷി കൊണ്ട് എഴുതാനാണ് ഏറ്റവും ഇഷ്ടം. കറുത്ത മഷി കൊണ്ട് കുനുകുനെ എഴുതുന്ന സുഹൃത്ത്, കവിതകൾ എഴുതി അവനയച്ച പോസ്റ്റ് കാർഡുകൾ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. കറുത്ത കവിതകൾ എന്നാണ് ഞാനതിനെ വിളിക്കാറ്. നല്ല ഉഗ്രൻ കറുത്ത കവിതകൾ. കറുത്ത ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്നത് പോലത്തെ കവിതകൾ. നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രി എന്ന് പറയുമ്പോൾ മനസ്സിലെത്തുന്നത് സ്റ്റാറി നൈറ്റ് തന്നെയാണ്. വാൻ ഗോയുടെ സ്റ്റാറി നൈറ്റ് ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. എം എൻ കാരശ്ശേരി മാഷിനെ കോഴിക്കോട് വെച്ചുള്ള പരിചയമാണ്. പിന്നൊരിക്കൽ പൂവച്ചൽ ഖാദറുമായി മാഷ് എന്നെ കാണാൻ വന്നതും ഇന്നലെ എന്നതുപോലെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ മാഷിനെ കുറിച്ച് ഓർക്കാൻ കാര്യം ഭാഷാഭൂഷണിയിൽ മാഷ് എഴുതിയത് വായിച്ചതുകൊണ്ടാണ്. മാഷിൻ്റെ പരോക്ഷമായ അനുമതിയോടെ ഞാനത് വായിക്കുകയാണ്. ശ്രോതാക്കൾ കേൾക്കണം. മേലനങ്ങി പണി ചെയ്യുന്ന എല്ലാവരെയും നികൃഷ്ട ജാതിയാക്കിയ ഒരു സംസ്കാരത്തെ കാൽച്ചുവട്ടിലാക്കാൻ ഇംഗ്ലീഷുകാരന് അധികം ബുദ്ധിയും തന്ത്രവും ഒന്നും പ്രയോഗിക്കേണ്ടി വന്നില്ല. ശാരീരിക അധ്വാനത്തെ അവമതിച്ചു എന്നതാണ് ആർഷഭാരത സംസ്കാരം തലമുറകളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. അതിവിദഗ്ധമായ കരവിരുതും കലാവിരുതും സമ്മേളിപ്പിച്ച് സുന്ദരമായ മൺകുടങ്ങളും കലങ്ങളും നിർമ്മിച്ചവൻ വെറും കൊശവൻ. മഹാക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും തീർത്ത് അതിശയിപ്പിച്ച തച്ചൻ ജാതിയിൽ നീചൻ. വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ മെനഞ്ഞ തട്ടൻ പിന്നാക്ക ജാതി. ഇരുമ്പു പണിക്കാരൻ ജാതിയിൽ വെറും തുരുമ്പ്. കൊടിയ ചുളുങ്ങിയ നമ്മളുടെ മുഖങ്ങളെ മിനുക്കി പഞ്ചാര കുട്ടപ്പന്മാരാക്കുന്ന ബാർബർ മ്ലേച്ഛൻ. മലയാള സിനിമയിലെ സ്ഥിരം പരിഹാസ കഥാപാത്രം. മണ്ണിൽ പണിയെടുത്ത് നൂറുമേനി കാർഷിക വിപ്ലവം നടത്തിയ പുലയൻ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവൻ. ഒന്നാന്തരം വട്ടിയും കുട്ടയും നെയ്ത് നാട്ടുകാരുടെ ജീവിതം സുഖപ്രദമാക്കിയ പറയൻ അധകൃതരിൽ അധകൃതർ. അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരെയും ഹീനജാതിയാക്കി മാറ്റിയ ഭാരതീയ സംസ്കാരത്തെ എന്തു ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത സായിപ്പ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കോളനിയാക്കി. ഇന്ത്യ ഇന്നും പിന്നാക്കാവസ്ഥയിൽ തുടരാനുള്ള ഒരു കാരണം വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്നവരോടുള്ള പരിഹാസവും പുച്ഛവും വെറുപ്പുമാണ്. കൽപ്പണിക്കാരനും കവിക്കും ഒരേ പരിഗണന കിട്ടാത്ത ഒരു സംസ്കാരത്തെയും ശ്രേഷ്ഠമെന്ന് വിളിക്കാനാവില്ലെന്ന് ബുക്കർ ടി വാഷിങ്ടൺ പറഞ്ഞത് ഒരുപക്ഷെ ഇന്ത്യയെ നിരീക്ഷിച്ചിട്ടായിരിക്കണം. എം എൻ കാരശ്ശേരി മാഷെ, ഇഷ്ടം തോന്നുന്നു, സത്യത്തോടുള്ള ഇഷ്ടം. ഒരു പാട്ട്.

എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ കോട്ടക്കൊത്തളങ്ങളും ഇടിഞ്ഞു വീഴും. പക്ഷെ എന്റെ മക്കൾ അവരുടെ ചുമലിലും അവന്റെ കൈകൾ പതിയുമല്ലോ എന്നോർക്കുമ്പോഴാണ് കടമനിട്ടയുടെ വരികളാണ്. ജാതിമതങ്ങളുടെ കോട്ടകൾ ഇടിഞ്ഞു വീഴുമെന്ന് അതോട് ചേർത്ത് വായിക്കാൻ ഇഷ്ടം. ആരാധനാലയങ്ങളുടെ വസ്തുവകകളെല്ലാം സർവകലാശാലകൾക്ക് സ്വന്തമാകുന്ന കാലം വരുമെന്ന് ചേർത്ത് വായിക്കാൻ ഇഷ്ടം. ശിശിരകാലങ്ങളെല്ലാം പോയി വസന്തം ചിറക് വിടർത്തുമ്പോൾ മാനവത്വമെന്നൊരേ മതം പിറക്കുമെന്ന ആശ, ഞാനും നീയുമെന്ന വൈജാത്യത്തിൽ നിന്ന് നമ്മൾ എന്ന ഏകത്വം പുലരുമെന്ന പ്രതീക്ഷ, അഫ്ഗാനിസ്ഥാനും ചൈനയും ഭൂട്ടാനും പാകിസ്ഥാനും എന്ന അതിരുകളില്ലാതെ ഒരൊറ്റ ഭൂമി ഒരൊറ്റ ജനത എന്ന കാലം വരുമെന്ന പൂതി, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഒരു പാട്ട് കേട്ടാലോ?

കുട്ടിക്കാലത്ത് ആദ്യം വിളിച്ച മുദ്രാവാക്യം ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്നായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുദ്ധവിരുദ്ധ റാലി ആവേശത്തോടെ ഉച്ചത്തിൽ വിളിച്ചു, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. പക്ഷേ യുദ്ധങ്ങൾ നടന്നു, നടന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന ഭീകരത, അതിൻ്റെ രംഗങ്ങൾ മാത്രം കാണിക്കുന്ന ചലച്ചിത്രങ്ങൾ, വെട്ടി അറഞ്ഞു കൊല്ലുന്ന കാഴ്ചകൾ, ഒരു വിലയുമില്ലാത്ത മനുഷ്യരെന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ. യുദ്ധം ചെയ്തിട്ട് ഇവിടെ ആരെന്തു നേടി? വിഷാദത്തിൻ്റെ ആഴങ്ങളിലേക്ക് അശോകൻ വീണു. പശ്ചാത്താപത്തിൽ വിവശനായ മാർത്താണ്ഡവർമ്മ തനിക്ക് കിട്ടിയതെല്ലാം പത്മനാഭന് സമർപ്പിച്ചു. ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്ത ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാനായില്ല. 18 അക്ഷൗഹിണി പടയെ മുഴുവൻ നിലം പരിശാക്കി, കൗരവരിൽ ഒരാൾ പോലും ശേഷിക്കാതെ നാമാവശേഷമാക്കിയ പാണ്ഡവർ എന്തു നേടി? കൺമുമ്പിൽ പാണ്ഡവപാളയം കത്തി അമർന്നു, ബന്ധുക്കളെല്ലാം ഒടുങ്ങി. എന്തു നേടി പാണ്ഡവർ? ദുഃഖം മാത്രം, ഒടുങ്ങാത്ത ദുഃഖം മാത്രം. ഒരു പാട്ട്.

വസന്തങ്ങൾ കാമുകർക്ക് വനമാല കൊരുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. ഒരു നാടകഗാനത്തിലെ വരികളാണ്, KPSCയുടെ രണ്ടാം ഘട്ടത്തിലെ കാസറ്റിലേതാണ്. പക്ഷെ അത് എവിടെയോ പോയി, അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, എവിടെയും കാണാനായില്ല. ആകെ ഓർമ്മയുള്ളത് ഈ വരികൾ മാത്രമാണ്. വസന്തങ്ങൾ കാമുകർക്ക് വനമാല കൊരുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. കാൽപ്പനിക ഭംഗിയാർന്ന വരികൾ. വരികളിൽ വസന്തം പൂത്തു നിൽക്കുന്നു. കാത്തിരിപ്പിൻ്റെ ദുഃഖത്തിലും കമനീയതയുടെ പുഷ്പസുരഭിലത. ആ പാട്ട് കേൾക്കാൻ ഞാൻ എവിടെയാണ് പോകേണ്ടത്? എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ആരുടെ കയ്യിലുണ്ടാവും ആ പാട്ട്? അറിഞ്ഞുകൂടാ. എന്നെങ്കിലും ആ പാട്ട് എവിടെയെങ്കിലും കേൾക്കാതിരിക്കില്ല. ഏതോ വിദൂരതയിൽ നിന്നെന്ന പോലെ ഒരു നാൾ ആ പാട്ട് എന്നെ തേടിയെത്തും. കളഞ്ഞുപോയ ഒരു പാട്ട് എന്നാണ് എനിക്കെപ്പോഴും ആ പാട്ടിനെക്കുറിച്ച് തോന്നാറ്. വഴിയിലെവിടെയോ കളഞ്ഞുപോയ ഒരു പാട്ട്. പക്ഷേ വരാതിരിക്കില്ല, വരും, വരാതിരിക്കില്ല. സുഖദിനി രാത്രിയിൽ ഇപ്പോൾ വേറൊരു പാട്ട്.

മനസ്സിൻ്റെ മട്ടുപ്പാവിൽ ഞാൻ നട്ടുനനച്ചു വളർത്തിയ ചെമ്പകപ്പൂക്കൾ, കവിതയായും കഥയായും അത് ഹൃദയത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ പൊഴിഞ്ഞുകിടക്കുന്നു. അതിൻ്റെ സുരഭിലത ചുറ്റും വസന്ത ചാരുതയ്ക്ക് കളമൊരുക്കുന്നു. കാലത്തിൻ്റെ മുറ്റത്ത് വാടാത്ത പുഷ്പങ്ങളായി അത് നിറഞ്ഞു നിൽക്കുന്നു. അക്ഷരാത്മികേ, കവിതേ, കലാദേവതേ, കടൽ നീലപോൽ നിറഞ്ഞു നീ എൻ്റെ ആത്മാവിൽ നിത്യമായി നിഴലിച്ചു നിൽക്കണേ എന്നാണ് പറയുന്നത്.

ഗുൽമോഹർ എന്നത് എത്ര നല്ല വാക്കാണ് അല്ലേ. വാഗ, പൂമരം, ഇംഗ്ലീഷിൽ ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ്. പക്ഷേ എനിക്കിപ്പോൾ ആ വാക്ക് പരിചിതമായിരിക്കുന്നത് ഒരു SSLC റീയൂണിയന്റെ പേര് എന്ന രീതിയിലാണ്. ഒരു റീയൂണിയന് ഇതേക്കാൾ നല്ല പേര് വേറെന്തുണ്ട്?

ഗുൽമോഹർ. അത് എന്തെല്ലാം ഓർമ്മിപ്പിക്കുന്നു! വേനലവധിയെ, സ്കൂൾ മുറ്റത്തെ, ഗൃഹാതുരതയുടെ ചുവന്ന പൂക്കളാണ് ഗുൽമോഹർ. ഗുൽമോഹർ എൻ്റെ ഹൃദയത്തിലും സൗഹൃദത്തിൻ്റെ രാഗമനോഹാരിത നിറയ്ക്കുന്നു. മിക്കവാറും എല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കൾ. നല്ല പേര് ഗുൽമോഹർ. അവർക്ക് ഏറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു പാട്ട് കേൾക്കാം.

ഞാനിപ്പോൾ കിനാവ് കാണുന്നത് പുതിയൊരു ലോകത്തെയാണ്, അന്ധകാര നിമിഷമല്ലാത്ത ഒരു പുതിയ ലോകത്തെ. അവിടെ വേർതിരിവുകളില്ല, ജാതിമത വ്യത്യാസങ്ങളില്ല, അന്ധവിശ്വാസവും അനാചാരങ്ങളുമില്ല. വെളിച്ചമുള്ള ലോകം, മനുഷ്യൻ മനുഷ്യനെ ചതിക്കാത്ത ലോകം, മനുഷ്യൻ മനുഷ്യനെ കൊല്ലാത്ത ലോകം, സുതാര്യ സുന്ദരമായ ലോകം. വരുമോ അങ്ങനെയൊരു ലോകം? തെരുവോരങ്ങൾ നിറയെ പൂമരങ്ങൾ, ആർക്കും പക്ഷികൾക്കും മനുഷ്യർക്കുമൊക്കെ ഇറുത്തു കഴിക്കാവുന്ന പഴങ്ങൾ. ഇവിടമാണ് സ്വർഗം, ഇവിടെ മാത്രമാണ് സ്വർഗം. സർവസുഖങ്ങളും സന്തോഷങ്ങളും ഇവിടെയാണ്. അധ്വാനത്തിലൂടെ ആർജിക്കുന്ന സുഖതത്വത്തെക്കാൾ വലുതായി ഇവിടെ മറ്റൊന്നുമില്ല. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വിഡ്ഢികളാക്കാതിരിക്കുകയും ചെയ്യുന്ന ലോകത്തെക്കാൾ സുന്ദരമായ സ്വർഗം മറ്റെവിടെയാണ്? മനുഷ്യനെ ഒറ്റപ്പെടുത്തരുത്, ഒഴിവാക്കരുത്, അവമതിക്കരുത്. അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് സ്വർഗം. അതിവിടെയാണ്, ഈ ഭൂമിയിലാണ്.

വിശക്കുന്ന മനുഷ്യർ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹം ദരിദ്രമാണ്. വിശക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു സമൂഹം സൃഷ്ടിക്കുന്നതെങ്കിൽ ആ സമൂഹവും ദരിദ്രമാണ്, വിശപ്പില്ലാത്ത ഒരു സമൂഹം. ഒരു കവിതാശകലമാണ് മനസ്സിൽ വരുന്നത്. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം, ഓരോ കരിന്തിരി കണ്ണിലും കാണുമ്പോൾ ഞാൻ ഒരു കോടി ദൈവനൈരാശ്യം. എത്ര നല്ല വരികൾ അല്ലേ! കവിത സത്യവാക്കാകുന്നു, അത് ലോകത്തെ വ്യാഖ്യാനിക്കുന്നു. ലോകത്തിൻ്റെ നേരെ കവിത കണ്ണാടി തിരിച്ചു വച്ചിരിക്കുന്നു. നമുക്ക് ലോകത്തിൻ്റെ അവസ്ഥ കവിതയിലൂടെ കാണാം. അതുകൊണ്ടാണ് കവിത വായിക്കണം എന്ന് പറയുന്നത്, കവിതകൾ ആസ്വദിക്കണം എന്ന് പറയുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

വേറ്റ് ചുമയ്ക്കാൻ വയ്യെന്ന് തീരുമാനിച്ചാൽ എന്തു ചെയ്യും? എല്ലാറ്റിനും എല്ലാ ജോലി ചെയ്യുന്നതിനും ആളുകളുണ്ട്. വാച്ച് നന്നാക്കാൻ, റേഡിയോ നന്നാക്കാൻ, വലിയ വലിയ വാഹനങ്ങൾ ഓടിക്കാൻ, അരി പൊടിക്കാൻ, വിമാനമോടിക്കാൻ, ഇറച്ചിക്കട നടത്താൻ, മീൻ വിൽക്കാൻ, മാസങ്ങളോളം കപ്പലോടിക്കാൻ, മുടി മിനുക്കാൻ, ഞാറ് നടാൻ, എന്തിന്? എന്തിനും ഇവിടെ ആളുകളുണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഈ ലോകം ഇത്രയേറെ അർത്ഥവത്തായിരിക്കുന്നത്, സജീവമായിരിക്കുന്നത്. മനുഷ്യൻ്റെ അധ്വാനമാണ് കാലചക്രത്തെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലാതെ മതമോ ജാതിയോ ഒന്നുമല്ല. ഇത്രയേറെ സജീവമായിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ചക്രം തിരിക്കുന്ന മനുഷ്യനുള്ളതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അല്ലേ? ഒരുപാട്

കാലമാണ് അവിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണ് അതിൽ കാണും. എനിക്കേറെ ഇഷ്ടപ്പെട്ട വരികളാണ് അവിരാമം പായുന്ന കാലാശ്വം, അതിലിളകുന്ന സ്നേഹത്തിന്റെ കുഞ്ചിരോമങ്ങൾ. വയലാർ രാമവർമ്മ സ്നേഹസമ്പന്നനായൊരു കവിയായിരുന്നു. മനുഷ്യനാണ് സ്വാർത്ഥലാഭത്തിനു വേണ്ടി മതങ്ങൾ സൃഷ്ടിച്ചത്. മതങ്ങളാണ് മണ്ണ് പങ്കുവച്ചത്, ഹൃദയങ്ങളെ വെട്ടിപ്പിളർത്തിയത്, ഞാനും നീയുമെന്ന രണ്ട് പാതകളാക്കി മാറ്റിയത്. സ്നേഹജ്വാല എന്ന് വയലാർ പറയുന്നതിന് എന്തൊരു ചന്തമാണ്! ചില വരികൾ, വാക്കുകൾ, പാട്ടുകൾ, അവയ്ക്ക് വല്ലാത്തൊരു ചന്തമുണ്ട്. ചന്തമേറിയ പൂവിലും

ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും. ആശാൻ എത്ര രസകരമായിട്ടാണ് വാക്കുകൾ കോർത്തെടുക്കുന്നത്! മുല്ലമാല കോർക്കുന്നത് പോലെ ആശാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. എനിക്കിപ്പോൾ കാണാം വീടിൻ്റെ ഉമ്മറപ്പടിയിൽ മുറത്തിൽ വാക്കുകളുടെ മുല്ലപ്പൂക്കൾ. അവ ആശാൻ ചാരുതയോടെ കോർത്തു കോർത്തെടുക്കുന്നു, കാവ്യമാലയുണ്ടാക്കുന്നു, അത് നമ്മളിൽ അണിയിച്ചു തരുന്നു. എന്തു രസം, എന്തു ചന്ദ്ര!

സുഖദേവി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, അസ്വസ്ഥതയെക്കുറിച്ചും സ്വസ്ഥതയെക്കുറിച്ചും ഡാർവിനെക്കുറിച്ചും എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയോ പറയുക എന്നതാണല്ലോ വർത്തമാനം പറയുക എന്നതാണല്ലോ സുഖദമി രാത്രി. എന്തായാലും സമയമേറെയാകുന്നു, ചിന്തകളൊന്നും വേണ്ട, വികാരങ്ങളും വേണ്ട, സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ സന്തോഷത്തോടുകൂടി ഉണരാനാവൂ, ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ നമുക്ക് കർമ്മനിരതമാകാൻ കഴിയൂ, ഒരു പകൽ നമുക്ക് ക്രിയാത്മകമാകാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ഒപ്പമുണ്ടായിരുന്നത് മധുജൻ. സന്തോഷം, സ്നേഹം.